ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 6, മലയാള വർഷം 1201, ഇടവം 13, 2026 മെയ് 27, ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 50 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
1: പഴഞ്ചൊല്ലിൽ പതിരില്ല. പഴഞ്ചൊല്ലുകളെ കുറിച്ചുള്ള ഒരു പഴയ ചൊല്ലാണിത്. ഭാഷയുടെ തനിമയും സ്വരൂപവും പ്രതിഫലിക്കുന്നതാണ് പഴഞ്ചൊല്ലുകൾ. പഴയ മൊഴി എന്ന വാക്കിനർത്ഥം പറയാം. എന്നാൽ വാച്യ വ്യംഗ്യാർത്ഥങ്ങളുടെ കലവറയാണ് പഴഞ്ചൊല്ലുകൾ. എല്ലാ ഭാഷകളിലും തനതായ പഴഞ്ചൊല്ലുകൾ ഉണ്ടാകും. പരിമിതമായ വാക്കുകൾ കൊണ്ട് വിപുലമായ ആശയം സന്നിവേശിപ്പിക്കുവാൻ അവയ്ക്ക് കഴിയും. പഴമയിലെ പെരുമ നന്മയുടെ നാൾ വഴി ഒരുക്കുന്നു. വ്യംഗ്യാർത്ഥം ചിന്തിച്ചാൽ വസ്തുതകൾ ഏറെ തെളിയും. എത്ര മുഴുപ്പുള്ള മണികളുള്ള കതിർക്കൊലകളിലും അല്പം പതിരുകൾ സ്വാഭാവികമാണ്. എന്നാൽ പഴഞ്ചൊല്ലുകളിലെ പദങ്ങൾ പരിശോധിച്ചാൽ ശബ്ദഭംഗിയും അർത്ഥദീപ്തിയുമില്ലാത്ത ഒറ്റപ്പദവും ഉണ്ടാകില്ല. രസ സാര സമ്പൂർണമായി

0: അമൃത ചെപ്പുകൾ. പഴഞ്ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പാല് പുളിക്കും എന്നാണ് മറ്റൊരു പഴമൊഴി. കേരളത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ ശബ്ദധാരാവലിയിൽ പഴഞ്ചൊല്ലുകളെ വിലയിരുത്തുന്നത് നോക്കൂ. സംഭാഷണത്തിൽ തന്നെ കാര്യഗർഭങ്ങളും ഹൃദയസ്പർശികളും സർവോപരി ഉച്ചാരണത്തിൽ അത്യാധുനിക സൗകര്യത്താൽ സമുന്നതങ്ങളുമായ അനധി ദീർഘങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. മലയാളത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ ശബ്ദധാരാവലിയിൽ പഴഞ്ചൊല്ലുകളെ വിലയിരുത്തിയിരിക്കുന്നു നോക്കൂ. സംഭാഷണത്തിൽ തന്നെ കാര്യഗർഭങ്ങളും ഹൃദയസ്പൃക്കുകളും സർവോപരി ഉച്ചാരണത്തിൽ അത്യന്താധിക സൗകര്യത്താൽ സമുല്ലസിതങ്ങളുമായ അനധി ദീർഘ വാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. മതിമറക്കുന്ന മലയാളികൾ ഏതു കാര്യത്തിലും ആശ്രയിക്കുന്നത് ഇംഗ്ലീഷിനെയാണല്ലോ. പ്രോവർബ് എന്നാണ് പഴഞ്ചൊല്ലിന് സമാനമായ ആംഗലേയ പദം. അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറിയിലെ വാക്കുകൾ ശ്രദ്ധിക്കുക. പോപ്പുലർ ഷോർട്ട് സേയിങ് വിത്ത് അഡ്വൈസ് ഓർ വാണിംഗ്. മേൽപ്പറഞ്ഞ ആധികാരിക നിർവചനങ്ങളിൽ പഴഞ്ചൊല്ലുകളുടെ തേജസ്സും ആധികാരികതയും അർത്ഥഗാംഭീര്യവും തെളിയുന്നുണ്ട്. മലയാളത്തിൽ പഴഞ്ചൊല്ലുകൾ നിരവധിയാണ്. കാളം വിറ്റും ഓണമുണ്ണണം എന്നതിലൂടെ കേരളീയരുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ മഹിമയും മേന്മയും തനിമയും തെളിയുന്നുണ്ട്. ഒത്തുപിടിച്ചാൽ മലയും പോരും, മിന്നുന്നതെല്ലാം പൊന്നല്ല, അക്കരെ നിൽക്കുമ്പോൾ കരപ്പച്ച, ചക്കിക്കൊത്ത ചങ്കരൻ, കാക്കയ്ക്കും തൻപിള്ള പൊൻപിള്ള, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ, ഒരുമ തന്നെ പെരുമ, എന്നിങ്ങനെ എത്രയെങ്കിലും പഴഞ്ചൊല്ലുകൾ പറയാൻ കഴിയും. ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഉത്തമ ജീവിതത്തിന് വഴിയൊരുക്കുന്ന അമൂല്യനിധികളാണ് പഴഞ്ചൊല്ലുകൾ. സ്നേഹം, ഐക്യം, ശാന്തി, കർത്തവ്യബോധം, പ്രവർത്തനക്ഷമത എന്നീ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പഴഞ്ചൊല്ലുകൾ ഭാഷയുടെ അനർഹനിധികളാണ്, നിത്യജീവിത മാർഗദർശികളാണ്.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കേൾക്കാം. കല്യാണ പന്തലിലേക്ക്, പാരായണം ചെയ്യുന്നത് ഐരൂർ സദാശിവൻ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കല്യാണ പന്തലിലേക്ക്. പാരായണം ചെയ്തത് ഐരൂർ സദാശിവൻ.

0: said demographic change is a serious issue linked not only to the sovereignty but also to the national security, law and order, profound changes in social structure and the preservation of tribal society. We have a report.
1: The high-level committee will conduct a comprehensive assessment of demographic changes occurring across India due to illegal immigration and other unnatural causes. It will also analyze patterns of abnormal population shifts at the levels of religious and social communities and will present a planned and time-bound solution for the same. Prime Minister Narendra Modi, in his Independence Day speech from Redford last year, had announced about the high-level committee on demographic change.
2: मैं आज देश के सामने एक चिंता एक चुनौती के संबंध में आगाह करना चाहता हूँ। षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं, एक घुसपैठिए मेरे देश की बहन बेटियों को निशाना बना रहे हैं, ये बर्दाश्त नहीं होगा। ये घुसपैठिए भोले भाले आदिवासियों को भ्रमित करके उनकी जमीनों पर कब्जा कर रहे हैं, ये देश सहन नहीं करेगा और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है।
1: The committee will submit its report within 1 year. If necessary, the tenure of the committee may be extended by up to 6 months. With Anubhav Mishra, this is Vishnu PS, Akashwani News, Delhi.
0: Central Board of Secondary Education, CBSE, has clarified that there has been no security breach in its actual on-screen marking system used for evaluation of answer books. The board said that the URL cbse.onmarks.co.in is the testing site only with the sample data for internal testing and review purposes. CBSE emphasized that no security breaches have come to light on the portal deployed for the actual evaluation work. The board stated that on-screen marking system has been implemented to enhance transparency in assessments with strong grievance redressal mechanisms. The board also reassured the concerned that robust safeguards are in place to ensure the integrity and security of the evaluation platform. India Meteorological Department, IMD, has issued a red alert predicting heat wave to severe heat wave conditions over Madhya Pradesh, Uttar Pradesh and Vidarbh today. The weather agency has also forecast heat wave conditions over Delhi, Haryana, Chandigarh, Punjab, Rajasthan, Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Odisha, Telangana and Uttarakhand for the next 2 days. IMD has also predicted hot and humid weather conditions over Gangetic, West Bengal, Konkan, Goa, Odisha, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. Met Department has also predicted heavy rainfall over Bihar, interior Karnataka and the northeastern region till Sunday. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely over Kerala, Mahe, Lakshadweep, Madhya Maharashtra, Marathwada, Rayalaseema, South Interior Karnataka, Tamil Nadu, Puducherry, Karaikal, Telangana and parts of North East. Royal Challengers Bengaluru stormed into the final of the IPL 2026, beating Gujarat Titans by 92 runs in qualifier 1 match at Dharamshala last night. Chasing a mammoth target of 255 runs set by Royal Challengers Bengaluru, Gujarat Titans were all out for 162 with 3 balls to spare. And that is the end of this news bulletin.
3: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം മുരുകഭക്തി ഗാനങ്ങൾ കെ എസ് ചിത്ര പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. പാറഖനനവും നമ്മുടെ വികസന നയവും ഡോക്ടർ പി എസ് ഈസ സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം. 7:15 റിഗജുള്ള സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. തിരുനെല്ലൂർ കരുണാകരന്റെ നമ്മുടെ ഗാനം എന്ന കവിത ആലാപനം സി വി ജിഷമേരി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ 7:45 8:45 10:15

0: വൈകിട്ട് 4:45 ചലച്ചിത്രഗാനങ്ങൾ, രാവിലെ 7:50 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ആരോഗ്യജീവിതം, ചുമ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:25 രേഖ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 പുരാണ പാരായണം വി സദാശിവ ശാസ്ത്രി അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 30-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ, സംവിധാനം P A ബിജു, 2:30 സ്വരസാഗരം യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ, കണ്ഠദേവി അളഗിരിസ്വാമി വയലിൻ, തൃശൂർ R മോഹനൻ മൃദംഗം. 3:00 കാലാവസ്ഥ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്കിണി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM മുദ്രായോജന, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യവും ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ഗൌരിശങ്കറുമായി അഭിമുഖം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM സ്വനിധി പദ്ധതി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി, വിടപറയാം ഫിൽറ്ററുകളോട്, 9:30 സംഗീത കച്ചേരി, പന്തളം നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഉടുപ്പി S ശ്രീജിത്ത് വയലിൻ, ചേർത്തല G കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ S കൃഷ്ണയ്യർ ഘടം, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം. തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാത വന്ദനം. മുരുഗഭക്തി ഗാനങ്ങൾ KS ചിത്ര പാടിയത്.

0: കെ എസ് ചിത്ര പാടിയ മുരുകഭക്തി ഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ്.

0: ஹியூமன்ஸ், பள்ளிக்குளம் ரோட், திருச்சூர். டாக்டர் பிரின்ஸ் ஈபன்ஸ் ஆக்சஸ் ஐ ஹாஸ்பிட்டல், சங்கரைய ரோட், திருச்சூர். ஹரித்தம்
1: திங்கள் புதன் வெள்ளி ராவிலே 7-5.
0: கண்ணின் ஆரோக்கியத்தின் பரிபூர்ண பரிசலனம்
1: டாக்டர் பிரின்ஸ் ஈபன்ஸ் ஆக்சஸ் ஐ ஹாஸ்பிட்டல், திருச்சூர்.
0: ஆகாஷவாணி, திருச்சூர்.
2: ஐ விஷன் ஐ ஹாஸ்பிட்டல், பரவட்டானியான், கனிமங்கலம். விளம்பரம்
3: பிராயோஜகர்
4: காட்சியோட தெளிச்சம் ஜீவிதத்தின் வெளிச்சம். ஐ விஷன் ஐ ஹாஸ்பிட்டல், பரவட்டானி ஆண்ட் கனிமங்கலம்.
5: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടാനാകാത്ത വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷയും ഇംപ്രൂവ്മെന്റ് പരീക്ഷയും June 29 മുതൽ July 3 വരെ നടക്കും. വിജ്ഞാപനം HSC പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ ഫീസ് പിഴ കൂടാതെ June 1 വരെയും 600 ര�പ പിഴയോടെ June 3 വരെയും അടയ്ക്കാവുന്നതാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ചൊവ്വാഴ്ച കേരളത്തിൽ എത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും June 5 ശേഷമേ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ വിലയിരുത്തൽ. BSNL സെൽഫ് ബുക്കിംഗ് സേവനം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതുവഴി BSNL ഓഫീസുകൾ സന്ദർശിക്കാതെയും പേപ്പർ രഹിതമായും പുതിയ കണക്ഷനുകൾ സ്വന്തമാക്കാം. ഇഷ്ട നമ്പർ തിരഞ്ഞെടുക്കാനും കഴിയും. നുഴഞ്ഞുകയറ്റം തടയുകയെന്ന ലക്ഷ്യവുമായി രാജ്യത്തെ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിയെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ ആണ് 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ. സമാധാന ചർച്ച തുടരുന്നതിനിടെ തെക്കൻ ഇറാൻ തിരഞ്ഞ് US ബോംബ് ആക്രമണം. ഇറാന്റെ മിസൈൽ താവളങ്ങളും ജലബോംബ് വയ്ക്കുന്ന ബോട്ടുകളും സ്വയരക്ഷാർത്ഥം ആക്രമിച്ചതായി US മിലിറ്ററി സെൻട്രൽ കമാൻഡ് പറഞ്ഞു. IPLൽ ഗുജറാത്തിനെതിരെ 92 റൺസ് ജയവുമായി ബംഗളൂരു ഫൈനലിൽ. IPLൽ ഇത് 5-ാം തവണയാണ് ബംഗളൂരു ഫൈനലിന് യോഗ്യത നേടുന്നത്. രജിത് പാട്ടിദാർ പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് IPLൽ രാജസ്ഥാൻ ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം സമാപിക്കുന്നു.
3: പ്രായോജകർ
4: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ,
7: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
7: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
0: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487 2323571, മറ്റൊരു നമ്പർ 0487 2323572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 0487 2323571, അല്ലെങ്കിൽ 0487 2323572.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം: ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എവിടെയാണ്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എവിടെയാണ്?

അറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ദേ സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 222.

0: Bubble tea.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിനു മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
1: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു.

0: മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി 2-ാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 2 പേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ

0: ആകാശവാണി തൃശൂർ, സമയം 7 മണി.
1: പുലരിപ്പൂക്കൾ.
0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.
0: വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ അഥവാ അയിനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ച് ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ അയിനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995153436. നമ്പർ ആവർത്തിക്കാം. 9995153436. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാർച്ച് 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം KAU റെയ്സ് 2026, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം KAU പേസ് 2026 എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക, കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. 9778432665. മറ്റൊരു നമ്പർ 04872438332. മറ്റൊരു നമ്പർ 9497650150. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യണം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ അറിയാവുന്നതാണ്. June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 04872438566. ആവർത്തിക്കാം. 04872438566.
1: സൈമർ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ ഇനി
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
8: പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിലിനി നിലാവ് മാത്രമല്ല.

0: വ്യക്തമായിട്ട് കാണാം.
1: അല്ല, അതെങ്ങനെ?
0: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
0: ഫോൺ 8078788881.
2: പാറഖനനവും നമ്മുടെ വികസന നയവും ഡോക്ടർ പി എസ് ഈസ സംസാരിക്കുന്നു.
3: കോറികളിൽ പാറ പൊട്ടിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം. ഇതിനുള്ള സാധ്യത നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്ഥലത്തിന്റെ ഭൂപ്രകൃതി, സസ്യാവരണം, മണ്ണിന്റെ പ്രത്യേകത, ചരിവ് തുടങ്ങിയവയെല്ലാം ഇതിൽ പ്രധാനമാണ്. വയനാട്ടിലെ ബാണാസുര മലയുടെ ഭാഗത്ത് നടത്തിയ ശാസ്ത്ര പഠനം മഴക്കാലത്ത് ആ പ്രദേശത്ത് ഖനനം മൂലം അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇത് മണ്ണിടിച്ചിലേക്ക് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലേക്ക് നയിക്കാവുന്നതാണെന്നും വിദഗ്ധ അഭിപ്രായം. സ്ഫോടനം നടത്തുന്നതിന് ശാസ്ത്രീയമായ രീതികളും നിഷ്കർഷിക്കാറുണ്ട്. എന്നാലും കാറ്റിന്റെ ഗതി, ഹരിതകവചത്തിന്റെ അഭാവം അല്ലെങ്കിൽ കുറവ് എന്നിവ കാരണം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. സ്ഫോടനത്തിന്റെ കാര്യത്തിലുള്ള അലംഭാവം, അതിന്റെ ശക്തി നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള അശ്രദ്ധ തുടങ്ങിയവ ശബ്ദമലിനീകരണത്തിനും കാരണമാകുന്നു. വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ ചെറിയ മെറ്റലുകളാക്കുന്ന ക്രഷർ പ്രവർത്തിക്കുമ്പോഴും പൊടിപടലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറയ്ക്കുന്നതിനുള്ള നൂതന ശാസ്ത്രീയ രീതികളും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. മിക്കവാറും പ്രശ്നം ശാസ്ത്രീയ മാർഗങ്ങൾ രീതികൾ അവലംബിക്കാതെ അശ്രദ്ധമായി പാറഖനനം നടത്തുന്നത് മൂലമാണ്. ഖനനം കഴിഞ്ഞ സ്ഥലത്തിന്റെ ചിത്രമാണ് ഏതൊരാളെയും ഭീതിയിലാഴ്ത്തുന്നതും വേദനിപ്പിക്കുന്നത്. പാതാളക്കുഴികൾ സൃഷ്ടിക്കുന്ന രീതിയിൽ കണ്ടാൽ ആർക്കും പ്രതിഷേധമുണ്ടാകും. ഖനന സ്ഥലങ്ങൾ മൂടി ഏതാണ്ട് പഴയ രീതിയിലാക്കണമെന്നാണ് നിയമം. പ്രായോഗിക തലത്തിൽ ഇതിനാവശ്യമായ മണ്ണ് എവിടെ നിന്നുണ്ടാകും എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. മാറ്റിവെച്ച മേൽമണ്ണ് ഒരിക്കലും ഇതിന് തികയില്ല എന്നതും സത്യമാണ്. ഇവ തിരിച്ച് പഴയ രൂപത്തിലാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുന്നു. അയ്യോ, ഈ ഉപേക്ഷിക്കപ്പെട്ട കോറികളിലെ വെള്ളം കൊണ്ടാണ് കഴിഞ്ഞ വരൾച്ചക്കാലത്ത് പിടിച്ചു നിന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. ചെങ്കൽ കോറുകളുടെ കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. സ്ഥലത്തെ ജലലഭ്യതയെ വളരെ കാര്യമായി ബാധിക്കുന്നു എന്നാണ് വിദഗ്ധാഭിപ്രായം. അതിലുപരി കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ വളരെ അശാസ്ത്രീയമായി നടത്തുന്ന ചെങ്കൽ ഖനനങ്ങൾ ആ പ്രദേശത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഭീഷണിയാകുന്നുണ്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടി വിദഗ്ധർ നൽകുന്നു. കോറികളുടെ പ്രവർത്തനങ്ങളുടെ ഒരു സാമൂഹ്യ വശം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ധാരാളം ആളുകൾക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിൽ നൽകുന്നു. രാജ്യത്തെ നിർമ്മാണ മേഖല, റോഡ് വികസനം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്നത്തെ നിലയിൽ കരിങ്കല്ലും ചെങ്കല്ലും ഇല്ലാതെ തരമില്ല. കോറികളുടെ സമീപത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് സാമൂഹ്യ സേവനങ്ങളിലൂടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന മാർഗങ്ങളിലൂടെയുള്ള ശ്രമങ്ങളൊന്നും ഇതിന് കാര്യമായ പരിഹാരമാകുന്നില്ല. യഥാർത്ഥ പ്രശ്നം നമ്മുടെ വികസന നയമാണ്. ഇനി എത്ര പുതിയ റോഡുകൾ വേണം? ഇനിയും ഒരു മലയോര ഹൈവേ അനിവാര്യമാണോ? ഉള്ള റോഡുകൾ നന്നായി പരിപാലിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിനല്ലേ നമ്മൾ മുൻഗണന നൽകേണ്ടത്? ഇനി എത്ര വലിയ തുറമുഖങ്ങൾ വേണം? എത്ര കടൽത്തീരങ്ങളിൽ കടൽക്ഷോഭം തടയുവാനെന്ന പേരിൽ കല്ലിടണം, കരിങ്കൽ ഭിത്തികൾ കെട്ടണം? മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളൊന്നുമില്ലേ എന്ന് അന്വേഷിക്കണ്ടേ? ധാരാളം വീടുകളും ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നിടത്ത് ഇനി എത്ര അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കണം? ഓരോ നഗരപ്രദേശങ്ങളിലും ഇനിയും വലിയ ഷോപ്പിംഗ് മാളുകൾ ആവശ്യമുണ്ടോ? എന്താണ് നമ്മുടെ വികസന മുൻഗണന? അവശേഷിക്കുന്ന കുളങ്ങളും തോടുകളും കായലോരങ്ങളും കല്ലുകെട്ടി തന്നെ സംരക്ഷിക്കേണ്ടതുണ്ടോ? അവയുടെ തീരങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ പരമ്പരാഗത രീതികൾ പോരെ? സുസ്ഥിര വികസനം വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരുത്താതെ കോറികളെ മാത്രം പഴിചാരുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ തങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തുവന്ന് സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.
2: പാറഖനനവും നമ്മുടെ വികസന നയവും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പി എസ് ഈസ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
4: സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
8: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
6: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്ക്

0: മുമ്പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
1: പുലരിപ്പൂക്കളിൽ അടുത്തതായി
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം. പ്രായോജക
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ. ഫോൺ 9946851951.
4: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
5: ഒരു ബെഡ്റൂം ആവുമ്പോ കട്ടില് മാത്രം മതിയോ? വാർഡ്രോബ് വേണ്ടേ? ഫുഡ് കഴിക്കാൻ ടേബിള് മാത്രം മതിയോ? ചെയറും വേണ്ടേ? ഇങ്ങനെ മികച്ച കോംബോ ഓഫറുകൾ കിട്ടാനോ മൃദുല ഫർണിച്ചർ വേൾഡ് തന്നെ വേണം. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
3: ഫോൺ 9946851951.
4: മൃദുല ഫർണിച്ചർ വേൾഡ്.
6: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
7: ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കാൻ നിമിത്തമായ ആപ്പിൾ താഴേക്ക് വീണ കഥ കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. ചരിത്രം മാറ്റിയെഴുതിയ ആ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തെ വഴിത്തിരിവുകളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ ചലനത്തെയും ഭൗതികശാസ്ത്രത്തിലെ ചില വസ്തുതകളെയും കുറിച്ച് നിരവധി കണ്ടെത്തലുകൾ നടത്തിയ വിശ്വപ്രതിഭ, ഗുരുത്വാകർഷണ നിയമത്തിന്റെയും ചലന നിയമങ്ങളുടെയും ഉപജ്ഞാതാവ്, ഈ പ്രപഞ്ചത്തിന്റെ ചലനരഹസ്യങ്ങൾ മാനവരാശിക്ക് വെളിപ്പെടുത്തിക്കൊടുത്ത, ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ച ഇതിഹാസ പുരുഷൻ, തന്റെ അസാമാന്യമായ പ്രതിഭ കൊണ്ട് ജീവിതകാലത്തുടനീളം ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ചാണ് ഇന്നത്തെ ജീവിതപാഠം. സർ ഐസക് ന്യൂട്ടൺ. ഭൗതികശാസ്ത്രജ്ഞൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, ഗണിതശാസ്ത്രജ്ഞൻ തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ ഈ പ്രതിഭയ്ക്ക് സ്വന്തം. 1643 ജനുവരി 4 ലിങ്കൺഷെയറിലെ വൂൾസ്തോർപ്പിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനിക്കുന്നതിനു മുൻപേ പിതാവിനെ നഷ്ടപ്പെട്ട ന്യൂട്ടന് താമസിയാതെ അമ്മയെയും നഷ്ടപ്പെട്ടു. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ന്യൂട്ടൺ ആയിരക്കണക്കിന് മറ്റു ശാസ്ത്രവിദ്യാർത്ഥികളെപ്പോലെ ഉന്നത വിദ്യാഭ്യാസം ആരംഭിച്ചത് അരിസ്റ്റോട്ടലിന്റെ കൃതികളിൽ മുഴുകിക്കൊണ്ടായിരുന്നു. 18 വയസ്സിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ബിരുദത്തിനായി ചേർന്നു. ധാരാളം ഗവേഷണങ്ങൾ നടത്തി. പ്രകാശത്തെക്കുറിച്ച് കെപ്ലർ എഴുതിയ പുസ്തകങ്ങളും ഡെസ്കാർട്സിന്റെ ജ്യോമെട്രിയും വായിക്കാനിടയായി. ഇവ അദ്ദേഹത്തിന്റെ ചിന്തയെ സ്വാധീനിച്ചു. അദ്ദേഹം ബൈനോമിയൽ പ്രമേയം വികസിപ്പിച്ചു. പിന്നീട് പ്രകാശത്തിന്റെ ഘടനയെക്കുറിച്ചും ധാരാളം പഠനങ്ങൾ നടത്തി. നിറങ്ങളെക്കുറിച്ച് ബോയൽ എഴുതിയ പുസ്തകങ്ങളും കെപ്ലറുടെ എഴുത്തുകളും ന്യൂട്ടനെ വല്ലാതെ സ്വാധീനിച്ചു. ന്യൂട്ടൺ തന്റെ 29-ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായി. പ്രശസ്തി ഉയർന്നതോടെ 1672 റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. 1672 മുതൽ 1676 വരെ റോയൽ സൊസൈറ്റിക്ക് അയച്ചുകൊടുത്ത പ്രഭാഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയുമെല്ലാം സംഗ്രഹമാണ് 1704 പ്രസിദ്ധീകരിച്ച ഓപ്റ്റിക്സ് എന്ന പുസ്തകം. പ്രകാശവും അതിനു പിന്നിലെ രഹസ്യങ്ങളും അദ്ദേഹത്തെ എന്നും അത്ഭുതപ്പെടുത്തിയിരുന്നു. വെളുത്ത പ്രകാശത്തിൽ 7 നിറങ്ങൾ ഉണ്ടെന്ന് പ്രിസം വഴി തെളിയിച്ചു. ഇന്ന് ഓപ്റ്റിക്സ് ഭൗതികശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിപുലമായ മേഖലയാണ്. ലെൻസുകൾ മുതൽ ഇന്റർനെറ്റ് വരെയുള്ള വിവിധ രംഗങ്ങളിൽ ഓപ്റ്റിക്സിന്റെ തത്വങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. 1687 ഭൂഗുരുത്വാകർഷണത്തെക്കുറിച്ചും ചലന നിയമങ്ങളെക്കുറിച്ചും പുറത്തിറക്കിയ ഫിലോസോഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം ഭൗതികശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനശിലയായി കണക്കാക്കപ്പെടുന്നു. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചലനത്തിന്റെ 3 സുപ്രധാന നിയമങ്ങൾ വ്യക്തമാക്കി. പിൽക്കാലത്ത് ശാസ്ത്രത്തിന്റെ നട്ടെല്ലായി മാറിയ എത്രയോ ശാഖകളിൽ ന്യൂട്ടൺ മികവുറ്റ സംഭാവനകൾ നൽകി. പ്രകാശത്തിന്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ ഒന്നുമാത്രം. ഗണിതശാസ്ത്രത്തിലെ കലന സമ്പ്രദായങ്ങളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകി. ആദ്യത്തെ പ്രാക്ടിക്കൽ റിഫ്ലക്ടിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചതും അദ്ദേഹം തന്നെ. ബലത്തിന്റെ യൂണിറ്റും ന്യൂട്ടന്റെ പേരിൽ അറിയപ്പെടുന്നു. ഇഫ് ഐ ഹാവ് സീൻ ഫർദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിംഗ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ് എന്നത് സർ ഐസക് ന്യൂട്ടന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണ്. 1727 മാർച്ച് 31 അദ്ദേഹം ഈ ലോകത്ത് നിന്നും വിടവാങ്ങി. ലണ്ടൻ നഗരത്തിലെ തേംസ് നദിക്കരയിലെ വെസ്റ്റ്മിനിസ്റ്റർ എന്ന പള്ളിയിൽ പരശതം പ്രശസ്തരുടെ ചരിത്രമുറങ്ങുന്ന ഒരു ശവകുടീരമുണ്ട്. മാനവരാശിയുടെ പുരോഗതിക്ക് ഇത്രയും വേഗത നൽകിയ ശാസ്ത്രപ്രതിഭ അവിടെ വെണ്ണക്കല്ലിൽ കൊത്തിവെച്ച ഒരു കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു.
8: ഇതുവരെ കേട്ടത് ജീവിതപാഠം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയ സി ആർ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം സമാപിക്കുന്നു. പ്രായോജക
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
9: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: പുലരിപ്പൂക്കളിൽ കേൾക്കാം.
11: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
12: പ്രായോജകർ
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
15: ആകാശവാണി തൃശൂർ, കാവ്യാഞ്ജലി. ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ നമ്മുടെ ഗാനം എന്ന കവിത ചൊല്ലുന്നത് സി വി ജിഷാമേരി.

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് തിരുനെല്ലൂർ കരുണാകരന്റെ നമ്മുടെ ഗാനം എന്ന കവിത. ചൊല്ലിയത് സി വി ജിഷാമേരി.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഇന്നർ ഷോപ്പി, എം ജെ റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജെ റോഡ്, തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
11: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
12: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
11: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
10: ഫോൺ 0487-299-3299.
13: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
14: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
7: ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി പ്രശ്നപരിഹാര അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. ഈ മാസം 29 രാവിലെ 11 തൃശൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. INS വെണ്ടുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുക. ഇന്ത്യൻ നേവിയിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്ഥാപനമായ IHRD വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിലേക്ക് പ്ലസ് 1 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും IHRD.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ, SC ST 60 രൂപ. താൽപര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ June 6 വൈകിട്ട് 5 മുൻപായി ലഭ്യമാക്കണം. പ്രവേശനം ഏകജാലകം വഴിയല്ലാത്തതിനാൽ അപേക്ഷ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നേരിട്ട് തന്നെ എത്തിക്കണം. ഫോൺ നമ്പർ 9496217535. മറ്റൊരു നമ്പർ 8547005022. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സേവനങ്ങൾ എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്ത് ഏജൻസികളുടെ സഹായത്തോടെ നടത്തും. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ July 20 സ്വീകരിക്കും. വെബ്സൈറ്റ് SRCCC.in. ഫോൺ നമ്പർ 04712570471.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
9: സഹപ്രായോജകർ
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
10: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
9: ഫോൺ 9387168444.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ.

0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനനനിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യ മന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാൻയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്

0: ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളിരുത്തി.
2: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL 1st ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 runs എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ. മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാന സന്ദേശം.
3: പ്രായോജകർ.
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ.

0: അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജാൻവികുട്ടിക്ക് എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. വാണിയംകുളം കൂനത്തറയിൽ നിന്നും അച്ഛൻ ജഗദീഷ്, അമ്മ സബിത, ഏട്ടൻ ആശിഷ്, വല്യച്ഛൻ, വല്യമ്മ, ചേച്ചി കല്ലു, അവന്തിക എന്നിവർ, കൂടാതെ ധന്യ പോഴന്തൊടി. വടക്കേ ബാവനൂരിലെ പി വി മുഹമ്മദിന്റെയും സക്കീരയുടെയും 27-ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അവർക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ. മുപ്പത്തിയൊന്ന് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഈ മാസം 31-ാം തീയതി കേരള കാർഷിക സർവകലാശാല ലൈബ്രേറിയൻ പദവിയിൽ നിന്നും വിരമിക്കുന്ന ശ്രീകുമാരൻ സാറിന് ലൈബ്രറി സഹപ്രവർത്തകരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ആശംസകളോടെ ഗാനവിത. മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ യേശുദാസ്, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
8: ഫോൺ 9497457970.
9: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നത് യോഗ്യരായ

0: ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രതിമാസം 44,100 രൂപ ഏകീകൃത ശമ്പളം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അഭിമുഖം 6 ജൂൺ. വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ വെച്ച് നടക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ മാടക്കെത്തറ ഗ്രാമപഞ്ചായത്തിലേക്ക് SC പ്രമോട്ടറെ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. മാടക്കെത്തറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട +2 യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡന്റ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 29-ാം തീയതി 2 മണി മുതൽ 3 മണി വരെ അയ്യന്തോളിലെ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. നിശ്ചിത സമയത്തിന് ശേഷം ഹാജരാകുന്നവരെ കൂടിക്കാഴ്ചയ്ക്ക് പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 0487-2360-381. മറ്റൊരു നമ്പർ 8547-6301-05. ഈ നമ്പറുകളിലോ ഒല്ലൂക്കര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പോൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ബിരുദമോ പോൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമയോ നേടിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകരുടെ പ്രായപരിധി ഈ മാസം 1-ാം തീയതി, അതായത് മെയ് 1-ന് 30 കവിയരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 20,000 രൂപ ശമ്പളം ലഭിക്കും. ജൂൺ 4-ാം തീയതി രാവിലെ 10 മണി മുതൽ 11:30 വരെ നടക്കുന്ന എഴുത്തു പരീക്ഷയുടെയും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷ ഈ മാസം 29-ാം തീയതി വൈകിട്ട് 5 മണിക്കകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ 680-0001 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും കുന്നംകുളം ചാലക്കുടി ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കാൻ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു. DCFA ടാലിയോടുകൂടി 1-ാം ക്ലാസ് MCOM അല്ലെങ്കിൽ DCFA യോടുകൂടി 1-ാം ക്ലാസ് BCOM, 1 വർഷം പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ളവർ വിശദമായ വ്യക്തിവിവരണ രേഖയും യോഗ്യതാ സാക്ഷ്യപത്രങ്ങളും പത്രങ്ങളുടെ പകർപ്പുകളും സഹിതം ഈ മാസം 30-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്ററിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0487-2250-751. മറ്റൊരു നമ്പർ 7559-93-5097. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: സമയം 7:45. ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒരാൾ മാത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം. സംഗീതം പകർന്നത് ജോൺസൺ.

ഒരാൾ മാത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487 23 23 571, മറ്റൊരു നമ്പർ 0487 23 23 572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 0487 23 23 571, അല്ലെങ്കിൽ 0487 23 23 572. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.

0: അവക്കാട് സമർപ്പിക്കുന്നു
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണാശുപത്രി.
3: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
4: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
3: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
5: ഫോൺ 7025131119.
1: ആരോഗ്യക്കുറിപ്പുകൾ. അമിതമായി വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് ഇന്നത്തെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. പോഷക സമൃദ്ധമായ പല പച്ചക്കറികളും പഴങ്ങളും പാകം ചെയ്യാതെ തന്നെ പുതുമയോടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം ഉറപ്പുവരുത്തും. എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന രുചികരവും പോഷക സമൃദ്ധവുമായ വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആരോഗ്യക്കുറിപ്പുകളിൽ. പാകം ചെയ്യാതെ കഴിക്കാവുന്ന ചമ്മന്തി. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിക്കുന്നു.
6: ചമ്മന്തി എന്ന പേര് സമ്പന്തി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് കരുതുന്നു. പലതരം ദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിലാകാം സമ്പന്തി എന്ന അഥവാ ചമ്മന്തി എന്ന പേര് ഉണ്ടായത്. പല രാജ്യങ്ങളിലും വിവിധ തരത്തിലുള്ള ചമ്മന്തികൾ ലഭിക്കുന്നുണ്ടെങ്കിലും ശരിയായ ചമ്മന്തിയുടെ ഉത്ഭവം ഇന്ത്യ തന്നെയെന്നാണ് അഭിപ്രായം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളം, കർണാടകം, തമിഴ്നാട്, ഗോവ, ആന്ധ്ര, ആസാം, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം വിവിധതരം ചമ്മന്തികൾ ഉണ്ടാക്കുന്നതിൽ പേരുകേട്ട സ്ഥലങ്ങളാണ്. ഓരോ രോഗാവസ്ഥയിലും ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാവുന്നതാണ്. വിവിധതരം ധാന്യങ്ങൾ, ഇലകൾ, ഫലങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ചുള്ള ചമ്മന്തികൾ നമ്മുടെ നാട്ടിൽ പുരാതനകാലം മുതൽ തന്നെ ലഭിക്കുന്നതായിരുന്നു. ചമ്മന്തി കഞ്ഞിക്കൊപ്പമോ ചോറിനൊപ്പമോ ആണ് സാധാരണ കഴിക്കാറ്. എന്നാൽ മറ്റു വിഭവങ്ങൾക്കൊപ്പവും ചമ്മന്തി കഴിക്കുന്ന പതിവും ഇല്ലാതില്ല. വളരെയധികം തരത്തിലുള്ള ചമ്മന്തികൾ ഉണ്ടെങ്കിലും പൊടി രൂപത്തിലുള്ളതും വെള്ളം ചേർത്ത് പകുതി കുഴമ്പ് രൂപത്തിലുള്ളതുമായ രണ്ടു തരം ചമ്മന്തികളാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഭക്ഷണത്തോടൊപ്പം ഉപയോഗിച്ചു വരുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് പാകം ചെയ്യാത്തതും കുഴമ്പ് രൂപത്തിലുള്ളതുമായ രണ്ടു തരം ചമ്മന്തികളാണ്. നാളികേര ചമ്മന്തി. ചേരുവകൾ: പച്ചമുളക് 3 വട്ടത്തിൽ അരിഞ്ഞത്, ഉള്ളി 4 അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം, ചെറിയ നാളികേരം 1/2 ചെരുകിയത്, കറിവേപ്പില 1 വെള്ളം ആവശ്യത്തിന്, ഉപ്പും ആവശ്യത്തിന്. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ നല്ലതുപോലെ അരച്ച് എടുക്കുക. അതിലേക്ക് നാളികേരം ചെരുകിയതും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വീണ്ടും അരച്ചെടുക്കുക. നാളികേര ചമ്മന്തി കഴിക്കാൻ പാകമായി. പപ്പായ ചമ്മന്തി. ചേരുവകൾ: പച്ച പപ്പായ 1/2 ചിരകിയത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത്, പച്ചമുളക് 1 അല്ലെങ്കിൽ ആവശ്യത്തിന് വട്ടത്തിൽ അരിഞ്ഞത്, ഉള്ളി 1 ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില 10 ഉപ്പ് ആവശ്യത്തിന്, ചെറുനാരങ്ങ പകുതി അല്ലെങ്കിൽ ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവ അമ്മിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. അതിലേക്ക് പപ്പായയും ചേർക്കുക. ആവശ്യത്തിന് ചെറുനാരങ്ങയും ഉപ്പും വെള്ളവും ചേർത്തി അമ്മിയിൽ വെച്ച് അരച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. മത്തങ്ങ ചമ്മന്തി. ചേരുവകൾ: വിളഞ്ഞ മത്തങ്ങ 1, നാളികേരം ചിരകിയത് 1/2, കറിവേപ്പില 2 ഇലകൾ, കുരുമുളക് 2, ചെറുനാരങ്ങ പകുതി, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1/2. ഉണ്ടാക്കുന്ന വിധം: മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക. അതിലേക്ക് നാളികേരം ചിരകിയത്, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് അരയ്ക്കുക. പുളിയുടെ ആവശ്യത്തിന് ചെറുനാരങ്ങ നീരും ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാം. മറ്റൊന്നാണ് പുളിയാരിലെ ചമ്മന്തി. ചേരുവകൾ: തേങ്ങ ചിരകിയത് 1 ഉപ്പ് ആവശ്യത്തിന്, പുളിയാറില 1 പച്ചമുളക് 2 ഉണ്ടാക്കുന്ന വിധം: തേങ്ങ ചിരുകിയതും പുളിയാറിലയിലും പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: പാകം ചെയ്യാതെ കഴിക്കാവുന്ന ചമ്മന്തി. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
7: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ:
7: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ആകാശവാണി തൃശൂർ. അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: പ്രായോജികർ
2: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
1: www.accountantsacademy.in.
3: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
4: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
5: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്ത് തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം ജപ്പാൻ. ജപ്പാനിലെ ക്യുഷു ദ്വീപിലുള്ള മിയാസാക്കി പ്രിഫെക്ചറിൽ നിന്നാണ് ഈ മാമ്പഴത്തിൻ്റെ പിറവി. അവിടുത്തെ കർഷകർ അതീവ ശ്രദ്ധയോടെ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട ഹരിതഗൃഹ സാഹചര്യങ്ങളിലാണ് ഇത് വളർത്തുന്നത്. ജപ്പാനിൽ ഇതിനെ തായോ നോ ടമാഗോ അഥവാ സൂര്യന്റെ മുട്ട എന്നാണ് വിളിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം ജപ്പാൻ. ജപ്പാനിലെ ക്യുഷു ദ്വീപിലുള്ള മിയാസാക്കി പ്രിഫെക്ചറിൽ നിന്നാണ് ഈ മാമ്പഴത്തിന്റെ പിറവി. അവിടുത്തെ കർഷകർ അതീവ ശ്രദ്ധയോടെ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട ഹരിതഗൃഹ സാഹചര്യങ്ങളിലാണ് ഇത് വളർത്തുന്നത്. ജപ്പാനിൽ ഇതിനെ തായോ നോ ടമാഗോ അഥവാ സൂര്യന്റെ മുട്ട എന്നാണ് വിളിക്കുന്നത്. ചിന്താവിഷയം. എളിമ എന്നത് എല്ലാ സദ്ഗുണങ്ങളുടെയും അമ്മയാണ്. നമ്മൾ എളിമയുള്ളവരായാൽ മാത്രമേ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയൂ. മദർ തെരേസ. എളിമ എന്നത് എല്ലാ സദ്ഗുണങ്ങളുടെയും അമ്മയാണ്. നമ്മൾ എളിമയുള്ളവരായാൽ മാത്രമേ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയൂ. മദർ തെരേസ. അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
6: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
8: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

FM 101.1 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 കേൾക്കാം രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം. തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം രാവിലെ 11:02. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. FM 101.1 MHz. ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: സംസാരിക്കുന്നു ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ്.
1: ശ്വാസകോശത്തിൽ ഒരുപക്ഷെ തങ്ങി നിൽക്കാവുന്ന കഫമോ മറ്റു ദ്രാവകങ്ങളോ അല്ലെങ്കിൽ പൊടികളോ അത് പുറത്തേക്ക് കളയാൻ വേണ്ടി ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനമാണ് ചുമ. അപ്പോൾ ചുമയ്ക്കുമ്പം നമ്മൾ പെട്ടെന്ന് ശബ്ദത്തോടെ ശ്വാസം പുറത്തേക്ക് തള്ളിക്കളയുന്നതാണ്. അതിൻ്റെ ഒപ്പം അവിടെ തങ്ങി നിൽക്കാൻ പാടില്ലാത്ത പദാർത്ഥങ്ങളും പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 90 പരം കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ നമ്മൾ സാധാരണ ആയിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന കാരണങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാധാരണ കാണുന്നത് പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അല്ലെങ്കിൽ കഫക്കെട്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ മൂക്കിൻ്റെയും ആ ഭാഗത്തു നിന്നുള്ള സൈനസ് കാവിറ്റികളിൽ നിന്നുമുള്ള കഫം താഴേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചുമയാണ്. പിന്നെ മറ്റുള്ളൊരു സാധാരണ കാരണം ശ്വാസം മുട്ടലാണ്. അതുപോലെ ബ്രോങ്കൈറ്റിസ്, അതുപോലെ ശ്വാസകോശത്തിൻ്റെ പല ഭാഗങ്ങളിലും വരാവുന്ന അണുബാധ, പിന്നെ വയറ്റിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഗേർഡ് എന്ന് പറയും, അതായത് വയറ്റിലെ ആസിഡ് മേളിലേക്ക് തിരികെ തള്ളിക്കയറി വരുന്നതും ചുമയ്ക്ക് ഇടയാക്കാം. ഇത് കൂടാതെ കൂടുതൽ ഗൗരവമായ അസുഖങ്ങൾ ഇപ്പോൾ ടിബിയും ക്യാൻസറും ചുമയായിട്ട് വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം. നമ്മൾ ചുമയായിട്ട് വരുന്ന രോഗിയോട് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കുറേ നാളായിട്ടുള്ള ചുമയാണോ അതോ ഈ അടുത്തിടയിൽ തുടങ്ങിയ ചുമയാണോ എന്ന് നോക്കും. പിന്നെ ആ ചുമയുടെ സ്വഭാവ രീതി, ചുമയ്ക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ശബ്ദമാണ് ഉണ്ടാവുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ചുമ ശ്വാസകോശത്തിൻ്റെ ഉൾഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്നുള്ള ചുമയാണോന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ചുമയ്ക്കുമ്പം കഫമുണ്ടാവുന്നുണ്ടോ അതോ കഫമില്ലാത്ത ചുമയാണോ, കഫമുണ്ടെങ്കിൽ കഫത്തിൻ്റെ ഏത് രീതിയിലുള്ള കഫമാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തിയ ശേഷം നമ്മൾ ഒരു നിഗമനത്തിലേക്ക് വരും. തുടർന്ന് നമ്മൾ രോഗിയെ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ ടെസ്റ്റുകൾ കുറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നിർണ്ണയിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ബഹുഭൂരിപക്ഷം കേസുകളും നമുക്ക് അനായാസം ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അത് നമുക്ക് ഉത്കണ്ഠയ്ക്ക് ഇടയാക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് രീതിയിലുള്ള ചുമകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ചുമ വലിയ ശല്യമില്ലാത്ത ചുമയായിരിക്കും, പക്ഷെ കുറേ നാൾ നിൽക്കുന്നതും കാലക്രമേണ ശരീരത്തിന് ക്ഷീണമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പനിയോ ഉണ്ടാകുകയാണെങ്കിൽ, അതുപോലെ തന്നെ പുക വലിക്കുന്ന ആൾക്കാർക്ക് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ചുമയിൽ ആ ചുമയുടെ രീതിയിലോ ചുമയുടെ പ്രകൃതത്തിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലും ഒട്ടും താമസിയാതെ ഡോക്ടറെ കാണണം. കാരണം അത് ചിലപ്പം ശ്വാസകോശത്തിലോ മറ്റെവിടെയെങ്കിലോ മാരകമായ രോഗങ്ങളുടെ അടയാളമായിരിക്കാം അത്. നമ്മൾ ചുമയായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ ചുമയുടെ കൂടെ പൊതുവെയുള്ള ക്ഷീണമുണ്ടോ, അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിൽക്കുന്ന ചുമയാണെങ്കിൽ കാലക്രമേണ നമ്മളുടെ ഇപ്പം ഡ്രസ്സുകളൊക്കെ ലൂസാവുന്നുണ്ടോ, ചിലപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മളുടെ പാൻറ്റോ അല്ലെങ്കിൽ ഇടുന്ന ഉടുപ്പുകൾ ലൂസാവുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന അന്തരത്തിൽ കൂടുതൽ ഗൗരവമായിട്ടുള്ള അസുഖങ്ങളുണ്ടെന്നായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അതിനോടൊപ്പം നമുക്ക് പ്രത്യേകിച്ച് കാരണമില്ലാത്ത ക്ഷീണമുണ്ടോ, ചുമയ്ക്കുമ്പം ഇടയ്ക്ക് രക്തം കലർന്നു വരുന്നുണ്ടോ, പിന്നെ ഈ ഇടയ്ക്ക് അടുത്ത് തുടങ്ങിയ ചുമയാണെങ്കിൽ ചുമയുടെ കൂടെ പനിയുണ്ടോ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അതുപോലെ ശ്വാസം മുട്ടലോ ശ്വാസ തടസ്സത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. സാധാരണ രീതിയിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സാധ്യത അത് ഒരു അലർജിയുള്ള പേഷ്യൻ്റ് ആയിരിക്കാം. രണ്ടാമത്തെ സാധ്യത ചിലപ്പം ഇങ്ങനെ ചുമ വരുമ്പോൾ ആരംഭത്തിൽ ചെറിയവായിട്ടുള്ള തൊണ്ടവേദനയോടുകൂടെ പെട്ടെന്ന് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം തൊണ്ടവേദനയുണ്ടാവും, പിന്നീട് അത് ചുമയായിട്ട് പിന്നെ ആ ചുമയായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രീതിയിലാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് തൊണ്ടവേദനയൊന്നുമില്ല, നേരിട്ട് ഒരു ദിവസം ഒരു തുമ്മൽ തുടങ്ങി പിറ്റേ ദിവസം ഒരു ജലദോഷമായി തൊണ്ടവേദനയോ പനിയൊന്നുമില്ല, മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചുമയായി, ആ ചുമ ചിലപ്പം ഒരാഴ്ച 10 നിൽക്കുന്നു, അങ്ങനെ വീണ്ടും വീണ്ടും വരുന്ന കേസുകൾ അങ്ങനത്തെ ആ രീതിയിലുള്ള രോഗലക്ഷണമാണെങ്കിൽ അത് മിക്കവാറും അത് ആ പേഷ്യൻറ്റിന് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ രോഗിയെ പരിശോധിക്കുമ്പം ശ്വാസകോശത്തിലെല്ലാം ക്ലിയർ ആയിരിക്കും, പ്രത്യേകിച്ചൊന്നും ഉണ്ടല്ലോ. അപ്പം നമ്മൾ അലർജിക്കുള്ള ബ്ലഡ് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്.
0: ചുമ, കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിച്ചു.

ഇന്ന് ആരോഗ്യ ജീവിതത്തിൽ ചുമ അഥവാ കഫ് ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതികൾ ഇവയെക്കുറിച്ചെല്ലാം

0: സംസാരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു. ചുമ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതികൾ, ഇവയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ്.
4: മിക്ക കേസുകളിലും അവരുടെ രക്തത്തിൽ IgE അതുപോലെ ആബ്സല്യൂട്ട് ഈസിനോഫിലിക് കൗണ്ടും കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിൽ നമ്മൾ അങ്ങ് ആ രീതിയിൽ രോഗം നിർണ്ണയിച്ച് അതിനുവേണ്ടി തക്കതായ ചികിത്സ കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. ഇനി മറ്റേതാണെങ്കിൽ ചിലപ്പം കൂടുതലും രോഗി പറയുന്നത് എനിക്ക് ഇടപെട്ട് ചുമ വരുന്നു എന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ ഈ ചുമ തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ചെറിയൊരു തൊണ്ടവേദനയും ചെറിയൊരു മേൽക്കാച്ചിലും അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു പനിയോ കുളിരോ ഒക്കെ ഉണ്ടായി, അങ്ങനെയുള്ളൊരു ഒരു ഹിസ്റ്ററിയാണ്, ഒരു പശ്ചാത്തലമാണ് ലഭിക്കുന്നതെങ്കിൽ അത് അപ്പോ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ ഫാരിങ്സ് എന്നുള്ള ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ട തുടങ്ങുന്ന ഭാഗത്തിനാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അണുബാധ കൊണ്ട് പലർക്കും ചുമ വരാം. അതുപോലെ തന്നെ ചിലപ്പം പഠിപ്പിക്കുന്ന ശബ്ദം കൂടുതൽ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അതായത് കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കും അധ്യാപകർക്കും, അവർക്കും ചിലപ്പം പെട്ടെന്ന് ഈ ഫാരിങ്സിന് തൊട്ട് താഴെ നമ്മുടെ വോയിസ് ബോക്സ് ഇരിക്കുന്ന ലാരിങ്സ് ഉള്ള ഭാഗത്തും ചിലപ്പം പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും കൂടുതലും അവർ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് കൂടെ ഇടപെട്ട് വരുന്ന ചുമയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ അവരുടെ രോഗപ്രതിരോധ ശേഷി ഈ വർദ്ധിപ്പിക്കാനുള്ള ആ രീതിയിലുള്ള അസസ്മെൻ്റ് എടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ബ്ലഡ് വർക്കപ്പ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഈ ഇടയ്ക്കുണ്ടായ ചുമയാണ്, അതിനകത്ത് പനിയോ അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ന്യൂമോണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അണുബാധ എന്തെങ്കിലും നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കും. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ആബ്സല്യൂട്ട് ഈസിനോഫിലിക് കൗണ്ടും IgE ഇതെല്ലാം നോക്കും. അതിനോടൊപ്പം ചെസ്റ്റ് എക്സ്റേ, പിന്നെ ഇടപെട്ട് ചുമ വരുന്ന ക്രോണിക് കഫ് ഉള്ള രോഗികൾക്കാണെങ്കിൽ നമ്മൾ സ്പൈറോമെട്രി, അതായത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്, അത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കൂടുതലും ഗൗരവമായിട്ടുള്ള ചില അസുഖങ്ങൾ സംശയിക്കുകയാണെങ്കിൽ CT സ്കാനോ MRIയോ പോലും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യം നമ്മൾ പെട്ടെന്ന് വരുന്ന ചുമയുടെ കാര്യമെടുക്കാം. പെട്ടെന്ന് വരുന്ന ചുമയാണ് എങ്കിൽ നമ്മൾ കൂടുതൽ അധികം നേരം കൂടുതൽ കണ്ടമാനം വിശദാംശങ്ങളിലേക്ക് പോകില്ല. ആവശ്യമുള്ള വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു പ്രോട്ടോകോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരം രോഗിയെ വിലയിരുത്തിയ ശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഫലം തന്നെ കിട്ടും. അതായത് രോഗിക്ക് സാധാരണ ഒരു മരുന്ന് കഴിക്കുമ്പോഴുണ്ടാവുന്ന ക്ഷീണമോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങലോ അതൊന്നും ഇല്ലാതെ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എങ്കിൽ പോലും പലർക്കും ഒരു ധാരണയുള്ളതിന് വിപരീതമായിട്ട് ഹോമിയോപ്പതി ഈ മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അസുഖം മാറുന്നു. ചിലർ ധരിക്കുന്ന സമയമെടുത്തേ പതുക്കേ മാറുള്ളൂ എന്നുള്ളതല്ല, മരുന്ന് കൊടുത്ത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവർക്ക് ചുമയിൽ നിന്ന് നല്ലൊരു ആശ്വാസം ലഭിക്കും, അവരുടെ സ്കൂളിലേക്കോ ജോലി സ്ഥലങ്ങളിലേക്കോ തിരിച്ചു പോകാൻ സാധിക്കും. ഇനി കൂടെ കൂടെ വരുന്ന അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിലനിൽക്കുന്ന ചുമയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ കാരണം എന്ന് നിർണയിച്ച ശേഷം ആ കാരണത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രോഗികൾ നമ്മൾ കൂടുതലും സമയമെടുത്ത് വിലയിരുത്തി അവരുടെ രോഗം എന്താണെന്നും ആ രോഗം എത്രത്തോളം ആ രോഗിയെ ബാധിച്ചിട്ടുണ്ടെന്നും അതുകൂടാതെ ഹോമിയോപ്പതി മരുന്ന് കറക്റ്റ് ഏത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഈ രോഗം ബാധിച്ച രോഗിയെയും നമ്മൾ വിശദമായിട്ട് നിർണയിച്ചതിന് ശേഷം വളരെ ആലോചിച്ച് ഡിസൈൻ ചെയ്തൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ

0: സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം വരുന്നുണ്ടോ ഇല്ലയോ നോക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഡോസേജ് കൂട്ടുകയും മരുന്നിൻ്റെ പൊട്ടൻസി ഉണ്ട് ആവർത്തനം കൂട്ടുകയും ചെയ്ത് അങ്ങനെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നത്. എന്നാൽ തന്നെയും നമുക്ക് മിക്ക രോഗങ്ങളിൽ നിന്നും, അതായത് ഈ കുറേ നാളായിട്ട് കൂടെ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന അസുഖങ്ങൾക്കും നമുക്ക് സാമാന്യ വേഗത്തിൽ തന്നെ ആശ്വാസവും രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു റിലീഫും അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്.
1: ചുമ, ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതികൾ ഇവയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ്.

0: ആരോഗ്യ ജീവിതം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി എം ജി റോഡ് തൃശൂർ.
2: ഫോൺ 9387168444.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
6: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
6: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
5: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
7: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
8: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
7: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
8: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
7: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
7: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ദേവാസുരം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.
3: പിഴച്ചുപോയ കണക്ക് കൂട്ടലുകൾ, കർമ്മഫലം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അടിയേറ്റത് ആടി നിൽക്കുന്ന പത്തിയിൽ തന്നെയായിരുന്നു. ചതഞ്ഞു മനസ്സും ശരീരവും. ഉമ്മറക്കോലയിൽ ക്ലാവ് പിടിച്ച ഒരു ഓട്ടുപാത്രം പോലെ കിടക്കുമ്പോൾ പടിപ്പുരവാതിൽ ആരോ കിരികിര തുറന്നു. പെരിങ്ങോടൻ പിന്നെയും

0: റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീകൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാർ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ഇനി 6 തമ്പുരാൻ എന്ന ചിത്രത്തിൽ മഞ്ജു പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ.

0: സംഗമം. അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
1: സി ആർ എഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി.

0: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
5: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
6: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
7: ഫോൺ 9497-45-79-70.
8: പരിണയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, ആലാപനം ചിത്രയും സംഘവും.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: ഗാനതരംഗിണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോട് സംസാരിക്കാനും വിശേഷങ്ങൾ കേൾക്കാനും നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഒന്നിച്ച് ആസ്വദിക്കാനുമായി കൂടെയുള്ളത് ഞാൻ അശ്വതിയാണ്. ഗാനതരംഗിണിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0487 23 23 3571. മറ്റൊരു നമ്പർ 0487 23 23 3572. ഇന്ന് ഗാനതരംഗിണിയിലെ ആദ്യത്തെ കോളർ വിളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ.
0: ആ ആരാ സംസാരിക്കുന്നത്?
1: പട്ടാമ്പി കരിമ്പുള്ളിന്ന് രാജനാണ്.
0: ആഹാ, എങ്ങനെയുണ്ട്? നല്ലൊരു ദിവസമാണോ?
1: നല്ലൊരു ദിവസം തന്നെയാണ്.
0: ചെറിയൊരു
1: ദുഃഖത്തിന്റെ ഒരു ആയൊരു മാസം ആഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കടന്നു പോയത്.
0: എന്ത് പറ്റി?
1: ഞങ്ങളുടെ കരിമ്പുള്ളിയില് എന്ന് പറഞ്ഞാൽ പത്രമാധ്യമം കൂടി ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു ബാംഗ്ലൂരിൽ ഒരു ആക്സിഡന്റില് രണ്ടാൾക്കാർ മരിച്ചത്.
0: ആഹാ.
1: ഞങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയും അവരുടെ രാഗങ്ങളെയാണ്.
0: ആഹാ. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ഉള്ള ഒരു വിഷമം, അത് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ നിൽക്കുമല്ലോ. തീർച്ചയായിട്ടും വലിയൊരു വിഷമം തന്നെയാണ് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന ഓരോരോ അപകടങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നത്.
1: അതുപോലെ തന്നെ മുണ്ടത്തിക്കോട് അപകടം, വാൽപ്പാറ അപകടം, ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു മാസമായിട്ടാണ് കടന്നു പോയത്.
0: അതെ, അങ്ങനെ
1: ജനുവരി 2026 പറഞ്ഞതിന്റെ ഒരു ദുഃഖകരമായ പല ഭാഗത്തും പലതും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ ഇതൊരു ദുഃഖകരമായ വാർത്തകളും നമ്മളെ വേർപെട്ടു പോകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണ് മാറുന്നത്.
0: അതെ, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള പല വാർത്തകളും നമുക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു മനഃശക്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ?
1: തന്റെ മറക്കാൻ പറ്റാത്ത രണ്ട് പിഞ്ചും മൈതങ്ങളാണ് ഉള്ളത് അവർക്ക്. തന്റെ ഭർത്താവിനും കാലിന് ഇപ്പൊ പരിക്കുണ്ട്. ഒരു ഒരു തരണം ചെയ്ത് പോണം, മാനസികമായിട്ട് തരണം ചെയ്ത് പോണം.
0: അതെ,
1: അവസ്ഥകളൊക്കെ അതാണ്.
0: അതിനുള്ള ഒരു മനക്കെട്ടി മനഃശക്തി എല്ലാവർക്കും ലഭിക്കട്ടെ. അതെ,
1: നാട്ടില് സുഖാണ്. വിഷു കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെയൊക്കെ ഒരു പൈതൃകൾക്കുള്ളിൽ നിന്ന് ഓണത്തിന് വിളിച്ചതാണ്.
0: ഇനിയിപ്പോ സ്കൂള് തുറക്കുകയായി അല്ലേ? ജൂൺ മാസം തുടങ്ങുന്നു, മൺസൂൺ തുടങ്ങുന്നു, അങ്ങനെയുള്ള വിശേഷങ്ങളിലേക്ക് പോവാണ് നമ്മൾ അല്ലേ?
1: പ്രകൃതി ദിനമായിട്ട് അങ്ങനെ 6 ജൂൺ 6 അങ്ങനെ.
0: അതെ,
1: ഏതായിരുന്നാലും നല്ലൊരു വർഷം തന്നെ ആയിരുന്നു ആണ് എന്ന് പറയാണ്. ഇനിയുള്ളത് ഇത്ര ദുരന്തങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാട്ടോ. നമ്മുടെ ഈ 2026 ഒരു മധ്യമായിട്ട് നിൽക്കുകയാണല്ലേ, മധ്യത്തിൽ എത്തി നിൽക്കുകയാണ്.
1: മധ്യത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായി.
0: അതെ,
1: അത് കഴിഞ്ഞ ഓണായി. വിശേഷങ്ങൾ പലതും ഉണ്ട്, അതിന്റെ ഒപ്പം നമുക്ക് ഒരു തീരാ നഷ്ടങ്ങളും കൂടെ ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രമല്ല.
0: അതെ, ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്ത സംഭവങ്ങളായിരിക്കും ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് ഇതുപോലെ നല്ലതും ഉണ്ടായിരിക്കും, മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാത്തിനെയും അതിജീവിക്കാനുള്ളൊരു ശക്തി മനഃശക്തി നമുക്ക് ഉണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും രാജൻ ചേട്ടൻ ഇന്ന്
1: ഒരു പ്രപഞ്ചം സാക്ഷിയായി. കൈതപ്പുറ തോന്നുന്നുണ്ട് അതിന്റെ രാജൻ അല്ല?
0: അതെ അതെ, കൈതപ്പുറത്തിന്റെ വരികളാണ്.
1: ജോൺസനോ,
0: ബോംബെ രവിയാണ് ഈണം പകർന്നിട്ടുള്ളത് ആ ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം തന്നെ. അപ്പൊ ഈ പറഞ്ഞ പാട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ചേട്ടനെ കേൾക്കണ്ട അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അപ്പൊ ഗാനതരംഗിണിയിലേക്ക് ഇനിയും വിളിക്കണം കേട്ടോ. അതെ അതെ,
1: എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. പിന്നെ ആകാശവാണിയുടെ എല്ലാ അവതാരകർക്കും ആശംസകൾ നേരുക.
0: തിരിച്ചും ഞങ്ങളുടെ ആശംസകളും തിരിച്ചറിയിക്കുകയാണ് കേട്ടോ. ഒരുപാട് നന്ദി. അപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളും, അതായത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ. ഓരോ ദിവസവും ഇതുണ്ടായിരിക്കാം, സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ഏതൊരവസ്ഥയിലെയും നമ്മുടെ മനസ്സിന് ആത്മധൈര്യം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം നമ്മൾ തന്നെ ആർജിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും അതിന് സാധിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഊർജ്ജം ഉണ്ടാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ കൂടുതൽ ആഘോഷിക്കാനായിട്ടും സന്താപങ്ങളിൽ

0: അധികം അങ്ങോട്ട് മനസ്സിനെ വിഷമിപ്പിക്കാതെ അതിനെ കടന്നു പോകാനായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ. പട്ടാമ്പിയിൽ നിന്ന് വിളിച്ച രാജൻ ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്. പാഥേയം എന്ന ചിത്രത്തിൽ ബോംബെ രവിയാണ് ഈണം പകർന്നിരിക്കുന്നത്, കൈതപ്രമാണ് സംഗീതം നൽകിയിരിക്കുന്നത്. യേശുദാസ് പാടിയ ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം.
1: പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി, തപ്തനഗരം സാക്ഷി, അശ്രുസാഗരം സാക്ഷി.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
3: ആ പറയൂ.
2: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
3: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഗാനതരംഗിണിയിലെ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ.
4: ഇത് ആരാ സംസാരിക്കണേ? പേരെന്താ?
5: വിജി.
4: വിജി. വിജി ചേച്ചി എന്താ ചെയ്യണേ? ജോലി ചെയ്യണുണ്ടോ? അപ്പോ നല്ല നല്ല ഭക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന ആളായിരിക്കുമല്ലോ. നല്ല കൈപുണ്യമുള്ള ആളായിരിക്കുമല്ലോ. അപ്പൊ ഹസ്ബൻഡിനാണ് കൂടുതൽ കൈപുണ്യം അല്ലേ? അങ്ങനെയാണോ?
5: അങ്ങനെയാണ്.
4: എന്താ നിങ്ങളുടെ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഏതായിരിക്കും?
5: കൂടുതലും നോൺ വെജ് ഉണ്ടാക്കാം.
4: അപ്പോ ബിരിയാണിയും ഒക്കെയാണോ ഐറ്റംസ്?
5: ബിരിയാണി, ചില്ലി പോർക്ക്, ചില്ലി ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ്
4: ഉണ്ടാക്കും. നാളെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല ഓർഡർ ഉണ്ടോ?
5: ഇവിടെ മുസ്ലിങ്ങൾ കുറവാ ഭയങ്കര.
4: ചേച്ചിയുടെ വീട്ടില് പിന്നെ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും ചേച്ചിയും പിന്നെ
5: മോളും മോനും.
4: അവരെന്താ ചെയ്യണേ? പഠിക്കുകയാണോ?
5: മോള് പഠിക്കും എഞ്ചിനീയറിംഗിന്.
4: ആഹാ. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആണോ അവർക്ക്?
5: ഇപ്പൊ തുടങ്ങിയിട്ടുള്ള വെക്കേഷൻ
4: ആണല്ലേ. പിന്നെ മോൻ എന്താ ചെയ്യണേ?
5: മോൻ പോളണ്ടില്.
4: പോളണ്ടിൽ പഠിക്കാൻ പോയതാണോ ജോലിക്ക് പോയതാണോ?
5: ജോലിക്ക് പോയതാ.
4: ആഹാ. അപ്പൊ അങ്ങനെ ഹസ്ബൻഡും വൈഫും കൂടെ അങ്ങനെ അടിച്ചു പൊളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ പരിപാടി അതാണ്, മക്കളൊക്കെ വലുതായതുകൊണ്ട് അല്ലേ. ആകാശവാണി കേൾക്കാറുണ്ടോ ചേച്ചി? രാവിലെ തൊട്ടേ കേൾക്കൂ? നമ്മുടെ ഒരു ഒരു ദിവസം നമ്മള് തുടങ്ങുന്നത് തന്നെ ആകാശവാണിയിലൂടെ ആയിരിക്കും അല്ലേ. പാട്ടുകളൊക്കെ എന്താ ആഹാ, നമ്മളെ സിഗ്നേച്ചർ ട്യൂണ് മുതൽ അങ്ങനെ കേട്ടു തുടങ്ങും അല്ലേ. പാട്ടുകൾ കേൾക്കാനാണോ ഇഷ്ടം അതോ പരിപാടികൾ കേൾക്കാൻ? എന്താണ് ആകാശവാണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏത് തരം പരിപാടികളാ? എല്ലാ ഇഷ്ടമാണ്. ഇന്നിപ്പോ ഏത് പാട്ട് കേൾക്കാനാ ചേച്ചി ആഗ്രഹിക്കണേ?
5: അമരത്തിലെ
4: ആ പാട്ട്. ഇപ്പൊ ഒന്ന് മൂളിയ പോലെ ഒരു വരിയും കൂടെ ഒന്ന് മൂളണോ? നന്നായിട്ട് പാടുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഗാനതരംഗിണിയിൽ ഇതിപ്പോ ആദ്യമായിട്ടാണോ വിളിക്കണത്? അതോ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചിയുടെ പാട്ട്, അമരത്തിലെ പാട്ട് നമുക്ക് കേട്ടാലോ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ. ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ശരി. അപ്പോ ഇരിങ്ങാലക്കുട എടത്തിരുത്തിന്ന് വിജി എന്ന് പറഞ്ഞ ചേച്ചിയാണ്.

ുമായിട്ട് സംസാരിച്ചത് അമരം എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടത്. യേശുദാസ്, ലതിക എന്നിവർ പാടിയ ഈ ഗാനം രചന നിർവഹിച്ചത് കൈതപ്രം, സംഗീതം പകർന്നത് രവീന്ദ്രൻ. നമുക്ക് ആസ്വദിക്കാം ഗാനതരംഗിണിയിൽ ഇനി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗാനതരംഗിണിയിലെ ആരാ സംസാരിക്കുന്നത്?
7: എന്റെ പേര് അൽഫോൺസ.
6: ആഹാ, അൽഫോൺസ, നല്ല പേരാണല്ലോ. എവിടുന്നാ വിളിക്കണേ?
7: എന്റെ വീട് തിരൂരാണ്. എനിക്കൊരു നല്ല പാട്ട് വേണം.
6: ഏത് പാട്ടാ വേണ്ടത്?

0: പാട്ടാണ് വേണ്ടത്. ചിത്ര ചേച്ചി പാടിയിട്ടുള്ളതാണ്. അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങണ്ടെന്ന് തോന്നുന്നുണ്ടോ സിനിമയുടെ പേര്?
1: അതെ. ആ ഇനി ഇതാ ആരെഴുതി ആര് സംഗീതം പകർന്നു എന്ന് കൂടെ പറഞ്ഞാ മതി. അപ്പൊ എല്ലായി.
0: അതെ, കഴുപത്തന്റെ ആവും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്
1: ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അതില് ചിത്ര ചേച്ചിയും അതുപോലെ യേശുദാസ് രണ്ടുപേരും പാടിയ പാട്ടുകളുണ്ട്. ചേച്ചിക്ക് വേണ്ടത് ചിത്ര പാടിയ പാട്ടാണല്ലേ.
0: ഇതില് ഇത്തിരി അതില് ആ കുട്ടി പാടുന്ന പാട്ടിന്റെ ആ ഒരു സ്റ്റൈല് കിട്ടണെങ്കിൽ ചിത്ര ചേച്ചി പാടുന്നു.
1: പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണോ?
0: പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്.
1: പാട്ട് ഇതുപോലെ എപ്പോഴും പാട്ടൊക്കെ ഇങ്ങനെ റേഡിയോയിൽ കേൾക്കുന്ന സമയത്ത് കൂടെ പാട്ടൊക്കെ പാടുവോ?
0: ഇഷ്ടംപോലെ.
1: പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളോടാണോ കൂടുതൽ ഇഷ്ടം?
0: അത് കൂടുതലും പഴയ പാട്ടിനോട്
1: ആണല്ലേ.
0: പഴയ പാട്ട് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര പാട്ടാ. അതിനൊന്നും നമ്മള് ഒരു തരത്തിലും മാറ്റി ഇപ്പൊ പുതിയ പാട്ടിനെ അവിടെ സമർപ്പിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് പഴയ ടിവിയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി ആയതുകൊണ്ട് ഇപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ജയന്റെ നസീറിന്റെ ഒക്കെ സിനിമകള്, അടൂർവാസി, ശ്രീലത കോമഡി ആയിട്ടുള്ള അങ്ങനെ പടങ്ങള്, ജഗതി കൽപ്പന ചേച്ചി അങ്ങനെയൊക്കെയുള്ള ഓരോ കോമഡി മാതിരി തന്നെ അങ്ങനെ അടൂർവാസി

0: ഇല്ലാതാണ് ഞാൻ ആ ടീം ഉണ്ടായിരുന്ന. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അവരുടെ ഒരു ഓർമ്മ പോലും നമുക്ക് കിട്ടാനില്ല.
1: പഴയ സിനിമകളൊന്നും കാണാൻ കിട്ടുന്നില്ല അല്ലേ?
0: കിട്ടുന്നില്ല.
1: അതിന്റെ ഒരു വിഷമത്തിലാണ്.
0: അതിന്റെ വിഷമം ഇല്ലാണ്ടിരിക്കോ? അതൊക്കെ അല്ലേ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. നമുക്ക് ഓർമ്മ വെക്കുമ്പോ നമ്മൾ കണ്ടിട്ടുള്ളത് ആ സിനിമകളാണ്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്.
1: ഇപ്പൊ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണ് ആ ഓർമ്മകളിലേക്ക് പോവാൻ പറ്റുന്നത് അല്ലേ?
0: അതെ.
1: ചേച്ചി
0: നടത്തറയിലത്തെ കാര്യം,
1: നടത്തറയിലും
0: ഈ 3 മണി തൊട്ടുള്ള പാട്ടുകൾ കിട്ടുന്നില്ല. ഞാൻ ഇടയ്ക്ക് നടത്തറയിൽ പോവാ.

0: 3 മണി തൊട്ട് 4:30 വരെയുള്ള പരിപാടികളൊന്നും കിട്ടുന്നില്ല.
1: അത് നമുക്കിവിടെ പറയാം കേട്ടോ, നോക്കാം.
0: ആ അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അവര് ഇതുമാതിരി തന്നെ അത് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. നമുക്ക് ഒന്നുകൂടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ.
0: ഞാന് അവിടെ ചെല്ലുമ്പോ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോ നമുക്കൊന്ന്,
1: അതെ എപ്പോഴും നമുക്ക് റേഡിയോ കേട്ടുകൊണ്ടിരിക്കാനാണല്ലോ ഇഷ്ടം അല്ലേ, അപ്പൊ അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റട്ടെ, നമുക്കത് ശരിയാക്കാൻ നോക്കാം കേട്ടോ. ചേച്ചി
0: അപ്പനുള്ള സമയത്ത് തൊട്ട് ഞങ്ങള് ഈ ബാറ്ററി ഒക്കെ ഇട്ടിട്ട്, അപ്പൻ റേഡിയോയില് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ഞങ്ങള് അന്ന് ഇവിടെ വെച്ച് അപ്പൊ പറയും നാടകമായി വേഗം വായോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിരുത്തി നാടകം കേൾപ്പിക്കും. ഇപ്പൊ 90-ന്റെ നൂറ്റാണ്ടിൽ നിൽക്കുമ്പോ അതിലവിടെ ആകാശവാണിയിൽ വന്ന് അഭിനയിച്ച 1-2 ആൾക്കാരെന്ന് എനിക്കറിയാം. ഒന്ന് തിരൂർ ജയിക്കപ്പ്, മറ്റൊന്ന് അമ്മാങ്കുഴി രാധ. ഇവര് രണ്ടാളിന് ആകാശവാണിയിലേക്ക് ക്ഷണിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല.
1: ചേച്ചി നാടകങ്ങൾ കേട്ടിരുന്നോ ഇത്തവണത്തെ നാടകോത്സവത്തിലെ നാടകങ്ങളൊക്കെ കേട്ടിരുന്നോ?
0: മുഴുവനും കേൾക്കാൻ പറ്റില്ല, അതിനിടയ്ക്ക് കറണ്ട് പോണ കാരണത്താൽ എനിക്ക് എല്ലാതും കേൾക്കാൻ പറ്റിയിട്ടില്ല.
1: എന്നാലും ഇങ്ങനെ നാടകങ്ങളൊക്കെ കേൾക്കുമ്പോ വീണ്ടും പണ്ട് അപ്പൻ മറ്റേ റേഡിയോ വെച്ച് എല്ലാരെയും വിളിച്ച് കേൾപ്പിച്ച ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ.
0: അതൊക്കെ ഓർമ്മ, ഞാൻ എന്നിട്ട് ചേച്ചിയോട് പറയും 1 മണിക്ക് പാട്ടില്ല നാടകമാണ് വേഗം പോയിരുന്നു കേട്ടോന്ന് പറയും ചേച്ചിയോട് വിളിച്ചിട്ട്. അങ്ങനെ
1: അങ്ങനെ കൊറേ നാടക ഓർമ്മകളിലേക്ക് പോയല്ലേ ചേച്ചിയും കൂടെ.
0: അതൊക്കെ ഇങ്ങനെ അത് ഞങ്ങക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി നടത്തിറക്കി പോയപ്പോ അവിടെ റേഡിയോ ഇല്ലാണ്ടപ്പോ ചേച്ചി പറഞ്ഞു ഒരു റേഡിയോ നീ വെച്ചോണ്ടായിരിക്കും പറഞ്ഞു. അപ്പറെ അന്വേഷിച്ച കിട്ടി, തൃശ്ശൂർ ടൗണില് റേഡിയോ കിട്ടായില്ല. എന്നിട്ട് ഒരു ചെറുത് മേടിച്ചു കൊടുന്നു വെച്ചു. അപ്പൊ അതിനാണ് ഞാൻ 2 സ്പീക്കർ ഉണ്ടെങ്കിലും കൂടിയിട്ട്
1: നമുക്കാണെങ്കിൽ ആകാശവാണി കേൾക്കാതെ അങ്ങനെ ഒരു ദിവസം മുന്നോട്ട് പോവാൻ ഇത്തിരി പാടാണ് അല്ലേ.
0: കൃത്യം മോളുടെ ശബ്ദത്തില് ചേച്ചി അവിടെ റേഡിയോ വെക്കും, എനിക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, ഞാൻ അപ്പഴേക്കും പള്ളിയിൽ പോകും.
1: ഓ രാവിലെ നേരത്തെ പള്ളിയിൽ പോകും അല്ലേ.
0: അപ്പൊ പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് ഞാനിവിടെ വെക്കും. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങക്ക് ഈ റേഡിയോ ചെറുപ്പം തൊട്ട് കേട്ടിട്ട് ആ നാടകങ്ങളും TVയില് അങ്ങനെ റേഡിയോയില് വരുന്ന സിനിമകള് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തൊട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളൊരു സ്പോർട്സ് കാരായിരുന്നു, വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല, എന്നിരുന്നാലും സ്പോർട്സിന്റെ ഞാൻ കൃത്യമായിട്ട് സ്കൂളിലെത്തും. അതുമാതിരി മിമിക്രി, അതുമാതിരി മിമിക്രി മോണക്ട് നാടകത്തിലൊക്കെ അങ്ങനെ
1: ഒരു സകലകലാ വല്ലഭയാണ്. പാട്ട് പാടുന്ന നമ്മള് കേട്ടു, മിമിക്രി മോണാക്ട് സ്പോർട്സ് എല്ലാം ഉണ്ടല്ലേ.
0: അതൊക്കെ ഉണ്ട്. പാട്ടൊക്കെ നന്നായി പാടിയായിരുന്നു. എനിക്ക് അതിനിടയ്ക്ക് ഈ ശബ്ദത്തിനൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഈ ശബ്ദം ഇത്ര കനായിട്ട് വരുന്നത്.
1: ഓ ഓ,
0: ഒരു 2018 പനി വന്നിട്ട് കിടപ്പായി. അപ്പൊ വിധി എഴുതി, മരണത്തിന് വിധി എഴുതി.
1: അപ്പൊ അവിടുന്നൊക്കെ അതിജീവിച്ച് വന്നതാണ്, നമ്മുടെ ജീവിതത്തില് പല പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വന്ന ആളാണ് അല്ലേ.
0: അതെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കോവിഡിന്റെ സമയത്ത് ഒന്ന് വീണു. ആ വീണിട്ട് നോക്കിയപ്പോ കാലിന്റെ ഉപ്പിറ്റി ആകെ തകർന്നു, നടുവിനൊരു പൊട്ടിൽ വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയപ്പോ ആകെ ബുദ്ധിമുട്ടായി. അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് വീഴ്ചകളും രോഗങ്ങളും മാത്രമുള്ളൂ.
1: അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഒന്ന് തീരുമ്പോൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതിനെയൊക്കെ ചേച്ചി തരണം ചെയ്ത പോലെ എല്ലാവർക്കും തരണം ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല, പക്ഷെ ചേച്ചി അത് വളരെ മനോഹരമായിട്ട് ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതിനെ തരണം ചെയ്യുന്നുണ്ട്, ഒപ്പം ആകാശവാണി കേൾക്കുന്നുണ്ട്, ഒരു കൂട്ടായിട്ട് എന്നും ആകാശവാണി കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ. എന്നും രാവിലെ പള്ളിയിൽ പോയിട്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം അല്ലേ. അപ്പൊ ചേച്ചി തീർച്ചയായിട്ടും ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ വേണം എല്ലാവരും.
0: സ്പോർട്സിലുള്ളത് കാരണത്താലാണ് ഇത്രയും വാശിയും വീറും.
1: ആ ഈ വാശിയും വീറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം അല്ലേ.
0: അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തളർന്നു പോവും.
1: ആ
0: അപ്പൊ ഞാന് എന്റെ മൂത്ത ചേച്ചിയുടെ മോള് ഇതുമാതിരി തന്നെ പാട്ട് പാടും. അവള് ഹിന്ദി പാട്ടുണ്ട്, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ലെങ്കിലും അവള് പാട്ട് പാടുമ്പോ ഞാൻ പറയാൻ ട്യൂണ് ശരിയല്ല എന്ന് പറയും ഞാൻ. അപ്പൊ അവള് പറയും ആന്റി പറയണതല്ലേ എന്ന് പറയാം. അപ്പൊ ഞാൻ പറയണത് ഞാൻ ട്യൂൺ അങ്ങനെയല്ല, എന്റെ ട്യൂൺ നീ ശ്രദ്ധിച്ചു നോക്ക്. എന്നിട്ട് നീ പാടും
1: പറയും. നമുക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ ഹിന്ദി പാട്ടുകളും അല്ലെങ്കിൽ സംഗീതത്തെ കുറിച്ചുള്ള ഒരു ഇത് ഉണ്ട് ഉള്ളില്. അതാണ്
0: കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിലെ ഈ കൊയറിൽ ഞാനുണ്ടായിരുന്നു.

0: ായിരുന്നു. പിന്നെ ആ ചെറുപ്പം തൊട്ട് ഈ കൊയറിന്റെ തൊട്ട് പിന്നിലാണ് ഞങ്ങൾ കുർബാനയ്ക്ക് നിൽക്കുക. അപ്പൊ ആ തബല വായിക്കുന്നതും ഓർഗൻ ഹാർമോണിയം, അന്ന് ഓർഗനായി, അന്ന് ഹാർമോണിയം ആയിരുന്നു. ആ ഈ ഹാർമോണിയം വായിക്കുന്നതും അതൊക്കെ നിർത്തിയിട്ട് പാട്ടെടുക്കണതും പിന്നെ വീണ്ടും അതിന്റെ സ്റ്റെപ്പ് അങ്ങനെയൊക്കെ വരണത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചു.
1: അടുത്ത് നിന്നെല്ലാം നന്നായിട്ട് നിരീക്ഷിച്ചതിന്റെ ഒരു ഒരു അറിവ് ഉള്ളിലുണ്ടല്ലേ. അപ്പൊ എന്തായാലും നല്ല പാട്ടിനെ കുറിച്ചൊക്കെ ഒരു ഗ്രാഹ്യമുള്ള ആളാണ്. മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓരോ പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ. നമുക്ക് ചേച്ചി പറഞ്ഞ പാട്ട് കേട്ടാലോ? മുഴുവനായിട്ട് കേൾക്കാം. അപ്പൊ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി ഈണം പകർന്ന ഗാനം ആലാപനം ചിത്ര.

0: ഹലോ, ഇതാരാ സംസാരിക്കണേ?
1: ഹലോ മേഡം, ബാബുരാജ് ആണ്.
0: ബാബുരാജ്, എവിടുന്നാ വിളിക്കണേ?
1: മേഡം വെങ്ങാടുന്ന് വിളിക്കുന്നു, വളാഞ്ചേരിക്ക് പുറത്ത്.
0: ആഹാ, വിളിക്കാറുണ്ടോ മുൻപും?
1: മേഡം സ്ഥിരമായിട്ട് വിളിക്കുന്ന സ്ഥിരം ശ്രോതാവാണ്.
0: സ്ഥിരം ശ്രോതാവാണ്. അപ്പോ എന്താ
1: ചെയ്യണേ?
0: ആഹാ, രാവിലെ മുതൽ നമ്മുടെ ഒരു സഹയാത്രികനാണല്ലേ.
1: അതെ, പ്രഭാതമന്ദിരം തുടങ്ങിയ അവൻ 8 മണിക്ക് ഓഫാകും, പിന്നെ ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ വാർത്തയല്ലേ, പിന്നെ 8 കഴിയുമ്പോ പിന്നെയും തുടങ്ങും.
0: വാർത്തയ്ക്ക് മാത്രം ഒരു ബ്രേക്ക്
1: കൊടുക്കുന്നുണ്ടല്ലേ. ഇംഗ്ലീഷ് ഹിന്ദി വാർത്തയല്ലേ.
0: എന്താ ചെയ്യണേ?
1: ഇപ്പൊ മേഡം കാലിന് സുഖമായിട്ട് വീട്ടിലിരിപ്പാ, ക്ലൗഡിന്റെ മാനേജറായിരുന്നു വളാഞ്ചേരി.
0: ഓ ഓ, അപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ട് ആകാശവാണി ആയിരിക്കും അല്ലേ, പാട്ടൊക്കെ കേട്ട് പരിപാടികളൊക്കെ കേട്ട്.
1: അതെ, തീർച്ചയായിട്ടും 12:10 ഓടൂർ റേഡിയം വെക്കാന്, പിന്നെ 2 മണി വരെ ആ കേട്ട് കഴിഞ്ഞാൽ പിന്നെ 4:45 ഉള്ളത് ശേഷം തുറക്കുള്ളൂ.
0: ആണല്ലേ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞാന്, ഭാര്യ സുലോചന, പിന്നെ മകള് സ്നേഹ ഭിഷ്, പിന്നെ ചിത്ര രഞ്ജീവ്, പിന്നെ 2 പേരക്കുട്ടികള്, വിദ്യ ദാനൂട്ടൻ.
0: അങ്ങനെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പോവാണ്. കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല നേരം പോക്കാവല്ലേ അപ്പോ.
1: അതെ മേഡം, വരും വയലും അവരെ കല്യാണം കഴിച്ചു, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ മേഡം അവിടെ.
0: ആ, കൊച്ചുമക്കൾ നമ്മുടെ കൂടെ അല്ല അല്ലേ, വേറെ വീട്ടിൽ
1: എല്ലാരും. ആ, വേറെ ഒക്കെ വീട് മഞ്ചേരി ആണ് താമസം.
0: ഓക്കേ,
1: മറ്റേ ചെറിയ മകള് കൊപ്പത്ത്.
0: അപ്പൊ അവരൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ ആഘോഷം കൂടുന്നുണ്ടാവുക, ബഹളം.
1: ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഭാര്യ രാവിലെ ജോലിക്ക് പോകും.
0: എങ്ങനത്തെ പരിപാടികളോടാണ് താല്പര്യം കൂടുതൽ?
1: എനിക്ക് ചലച്ചിത്ര ഗാനങ്ങള്, പിന്നെ ചെറുകഥ, നാടകം, വിദ്യാഭ്യാസ രംഗം, വയലും വീടും.
0: സാഹിത്യപരമായിട്ടുള്ള ഒരു ഇഷ്ടം കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ.
1: അതെ മേഡം, നാടകം, പിന്നെ ഇതുണ്ട് നാടകഗാനങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം. ചിലമത്തെ 7:30 ഉണ്ടാവും.
0: പാട്ട് പാടുവോ?
1: ഇല്ല മേഡം, അതറിയില്ല.
0: ഇല്ല അല്ലെ, ആസ്വാദനാണ്.
1: ആസ്വാദനമുള്ളൂ. പിന്നെ 10ാം ക്ലാസ് ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ കോഴിക്കോട് സ്റ്റേജിന്റെ എൻട്രനേഴ്സ് കല്യാണ തിയേറ്റേഴ്സിലൊക്കെ നാടകത്തിൽ
0: അഭിനയിച്ചിട്ടുണ്ട്.
1: ജീവിത വൃത്തം, വിടർന്ന മുട്ടുകൾ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി,
0: ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ. നല്ലൊരു കലാകാരനാണ് അപ്പോ.
1: അതെ മേഡം.
0: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്
1: മേഡം? തെരുവീതത്തില് ബിച്ചുതിരുമല ഏതൊരു പാട്ടുണ്ട്, ഹൃദയം ദേവാലയം.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: ആ പാട്ട്, അത് എന്റെ മൊബൈലിന് ഇടക്കിടയ്ക്കും കേൾക്കും, പിന്നെ റേഡിയോത്തിൽ ഇടക്കിടയ്ക്ക്. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതർത്ഥമുള്ള പാട്ട്, ആ പാട്ടൊന്നും പറയണമില്ലല്ലോ. എല്ലാ അർത്ഥങ്ങളും ഉണ്ട്.
0: ഇത് ഇടക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്.
1: ആ അതെ അതെ, നല്ല രസമുള്ള പാട്ടാണ്.
0: അപ്പൊ ചേട്ടൻ എങ്ങനെ
1: പാട്ടില്
0: എന്താ
1: ആ പാട്ടില് കുറെ അധികം ചിന്തിക്കേണ്ട നമുക്ക്.
0: അപ്പൊ ഇങ്ങനെ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിന്റെ ഉള്ളിലുള്ള അർത്ഥങ്ങളിലേക്ക് ഇങ്ങനെ പോകും. ഒരു യാത്രയാണ്.
1: ഓരോരുത്തരോട് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഓരോരുത്തരോട് നല്ല പാട്ടാണ്, പാട്ടിന്റെ അർത്ഥം അമ്പലമില്ലാതെ ഹൃദയ ദേവാലയം.
0: അപ്പൊ നമുക്ക് എന്നാല് നമുക്കിന്ന് ഇപ്പോ ഗാനതരംഗിണിയിലൂടെ ആകാശവാണി ശ്രോതാക്കളോടൊക്കെ പറയാലേ ഈ പാട്ടിന്റെ അർത്ഥങ്ങൾ നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാനായിട്ട്.
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും ചേട്ടനും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുകയാണ്. എപ്പോഴും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാട്ടോ. അപ്പോ വളാഞ്ചേരിക്ക് അടുത്തുള്ള സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, വെങ്ങാട്. ആ വെങ്ങാട് എന്ന് വിളിക്കുന്ന ബാബുരാജ് ചേട്ടൻ, ചേട്ടൻ എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഗാനമാണ്. നമുക്ക് ഇവിടെ വന്ന് ഒന്നിച്ച് ആസ്വദിക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തില് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം.

0: ഹലോ, ഇതാരാ സംസാരിക്കണേ?
1: ഹലോ മേഡം, നമസ്കാരം. എന്റെ പേര് ധന്യ.
0: ധന്യ, എവിടുന്നാ വിളിക്കുന്നത്?
1: വാണിയംകുളം പൂനത്രയിന്നാണ് സംസാരിക്കുന്നത്.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ?
1: വിശേഷങ്ങൾ ഇപ്പൊ മഴയുടെ നല്ല മഴക്കാരാണ് ദിവസവും, പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല. കുറച്ച് ദിവസം കുറച്ച് ചൂടിനൊക്കെ കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും ചൂടൊക്കെ തുടങ്ങി.
0: കുറച്ച് ദിവസം ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്തിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട്?
1: വേനൽ മഴ കുറച്ച് ദിവസത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ചൂടിന് കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു.
0: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
1: ഹസ്ബൻഡും രണ്ട് കുട്ടികളും.
0: മക്കൾ എന്തൊക്കെയാ പഠിക്കുകയാണോ?
1: ഏത്
0: ക്ലാസ്സിലൊക്കെയാ?
1: ചെറിയാള് നാലാം ക്ലാസ്സിൽ, നീ നാലിലോട്ടാണ്. മൂത്ത കുട്ടി സിഎക്ക്
0: പഠിക്കുകയാണ്. അപ്പോ രണ്ടാമത്തെ ആൾക്കത് ആ സ്കൂള് തുറക്കുന്ന തിരക്കിലൊക്കെ ആവുമല്ലോ.
1: അതെ അതെ അതെ.
0: സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ?
1: ആ, ബാഗും ബുക്സ് ഒക്കെ ആയി.
0: അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് പോവാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ?
1: സ്കൂളിൽ പോവാനൊക്കെ ഇഷ്ടമാണ്, പഠിക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും പോവാനൊക്കെ നല്ല ഇഷ്ടമാണ്.

0: ആ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ കളിച്ച് നടക്കാനും വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ സ്കൂളിലാവുമ്പോൾ. ആഹാ, അപ്പൊ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? വാശി പിടിച്ച് പോകാൻ നിർബന്ധിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല അല്ലേ?
1: ഇല്ല, സ്കൂളിൽ പോവാൻ നല്ല ഇഷ്ടമാണ്. രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എണീറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ.
0: സ്കൂള് തുറക്കുക എന്ന് പറയുമ്പോ കുട്ടികളെ മാത്രമല്ല നമ്മള് വീട്ടുകാർക്കും അതൊരു ഒരു ഒരു സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? മൊത്തത്തിൽ ഇനി വീണ്ടും രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ഒരുക്കണം.
1: ഈ വർഷം മൂത്ത ആള് അവൾക്ക് ഇന്നും പോവാൻ ഇപ്പോഴും ക്ലാസ് നടന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ
0: വെക്കേഷൻ ആയെന്നുള്ളൊരു ഇതില്ല അല്ലേ?
1: വെക്കേഷൻ ആണെന്ന് തോന്നിയിട്ടേ ഇല്ല.
0: ഇല്ല,
1: അതുകൊണ്ട് വലിയ വിഷമില്ല. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോ ഒരു
0: മോൾക്ക് പോവാൻ സ്കൂളിൽ പോവാനുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും നമുക്കൊരു മടിയൊക്കെ തോന്നും അല്ലേ ജൂൺ ഒന്നാം തീയതി എന്ന് പറയുമ്പോ. പിന്നെ ആ ഒരു ട്രാക്കിൽ വരണം.
1: പക്ഷെ പിന്നെ അങ്ങനെ വെക്കേഷൻ എന്നുള്ള ഒരു ഇതേ തോന്നാത്തോണ്ട്
0: മടിയൊന്നും ഇല്ല.
1: അതൊക്കെ ഇന്നും പോവാന്ന്. രാവിലെ നേരത്തെ പോണം, അപ്പൊ അതൊക്കെ ഭക്ഷണമൊക്കെ റെഡി ആവണം.
0: മക്കളുടെ പേരെന്തൊക്കെയാണ്?
1: അനാമിക, അവന്തിക.
0: ചേച്ചി പാട്ട് പാടുവോ?
1: പാട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ്.
0: അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് രണ്ടുപേരും പാട്ട് പാടിയിട്ട് പോവാം. പാടിക്കോ.

0: കാണു ഞാനും കുഞ്ഞുവ പൈങ്കി.
1: നല്ല രസമായിട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഇഷ്ടമുള്ള ആളുകളാവുമ്പോഴേ പാട്ടിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും, ഇഷ്ടത്തോടുകൂടെ പാടുമ്പോ.
0: പാട്ട് കേൾക്കാനും പാട്ട് പാടാനും നല്ല ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എങ്ങനെ പാടാനൊന്നും അറിയില്ല.
1: ഇത്രയൊക്കെ മതി, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: എനിക്ക് ഒപ്പം എന്നുള്ള സിനിമയിലെ എം ജി ശ്രീകുമാർ പാടിയ മിനിങ്ങും മിന്നാ മിനിങ്ങി, അത് എന്റെ മോൾ അവന്തികയ്ക്ക് വേണ്ടിയിട്ടാണ്.
1: അവന്തികയ്ക്ക് സ്കൂള് തുറക്കുന്നതിന് മുൻപായിട്ടുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കുന്നതാണോ?
0: അവള് കൊറേ ദിവസമായി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു, കിട്ടാഞ്ഞിട്ടാണ്. ഞാൻ മോളെ അടുത്ത് കൊടുക്കാം, രണ്ട് വാക്ക് അവൾക്ക് പറയാം.
1: ഹലോ, അവന്തികയാണോ? സ്കൂള് തുറക്കാറായല്ലോ. സ്കൂളിലെ കൂട്ടുകാരൊക്കെ കാണാനുള്ള ഒരു ആവേശത്തിലാണോ ഇരിക്കണേ? നീ സ്കൂളില് പോകുമ്പോ കൊറേ നാള് കഴിഞ്ഞ് കാണുകല്ലേ, അപ്പൊ അവരോട് പറയാൻ കൊറേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ? എന്തൊക്കെയായിരുന്നു വെക്കേഷനിലെ പരിപാടികള്? വെക്കേഷൻ നന്നായിട്ട് അടിച്ചു പൊളിച്ചോ? നല്ല വെക്കേഷൻ ആയിരുന്നോ? ഇങ്ങനെ വീട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം, സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം? അതെന്താ അങ്ങനെ? സ്കൂളില് പോകുമ്പോ കൂട്ടുകാരെ കാണുന്നോണ്ടാണോ അതോ പഠിക്കാനുള്ളതുകൊണ്ടാണോ? ആഹാ, മിടുക്കിയാണല്ലോ. അപ്പൊ നമ്മൾക്ക് നല്ലൊരു സ്കൂൾ കാലാവട്ടെ കേട്ടോ. ഇനി നമ്മൾ സ്കൂളില് പോകുമ്പോ നമുക്ക് കൊറേ കൊറേ നല്ല വിശേഷങ്ങൾ ഉണ്ടാവട്ടെ, നന്നായി പഠിക്കാൻ പറ്റട്ടെ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ശരി കേട്ടോ, അപ്പൊ പാട്ട് വെച്ചു തരാം. അപ്പൊ നമ്മള് അവന്തകയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചത് തന്നി ചേച്ചിയാണ്. ഒപ്പം എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടത്. എം ജി ശ്രീകുമാർ, ശ്രേയ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം പകർന്നത് ഫോർ മ്യൂസിക്സ്.

0: हेलो,
1: हेलो,
0: धारा संसारी की नए।
1: ഞാൻ സുലൈമാൻ, പി ഐ സുലൈമാൻ.
0: हाँ, എവിടുന്നാ വിളിക്കുന്നത്?
1: ചെറുതുരുത്തിയാണ് വീട്. പക്ഷെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പള്ളിമൂലയിൽ തന്നെയാണ്,
0: ആ
1: ആകാശവാണിയുടെ തൊട്ടടുത്താണ്.
0: അയൽക്കാരാണ് നമ്മൾ അല്ലേ?
1: അയൽക്കാരാണ്. അതെ,
0: ആ എന്താ ചെയ്യണേ? ജോലി ചെയ്യാണോ?
1: നിജമായിട്ട് ഒരു പ്രാവശ്യം വൈദ്യുതി സാറായിട്ട് സംസാരിക്കണ്ടായി.
0: സംസാരിച്ചിട്ട്
1: അന്ന് ലൈൻ പെട്ടെന്ന് കട്ടായി പോയി.
0: അപ്പൊ അധികം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ അന്ന്?
1: ഇല്ല ഇല്ല, ആ കൊറേ കാര്യങ്ങൾ പറയണ്ടായിരുന്നു. ആകാശവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെയധികം ചെറുപ്പം മുതൽ, ഞങ്ങൾ 8-9 പിള്ളേരാണ്. അതില് ഞങ്ങളെല്ലാവരും പന്ന് പാട്ടൊക്കെ എഴുതിയെടുത്താ ചെയ്യാറ്.
0: വരികൾ ഇങ്ങനെ എഴുതിയെടുത്തിട്ട്?
1: അത് അതെ അതെ, അത് മൂന്നാല് പേരിരുന്നാലും എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. വീട്ടില് റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തൊട്ടടുത്ത വീട്ടിലെ റേഡിയോ എന്നായിരുന്നു അതൊക്കെ കേൾക്ക്. അവരോട് ഉറക്ക വയ്ക്കാൻ പറയും,
0: ഓ
1: കുറച്ച് ഉറക്ക വയ്ക്കാൻ പറയും. എന്നിട്ട് 2-3 പേരിരുന്നിട്ട് ഓരോ വരികൾ എഴുതും. അങ്ങനെയല്ലേ എഴുതിയെടുക്കാൻ പറ്റില്ല. ഇന്നത്തെ ഇപ്പോഴത്തെ പറയുന്നത് വന്ന്
0: അപ്പൊ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് വരികളൊക്കെ എഴുതി അങ്ങനെ പാട്ട് പഠിച്ച് പാടി നടക്കാവുന്ന ഒരു കാലമായിരുന്നു അല്ലേ?
1: ഒരു കാലമായിരുന്നു.
0: എന്നിട്ടപ്പോ പാട്ടുകാരനാണോ? അപ്പൊ പാട്ടൊക്കെ പാടും?
1: പാട്ട് ചെറുതായിട്ടൊക്കെ
0: പാടും. അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തില് ഇതുപോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പാട്ട് എഴുതി നിൽക്കുക എന്ന് പറയുമ്പോ,
1: അതെ അതെ, പാട്ട് എഴുതുക മാത്രമല്ല, പാട്ട് ഞാൻ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ആൽബം ചെയ്തിട്ടുണ്ട്,
0: രചന നിർവഹിച്ചിട്ടുണ്ട് അല്ലേ?
1: ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ MDR ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു.
0: ഓ,
1: അവിടെ ആകാശ നിലയത്തില് ജോലിയുള്ള സമയത്ത് ഞങ്ങള് രാമനിലയത്തിൽ ഇങ്ങനെ കൂടാറുണ്ട്. സാറിന്റെ പാട്ടുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ പരസ്പരം അങ്ങോട്ടും കൂടി ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറ് എന്നോട് നമുക്ക് ഒരു ആൽബം ചെയ്യാന്നൊക്കെ ചോദിച്ചതായിരുന്നു. പക്ഷെ ഈ പുസ്തകം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു സിനിമ എടുത്തത്. അത് അതില് സാമ്പത്തികമായിട്ട് കൊറേ പ്രശ്നങ്ങളുണ്ടായി.
0: ഓ ഓ,
1: നമുക്ക് തിയേറ്ററില് റിലീസ് ചെയ്യാൻ പറ്റിയില്ല.
0: അതെ അല്ലേ? ഓ,
1: പക്ഷെ അത് കുട്ടികൾക്കുള്ള ഒരു പടായിരുന്നു.
0: അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ?
1: 100 സ്കൂളുകളിൽ കൊണ്ടേ കാണിക്കണ്ടായി.
0: ഓഹോ ഓ,
1: ആ ഇവിടെ നിങ്ങളുടെ ആകാശവാണിയുടെ തൊട്ടടുത്ത് അവിടെ ഗവൺമെന്റ് സ്കൂളിലെ അവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്.
0: രാമവർമ്മപുരം സ്കൂളിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ?
1: അതെ, രാമവർമ്മപുരം ഉണ്ട്, വില്ലടുണ്ട്, അതുപോലെ തൃശ്ശൂർ ഹോളി ഹോളി

0: സ്കൂളുകളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ ചിത്രം.
1: ഇവിടെ കോളേജിൽ ഞാൻ
0: കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ കൊറേ ആളുകളിലേക്ക് നമ്മുടെ സിനിമ എത്തിയിട്ടുണ്ട് അല്ലേ? തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും.
1: വയനാട് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പാലക്കാട്, വയനാട്, കോഴിക്കോട് പോയിട്ടില്ല. പാലക്കാട്, വയനാട്, തൃശ്ശൂർ, അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് കാണിക്കേണ്ടത്.
0: ആണല്ലേ? ഓ ഓ.
1: പിന്നെ അതുകൊണ്ട് കറങ്ങാൻ പറ്റിയില്ല.
0: ആ
1: പക്ഷെ വൈഫിന് ചെറിയൊരു പ്രശ്നമുണ്ടായി.
0: ആഹാ.
1: ആ സ്ട്രോക്ക് വന്നിട്ട് തലയിൽ ഓപ്പറേഷൻ ഒക്കെ വന്നു. പിന്നെ ഇപ്പോഴും ആള് ബ്ലഡ് പ്രഷറിന്റെ 9 വർഷമായി. അപ്പൊ പിന്നെ ഈ സിനിമയുടെ കാര്യത്തിന് ഒന്നും എനിക്ക് പോവാനോ സൗകര്യപ്പെട്ടില്ല.
0: എങ്കിലും നമ്മൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സമയമെടുത്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ആ ഒരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുറെ ആളുകളിലേക്ക്, കുറെ കുട്ടികളിലേക്കൊക്കെ കാണിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ.
1: അതെ അതെ അതെ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള പാടായിരുന്നു. ഇന്ന് കണ്ടു കഴിഞ്ഞ എല്ലാ പിള്ളേരും ഇരുന്ന് കരച്ചിലും പിടിച്ചിട്ട് കേട്ടു. ഭയങ്കര അങ്ങനെ ഒരു ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു മെസ്സേജ് ആയിരുന്നു അത്.
0: എന്നിട്ട്
1: മൊബൈലിന്റെ ഒക്കെ ഭക്ഷ്യത്തില് അങ്ങനെയുള്ള കുട്ടികളെ ചതിയിൽപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു ഫിലിം ആയിരുന്നു. അതെ, ഞാൻ അതിനു മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങനെ നാട്ടിൽ വന്ന സമയത്ത്
0: നമ്മുടെ ഉള്ളിലുള്ള ഒരു കലാകാരൻ അല്ലേ, ആൽബങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്തതാണ്.
1: ഞാൻ ട്രെയിലറാണ് ഓടിച്ചിരുന്നത്.
0: ആണല്ലേ?
1: 200-250 കിലോമീറ്റർ ഓടണം. സിമെന്റ് ബൾബുകയാണ്. സിമെന്റ് അടുത്ത 250 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നേരം കുറയാവും. അപ്പൊ അപ്പൊ ഈ ബസ് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് സ്റ്റിയറിംഗില് ബുക്ക് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത് പാട്ടില്. അങ്ങനെ മനസ്സിൽ തോന്നുന്ന വരികൾ അങ്ങനെ കുറിക്കും.
0: എന്നിട്ട്
1: പിന്നെ വീട്ടില് റൂമിൽ വന്നതിന് ശേഷം അതെല്ലാം എടുത്ത് നോക്കിട്ട് പാകപ്പെടുത്തും.
0: അങ്ങനെയാണ് ചെയ്യാറല്ലേ?
1: അങ്ങനെയാണ് ചെയ്യാറ്.
0: എന്തായാലും അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല നല്ല ഗാനങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്തത് എന്ന് പറയാനായിട്ട്, നമുക്ക് സ്വന്തം എന്ന് പറയാനായിട്ടുള്ള കുറെ ഗാനങ്ങൾ അല്ലേ. ഇപ്പൊ എനിക്ക് നമുക്ക് സമയം എന്താ തീരാറായി, എന്നാലും വേഗം ചേട്ടാ, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. എനിക്ക് ബാക്കി വരികൾ കൂടെ കേൾക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം അതിന് അനുവദിക്കാത്തത് കൊണ്ട് നമ്മുടെ ഗാനതരംഗിണിയുടെ സമയം ഇവിടെ തീരുകയാണ്. അപ്പൊ ചേട്ടന് ഇപ്പൊ ഞാൻ പാട്ടും വെച്ച് തരുന്നില്ല, പക്ഷെ ചേട്ടന്റെ പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹം ഉണ്ട്. നമുക്ക് പിന്നെ വീണ്ടും സംസാരിക്കാം
1: കേട്ടോ.
0: ഇന്ന് ഇനിയിപ്പോ നമുക്ക് സമയമില്ല, നമുക്ക് അടുത്തൊരു ദിവസം വെക്കാം കേട്ടോ. അപ്പൊ ഗാനതരംഗിണിയിലേക്ക് വിളിച്ച എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്. ഒരുപാട് നന്ദി.
2: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ തുറപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടുനിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ

മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 to 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനൽ അവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലമായതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നുമില്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025 2026 ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയും ഒക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 to 4 വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കമുണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 to 4 ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7-7.5 ആകുന്നതോടുകൂടി സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 hours ഉറങ്ങാതെ വരുന്ന സാഹചര്യം പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിപിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിലിരുന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 hours കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കറന്റ് ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ
മാതാപിതാക്കൾ

മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിൻ്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1.5 മണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ബിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ് പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂൾ തുടങ്ങുന്നതിന് 2 ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂൾ തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ

0: കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും, അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായി പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത്ത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. കളിക്കളം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് ജി വേണുഗോപാൽ, ചിത്ര എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്ദേശം.

0: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,510 രൂപയ്ക്കും പവന് 440 രൂപ കുറഞ്ഞ് 116,080 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: FM 101.3 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 11:02 കേൾക്കാം ഡോക്ടറോട് ചോദിക്കാം. തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം രാവിലെ 11:02 FM 101.3 മെഗാഹെർട്സിൽ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. കേൾക്കാം ഉച്ചയ്ക്ക് 12:40.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്റർവെൽ പ്രത്യേക പരിപാടി വിട പറയാം ഫിൽറ്ററുകളോട്. കേൾക്കാം ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ: സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയ

0: ഹൃദ്യമായ സ്വാഗതം.
1: രാഗപരിചയം.
2: രാഗം.
0: കർണാടക സംഗീതത്തിലെ ഏറ്റവും ആഴമുള്ളതും വികാരനിർഭരവുമായ രാഗങ്ങളിലൊന്നാണ് ഖരഹരപ്രിയ. 22-ാം മേളകർത്ത രാഗമായ ഇതിനെ സംഗീതശാസ്ത്രപരമായ സൗന്ദര്യവും ഭാവസമ്പത്തും അനന്തമായ മനോധർമ്മത്തിനുള്ള സാധ്യതകളും ഉള്ളതിനാൽ കർണാടക സംഗീതത്തിൽ അത്യന്തം പ്രാധാന്യമുണ്ട്. സപ്തസ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ മേളകർത്ത രാഗമാണ് ഇത്. ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നിവ ചേർന്നതാണ് ഈ രാഗത്തിൻ്റെ അടിസ്ഥാന സ്വരനിർമ്മിതി.

ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പ്രശസ്ത കർണാടക കൃതികളാണ് സ്വാതി തിരുനാൾ കൃതിയായ സതതം താവക, ത്യാഗരാജ കൃതികളായ രാമാനി സമാനമെവരു, ചക്കനി രാജ, പക്കാല നിലപടി എന്നിവ. സ്വരങ്ങൾ തമ്മിലുള്ള തുല്യ ദൂരക്രമം കാരണം ഗമകങ്ങൾക്കും മനോധർമ്മത്തിനും ഇത് വിശാലമായ സാധ്യതകൾ തുറന്നു നൽകുന്നു.

വികാരപരമായി കരുണാരസമാണ് ഈ രാഗം ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കുന്നത്. കരുണ, സ്നേഹം, മൃദുത്വം എന്നിവ നിറഞ്ഞ ഭാവങ്ങൾ ചൗക്കമായ കാലത്തിലോ മധ്യമകാലത്തിലോ ആലപിക്കുമ്പോൾ അതിൻ്റെ സർവസൗന്ദര്യത്തോടും ആഴത്തോടും കൂടി പ്രതിഫലിക്കുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ രാഗത്തിൻ്റെ പൂർവനാമം ഹരപ്രിയ എന്നായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. മേളകർത്താ രാഗങ്ങളിൽ കടബയാതിക്രമം അനുസരിച്ചുള്ള സംഖ്യാനുസൃത ക്രമീകരണം മുന്നിൽ കൊണ്ട് ഖര എന്ന പദം പിന്നീട് ചേർത്തു എന്നാണ് വിശ്വാസം. ഖരഹരപ്രിയ മൂർച്ഛനാകരകമേളം എന്നും അറിയപ്പെടുന്നു. ഗ്രഹഭേദം പ്രയോഗിക്കുമ്പോൾ ഇത് ഹനുമത്തോടി, കല്യാണി, ശങ്കരാഭരണം, നടഭൈരവി, ഹരികാംബോജി തുടങ്ങിയ പ്രധാന മേളകർത്താരാഗങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഈ രാഗത്തിൽ നിന്നും അനവധി ജന്യരാഗങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. ആഭേരി, ആഭോഗി, കാപ്പി, മധ്യമാവതി, ശ്രീരഞ്ജിനി, ശ്രീരാഗം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ഇവ ഓരോന്നും ഖരഹരപ്രിയയുടെ ഭാവാത്മകതയും സ്വഭാവവും കൊണ്ടുതന്നെ സ്വന്തം സ്വത്വം നിലനിർത്തുന്നവയാണ്. കേൾക്കാം ഈ രാഗത്തിൻ്റെ ചുവടുപിടിച്ച് ദശരഥം എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച മന്ദാര ചെപ്പുണ്ടോ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ഗൗരി മനോഹരി. കർണാടക സംഗീതത്തിലെ 23-ാം മേളകർത്താ രാഗമാണ് ഗൗരി മനോഹരി. ചാരുതയും ഗാംഭീര്യവും ചേർന്ന ഒരു രാഗം. വിരഹവും കരുണയും ഭക്തിയും ഒരുമിച്ച് പകരുന്ന ഈ രാഗം സമാധാനത്തെയും ആത്മീയതയെയും നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. മധ്യമാവിരഹിതമായ ശുദ്ധസ്വര ഘടനയിലൂടെ സ്വരമാധുര്യം പകരുന്ന മനോഹരമായ ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങൾ ഇപ്രകാരമാണ്: ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം. അഥവാ സ രീ മേജർ, മൈനർ ഗ, മൈനർ മ, പഞ്ചമം, മേജർ ധ, മേജർ നീ.

ഏതൊരു രാഗത്തിൻ്റെയും ആരോഹണത്തിൻ്റെ ആദ്യ ഭാഗത്തെ പൂർവാംഗം എന്നും രണ്ടാം ഭാഗത്തെ ഉത്തരാംഗം എന്നും പറയുന്നു. ഗൗരി മനോഹരിയുടെ സംഗീത സൗന്ദര്യം വിശകലനം ചെയ്യുമ്പോൾ സംഗീത വിദ്വാൻമാർ പലപ്പോഴും ഒരു ആകർഷകമായ ഒരു നിരീക്ഷണം ഉദ്ധരിക്കുന്നു. അത് എന്തെന്നാൽ, ഗൗരി മനോഹരിയുടെ പൂർവാംഗം ഖരഹരപ്രിയയുടേതു തന്നെയാണ്, അതുപോലെ ഉത്തരാംഗം ശങ്കരാഭരണത്തിൻ്റേതും.

ഗൗരി മനോഹരി ഘരഹരപ്രിയയുടെ ഭാവസൗന്ദര്യവും ശങ്കരാഭരണത്തിന്റെ മാധുര്യവും ഒന്നിച്ചു ചേർന്ന മനോഹരമായ ഒരു രാഗമാകുന്നു. ഗൗരി മനോഹരിയുടെ സ്വതന്ത്രമായ വ്യക്തിത്വം നിലനിർത്താൻ പ്രത്യേകമായ പ്രയോഗങ്ങൾ അഥവാ രാഗത്തിന്റെ ഭാവത്തെ പ്രകടിപ്പിക്കുന്ന പ്രത്യേക പദങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു രാഗാലാപനം ശ്രദ്ധിക്കൂ.

മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഭക്തിയും ശാന്തതയും പകരുന്ന രാഗമാണ് ഗൗരി മനോഹരി. ഈ രാഗത്തിന്റെ പേരിൽ തന്നെയാണ് ഒരു മാധുര്യം, ഒരു ദുഃഖനിശബ്ദത, ഒരു ഓർമ്മയുടെ നീളുന്ന നിഴൽ. ഗൗരി മനോഹരി രാഗം സമാധാനവും സ്നേഹവേദനയും ഒരുമിച്ച് പകരുന്ന മേളകർത്ത രാഗങ്ങളിൽ ഒന്നാണ്. 1979 പുറത്തിറങ്ങിയ പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ONV കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഗൃഹാതുരത്വത്തിന്റെ മൃദുലമായ താളം, പഴയ സ്നേഹത്തിന്റെ മിഴിത്തിളക്കം, കാലം കൊണ്ടുപോയ ഓർമ്മകളുടെ സുഗന്ധം, ഇവയെല്ലാം ചേർന്നതാണ് ഈ ഗാനം. നമുക്ക് കാതോർക്കാം ഓർമ്മകളുടെ ആഴങ്ങളിലൊഴുകുന്ന ഓർമ്മകളെ കൈവള ചാർത്തി ആ ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയില്ലാതെ വയലിൻ തന്ത്രികളിലൂടെ.

ഗുരുവിന്റെ കൃതിയായ ഗുരുലേഖയിലൂടെയാണ്. ഗുരു എന്ന വാക്കിൽ തന്നെയാണ് ആത്മീയ സംഗീതത്തിന്റെ ഉറവിടം. ആ ഗുരുവിനോടുള്ള നന്ദിയും ആത്മസമർപ്പണവുമാണ് ഈ കൃതിയുടെ ഹൃദയം. ഭക്തിയുടെ പരമാർത്ഥം ഗുരുവിന്റെ കൃപയില്ലാതെ മുക്തിയില്ലെന്ന സത്യമാണ് ത്യാഗരാജസ്വാമികൾ ഈ രാഗത്തിലൂടെ പകർന്നത്. ഗൗരീ മനോഹരിയുടെ കരുണാരസത്തിൽ നനഞ്ഞ താളത്തിന്റെ ശാന്തതയും സ്വരങ്ങളുടെ ഉജ്ജ്വലതയും ഒരുമിപ്പിക്കുന്ന ആ കൃതിക്കായി കാതോർക്കാം.

0: രാഗ പരിചയം.
1: രാഗം
2: കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഒരുപോലെ പ്രചാരത്തിലുള്ള ഒരു രാഗമാണ് സിന്ധുഭൈരവി.

വൈകാരികമായ ആഴം, വാഞ്ഛ, ദുഃഖം, ഭക്തി എന്നീ വികാരങ്ങൾ ഈ രാഗത്തിലൂടെ പ്രതിഫലിക്കപ്പെടുന്നു. ഇത് വഴക്കമുള്ളതും സങ്കീർണവുമായ ഒരു രാഗമാണ്. പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ 12 സ്വരങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ടുതന്നെ ഈ രാഗത്തെ ഭാഷാംഗരാഗം എന്നും പറയുന്നു. സന്തോഷകരവും ആനന്ദകരവുമായ വികാരങ്ങൾ ഉണർത്തുന്ന ഈ രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ അശ്വരി ധാട്ടിൽ ഉൾപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരു പ്രഭാതരാഗമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ രാഗത്തിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു ആരോഹണ അവരോഹണ പദ്ധതി ഇല്ല എന്ന് വേണം കരുതാൻ. ഓരോ സ്വരത്തിനും അതിൻ്റെ മേജർ മൈനർ പ്രയോഗങ്ങൾ ഈ രാഗത്തിൽ ഇടകലർന്നാണ് വരുന്നത്. ദുഃഖത്തെയും ഭക്തിയെയും പോലെ തന്നെ പ്രതീക്ഷയെയും ആത്മവിശ്വാസത്തെയും ഈ രാഗത്തിലൂടെ പ്രകടിപ്പിക്കാനാകും. സിന്ധുഭൈരവിയുടെ ചുവടുപിടിച്ച് 2004 പുറത്തിറങ്ങിയ ഓട്ടോഗ്രാഫ് എന്ന തമിഴ് ചലച്ചിത്രത്തിൽ പി വിജയിയുടെ വരികൾക്ക് ഭരദ്വാജ് ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഓരോ പൂക്കളും ഈ ഗാനത്തിൻ്റെ വരികൾ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സുന്ദരമായ ഭംഗുരതയും പ്രതിനിധീകരിക്കുന്നു. കാറ്റിനെയും മഴയെയും അതിജീവിച്ച് പൂവ് വിരിയുന്നതുപോലെ മനുഷ്യനും തൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്ത് ഉയർന്നു വരണം. ഈ ഗാനത്തിൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷയോടെയും ഉറച്ച മനസ്സോടെയും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശാന്തമായ ഉപദേശം ഒളിഞ്ഞിരിക്കുന്നു. ഓരോ പൂക്കളും എന്ന അനശ്വര ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ഇന്നുച്ചയ്ക്ക് 2:30 കേൾക്കാം സ്വരസാഗരം. യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. കണ്ഠാദേവി അളഗിരിസ്വാമി വയലിൻ, തൃശൂർ ആർ മോഹനൻ മൃദംഗം. സ്വരസാഗരം ഉച്ചയ്ക്ക് 2:30. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US ആണ്. സ്വാഗതം ഡോക്ടർ.
2: നമസ്കാരം.
1: ഈ തൈറോയിഡ് ഒരു ചെറിയ ഗ്രന്ഥിയാണ്, പക്ഷേ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ ഒട്ടുമുക്കാൽ പ്രവർത്തനങ്ങളെയും ബാധിക്കാറുണ്ടല്ലോ. എന്താണ് തൈറോയിഡ്, അതിന്റെ ഫംഗ്ഷൻ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ?
2: തൈറോയിഡ് നമ്മുടെ കഴുത്തിന് മുന്നിലായിട്ട് കാണുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഗ്രന്ഥിയാണെങ്കിലും ഒട്ടുമിക്കാലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചില ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് T3 T4 എന്ന് പറയുന്ന രണ്ട് തൈറോയിഡ് ഹോർമോൺസ് ആണ് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്നത്. അപ്പം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും എല്ലാ സെല്ലുകളുടെ പ്രവർത്തനത്തിനും ഈ തൈറോയിഡ് ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യത്യാസം അത് കുറയുകയോ കൂടുകയോ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്.
1: ഈ തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് എത്ര തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെ തരംതിരിക്കാമെന്നൊന്ന് പറയാമോ?
2: വളരെ പൊതുവായിട്ട് പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ രോഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതാണ്. രണ്ട്, തൈറോയിഡ് പ്രവർത്തനങ്ങൾ കൂടുന്നതാണ്. മൂന്നാമത്, തൈറോയിഡിൽ മുഴകളുണ്ടാകുന്നതാണ്. ഇത് മൂന്നാണ് പൊതുവെ കാണാവുന്ന മൂന്ന് തരത്തിലുള്ള അസുഖങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന.
1: അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? ആ ബ്ലഡ് ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടതെന്ന് പറയാം.
2: തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ T3 T4 എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH പേര് സൂചിപ്പിക്കുന്ന പോലെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് നോർമൽ രീതിയിൽ വികസിക്കുന്നതിനും തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനും TSH എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ T3 T4 നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ TSH എന്ന് പറയുന്ന ഹോർമോൺ കൂടും. അതുപോലെ T3 T4 എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയും ചെയ്യും. അപ്പം സാധാരണഗതിയിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ വേണ്ടി T3 T4 TSH എന്ന് പറയുന്ന മൂന്ന് ടെസ്റ്റുകളാണ് വേണ്ടത്. ഇതിൽ നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഘട്ടത്തിൽ ചില സമയങ്ങളിൽ TSH T4 മാത്രവും ചില സന്ദർഭങ്ങളിൽ TSH മാത്രവും ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ TSH എന്നുള്ള ടെസ്റ്റ് കൊണ്ട് മാത്രം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് കറക്റ്റാണോ എന്നറിയാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മിക്കവാറും TSH T3 T4, ചില സന്ദർഭങ്ങളിൽ Free T3 Free T4 എന്ന് പറഞ്ഞ ഒരു T3 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ്. അതല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന തൈറോയിഡിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകളും ചെയ്യാറുണ്ട്.
1: അപ്പോൾ ഇത് വെറും വയറ്റിലാണോ അല്ലെങ്കിൽ അന്ന് ആ ടെസ്റ്റ് നടത്തുന്ന ദിവസം നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഗുളിക കഴിച്ചിട്ടാണോ പോകേണ്ടത്, എങ്ങനെയാണെന്ന് പറയാം?
2: ഐഡിയലി നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകളെല്ലാം വെറും വയറ്റിലാണ് ചെയ്യാനുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെ ഗുളിക കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ബ്ലഡ് കൊടുക്കണം. ബ്ലഡ് കൊടുത്ത ഉടനെ നമുക്ക് അന്നത്തെ ഗുളിക കഴിക്കാവുന്നതാണ്. പക്ഷേ വെറും വയറ്റിൽ ഗുളിക കഴിക്കുന്നതിന് മുന്നെയാണ് ഐഡിയലി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടെസ്റ്റിന് ചെറിയ വേരിയേഷൻ, എസ്പെഷ്യലി നമ്മൾ T4 എന്ന് പറയുന്ന ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കാണുമോ, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ TSH അളവ് വളരെ വ്യത്യാസം വരാൻ സാധ്യതയില്ല.
1: അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ.
2: തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ മുന്നേ കണ്ടുവന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സാധാരണയായി കണ്ടുവന്നിരുന്നത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അയഡൈസ്ഡ് സോൾട്ടൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സാധാരണഗതി കാണാറില്ല. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന തൈറോയിഡിനെ ബാധിക്കുന്ന, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകാം. ഇതേപോലെ തന്നെ പ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ കൂട്ടുകയും ചെയ്യാം. ഹൈപ്പർ തൈറോയിഡിസവും

തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ

0: തൈറോയിഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഉണ്ടാവാം.
1: ഡോക്ടർ നമുക്ക് കോളർ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: മാഡം, ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നിന്ന് വിളിക്കുകയാണ്.
1: കടയ്ക്കൽ നിന്നാണ് അല്ലേ, പേര് പറയാമോ?
2: എന്റെ പേര് അശ്വതി നാരായണൻ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: അശ്വതി പറഞ്ഞോളൂ.
2: സർ, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്.
0: ഇപ്പൊ എത്ര വയസ്സായി അശ്വതിക്ക്?
2: ഇപ്പം 42 വയസ്സ്. അപ്പം റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഒരു 6 മന്ത്സ് കൂടുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഡോസേജ് വലിയ വ്യത്യാസമില്ലാതെ തന്നെ പോകുന്നുണ്ട്.
0: ഇപ്പൊ എത്ര കഴിക്കുന്നത്?
2: ഇപ്പൊ 88 ആണ്
0: കഴിക്കുന്നത്. ശരീരഭാരം എത്രയാണ്?
2: ശരീരഭാരം ഇപ്പൊ ഒരു 63.
0: TSH സാധാരണഗതി നോക്കുമ്പോ എത്രയാണ് അളവ്?
2: എനിക്കൊരു 0.5, 0.7 ആ ഒരു റേഞ്ചിലാണ്. അപൂർവം ചില ദിവസം പ്രാവശ്യം 1 ആവാറുണ്ട്.
0: നമുക്കൊരു 0.5 to 2 എന്നുള്ള റേഞ്ചിൽ നിൽക്കുവാണെങ്കിൽ, 0.5 to 2 or 2.5 അതിനകത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ കഴിക്കുന്ന തൈറോയിഡ് മരുന്ന് കറക്റ്റ് അളവിലാണ് എന്നുള്ളതാണ്. അപ്പം അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം കഴിക്കുന്ന അതേ രീതിയിൽ കഴിച്ചു പോവുക. ഒരു 6 മാസം കൂടുമ്പോൾ TSH നോക്കണം. എന്നിട്ട് അതനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
2: ഈയിടെയായിട്ട് ക്ഷീണം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതും തൈറോയിഡിസവും തമ്മിൽ എന്തെങ്കിലും?
0: നമ്മള് തൈറോയിഡ് കാരണമുള്ള ക്ഷീണമാണെങ്കിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിച്ച് തൈറോയിഡ് നോർമൽ ലെവലിൽ നിൽക്കുമ്പോൾ ആ ക്ഷീണം മാറും. അത് കഴിഞ്ഞിട്ടും ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഇപ്പൊ ശരീരത്തിലെ ബ്ലഡിന്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ക്ഷീണം വരാം. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഷുഗർ എന്തെങ്കിലും ഉണ്ടോ?
2: ഷുഗർ ഡയബറ്റിക് ആണ്, മെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്.
0: ഷുഗറിന് കൺട്രോൾഡ് ആണോ?
2: അണ്ടർ കൺട്രോൾ ആണ്.
0: അണ്ടർ കൺട്രോൾ ആണ്.
2: ബിലോ 120 ഒക്കെയാണ് ഫുഡിന് ശേഷം ഉള്ളത് വരാറ്.
0: ഈ ഒരു തൈറോയിഡ് ലെവല് കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള ക്ഷീണം അത് കാരണം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തൈറോയിഡ് നോർമൽ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ അത് ക്ഷീണത്തിന്റെ വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതാണ്.
1: ഡോക്ടർ, ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്?
0: ഹൈപ്പോ തൈറോയിഡിസം ആയാലും ഹൈപ്പർ തൈറോയിഡിസം ആയാലും നമുക്ക് ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം രണ്ടും ചില ആൾക്കാരിൽ ഫാമിലിയിൽ ഇങ്ങനെ പൊതുവേ കാണാറുണ്ട്. അപ്പോൾ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് തൈറോയിഡിൻ്റെ ഒരു കാരണം എന്നുള്ളതിന് തെളിവും കൂടെയാണിത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തൈറോയിഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നുള്ളതാണ്.
1: എന്നാലും അത് എത്രത്തോളം, ഒരു ഇത്ര ശതമാനം എന്നങ്ങനെ പറയാൻ പറ്റും?
0: ഇത്ര ശതമാനം എന്നുള്ളതില്ല. പക്ഷേ പൊതുവേ നമ്മൾ ഫാമിലിയിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളേ ഉള്ളൂ. ഇത്ര ഒരാൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഇത്ര കുട്ടികൾക്ക് ഇത്ര ശതമാനം ആൾക്കാരിൽ തൈറോയിഡ് കാണുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്.
1: അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് നന്ദിനി എന്നാണ്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി എത്ര വയസ്സാണ്?
3: ഡോക്ടർ, എന്റെ പേര് തേരക്കുടയാണ്. ഞാന്
0: വയസ്സ് പറയാം. വയസ്സ്
3: ഉണ്ടായിരുന്നു. എന്റെ വയസ്സ് 50 ആണ്.
0: പറഞ്ഞോളൂ.
3: ഞാനിപ്പോ ഈ ഇടയ്ക്ക് അടുത്ത കാലത്തായിട്ട് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. തൈറോയിഡ് ന്യൂഡ്യൂൾ ആണ്. അപ്പം എനിക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെ ഒന്ന് പറയാമോ?
0: തൈറോയിഡിന്റെ എന്ത് കാര്യത്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്? തൈറോയിഡ് നോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്?
3: അങ്ങനെ അവൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്.
0: ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, ബയോപ്സിയില് ചെറിയ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് മാറ്റുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി നോർമലി ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ പുറമേന്ന് കൊടുക്കുവാണ്. അതാണ് ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുമായിരിക്കും അല്ലേ? അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയറ്റ് സംബന്ധമായിട്ട് നമുക്ക് യാതൊരു നിയന്ത്രണവും യാതൊരു പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു നിയന്ത്രണം ഇല്ല. പിന്നെ നമുക്ക് പൊതുവെയുള്ള ആഹാരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയുള്ള എല്ലാവരും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കും അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം, മധുരത്തിൻ്റെ ഉപയോഗം, എണ്ണയുടെ ഉപയോഗം, പക്ഷേ ഇതൊന്നും നമ്മുടെ തൈറോയിഡിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടല്ല, നമ്മുടെ പൊതുവെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഹെൽത്ത് ഡയറ്റ് ഉണ്ടല്ലോ, അത് നമുക്കും ബാധകമാണ്. അല്ലാതെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ അല്ലെങ്കിൽ കഴിക്കണം എന്നൊന്നും ഇല്ല. സാധാരണമായി കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്.
3: അല്ല തൈറോയിഡ് ഉണ്ടായിരുന്നപ്പോ അതേ എല്ലാരും പറയുമായിരുന്നു ക്യാബേജ് കഴിക്കാൻ പാടില്ല, അങ്ങനെ കൊറേ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു.
0: തൈറോയിഡ്
3: വർഗ്ഗങ്ങൾ അധികം ഉപയോഗിക്കാൻ പാടില്ല.
0: ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളില് തയോസൈനറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കല് അതിനകത്തുണ്ട്. അപ്പൊ തൈറോയിഡിന്റെ അസുഖം

0: വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയും. അപ്പം നന്ദിനിയെ സംബന്ധിച്ച് തൈറോയിഡിൻ്റെ പ്രവർത്തനം ഓൾറെഡി ഇല്ല, മനസ്സിലായില്ലേ? നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോൺ പുറമേ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ക്യാബേജ് കഴിച്ചെന്ന് പറഞ്ഞ് തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം ബാധിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്ക് സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കേണ്ടതാണ്.
1: ഓക്കേ, അല്ല നമ്മളെ ഡോക്ടർ ഒരു ദിവസം നമ്മുടെ ഈ ടാബ്ലറ്റ് കഴിക്കാൻ മറന്നു, രാവിലെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ രാവിലെ നമ്മൾ മറന്നു. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്.
0: കഴിയുന്നതും
1: അപ്പൊ നമുക്കിത് കഴിക്കാൻ പറ്റുമോ?
0: കഴിയുന്നതും ഭക്ഷണത്തിന് മുന്നേ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമുക്ക് തൈറോയിഡിന്റെ ക്യാൻസർ ഭാഗമായിട്ട് ഇത് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ലെവലിലായിരിക്കും നമ്മളിപ്പം മിക്കവാറും തൈറോയിഡ് ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്നത് വളരെ ആവശ്യമാണ്. ഫുഡിന് ശേഷം കഴിച്ചാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഈ നമ്മൾ കഴിക്കുന്ന ഫുൾ അമൗണ്ട് നമ്മുടെ ബ്ലഡിലോട്ട് എത്തത്തില്ല. അപ്പോൾ കഴിയുന്നതും രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ നോക്കുക. ഇൻ കേസ് ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കാവുന്നതാണ്.
1: ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുന്നത്?
0: ഒരു അരമണിക്കൂർ.
1: അരമണിക്കൂർ.
0: ഓക്കെ, താങ്ക്
2: യു. ഡോക്ടർ, അതുപോലെ തന്നെ ടാബ്ലറ്റ് കഴിച്ച അരമണിക്കൂറിന് ശേഷം ഈ ചായയോ കാപ്പിയോ ഒക്കെ ആദ്യം കുടിക്കാവുന്നതാണോ?
0: തീർച്ചയായും നമ്മൾ ഫുഡ് കൂടെ തൈറോയിഡ് ഹോർമോണിന്റെ കൂടെ കഴിക്കുമ്പോൾ തൈറോയിഡ് നമ്മൾ കഴിക്കുന്ന അളവിൽ ശരീരത്തിലോട്ട് പോകത്തില്ല. സാധാരണഗതിയിൽ ഒരു 80% നമ്മൾ കഴിക്കുന്ന ഹോർമോണ് നമ്മുടെ ശരീരത്തിലോട്ട് കയറാറുണ്ട്. പക്ഷേ ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഹോർമോൺ ഇത്രയും പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കയറാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അതിന് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ പ്രധാനമാണ് ചില മരുന്നുകളും. പ്രത്യേകിച്ച് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഗ്യാസിൻ്റെ മരുന്ന് എല്ലാവരും കഴിക്കാറുണ്ട്, ചിലർ കാൽഷ്യത്തിൻ്റെ ഗുളിക കഴിക്കാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള മരുന്നുകൾ തൈറോയിഡിൻ്റെ അബ്സോർഷൻ കുറയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ ഇടവിട്ടേ നമ്മൾ കഴിക്കാവൂ. അപ്പം തൈറോയിഡ് നമ്മൾ മരുന്ന് നമ്മൾ എണീറ്റ ഉടനെ വെറും വയറ്റിലാൻ കഴിക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുന്ന പ്രത്യേകിച്ചും ഈ ഗ്യാസിൻ്റെ കാൽഷ്യത്തിൻ്റെ മരുന്നുകളൊക്കെ ഒരു 4 hours ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
2: അതുപോലെ ഈ തൈറോയിഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്?
0: നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും അതനുസരിച്ച് കുറയും. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയും, ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയും, ബാക്കി എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനം കുറയും. അതുകൊണ്ട് തന്നെ ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ഉറക്കം, മുടികൊഴിച്ചിൽ, മലബന്ധം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ. ഹൈപ്പോ തൈറോയിഡിസത്തിന് സാധാരണഗതിയിൽ കൂടുതൽ ബ്ലീഡിങ്ങും ഹൈപ്പർ തൈറോയിഡിസത്തിന് ബ്ലീഡിങ് കുറവുമാണ് സാധാരണഗതി കാണുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമ്മളിതുപോലെ വെപ്രാളം, നെഞ്ചിടിപ്പ്, വിയർപ്പ്, ശരീരം ഒരുപാട് മെലിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്.
2: ഈ സദാസമയവും ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയാകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ തൈറോയിഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഒരു പക്ഷേ ഈ തൈറോയിഡിൻ്റെ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും.
0: തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ക്ഷീണം ഉണ്ടാകുന്ന എല്ലാവരിലും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ക്ഷീണം, അമിതമായിട്ട് ക്ഷീണമുള്ള ഒരാൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന നോക്കുന്നതും അതിൻ്റെ തൈറോയിഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാവാം, അതിലൊരു കാരണം മാത്രമാണ് തൈറോയിഡ് കാരണമുള്ള ക്ഷീണം.
2: അതുപോലെ ഭാരവ്യതിയാനങ്ങളും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമോ?
0: ഹൈപ്പോ തൈറോയിഡിസം നമ്മുടെ സാധാരണഗതിയിൽ ശരീരഭാരം കൂടും. അതായത് നമ്മുടെ വിശപ്പ് വലുതായിട്ടില്ലെങ്കിൽ പോലും, അധികം കഴിച്ചില്ലെങ്കിൽ പോലും പെട്ടെന്ന് ശരീരഭാരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കഴിച്ചാൽ പോലും ശരീരം മെലിയുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് തൈറോയിഡിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. വണ്ണം കുറയുന്നതിനും വണ്ണം കൂടുന്നതിനും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പ്രശ്നമുള്ള ഒരാൾ തൈറോയിഡ് അതിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് മാത്രം കൊണ്ട് അത് നോർമലാണെന്ന് വിചാരിച്ച് ടെസ്റ്റുകൾ മതിയാക്കരുത്. എന്താണ് ശരിക്കുള്ള റീസൺ എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടതാണ്.
2: ഈ എത്ര എക്സസൈസ് ചെയ്തു അല്ലെ, എത്ര ഡയറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഭാരം കുറയുന്നില്ല, ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഭാരത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്, ശരിക്കും അതിനുള്ള പ്രശ്നം എന്തായിരിക്കും?
0: ഹൈപ്പോ തൈറോയിഡിസം വെയിറ്റ് ഗെയിനുള്ള ഒരു കാരണമാണ്, ഭാരം കൂടുന്നതിനുള്ള ഒരു കാരണമാണ്. പക്ഷേ നമ്മൾ മരുന്നെടുത്ത് തൈറോയിഡിൻ്റെ അളവ് കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കാരണമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നോർമലി നമ്മൾ തൈറോയിഡ് TSH നോർമൽ ലെവൽ

0: ലെവലിലോട്ട് എത്തിക്കുന്ന രീതിയിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കുകയാണ്, വീണ്ടും വെയിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സസൈസിൻ്റെ കുറവ്, ഡയറ്റിൻ്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം കാരണമായിരിക്കാം വെയിറ്റ് കൂടി നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ ഡയറ്റ്, എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെയുള്ള ചില ഹോർമോണിൻ്റെ വേരിയേഷൻസ് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കാണാം, അത് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്.
1: അതുപോലെ തന്നെ ഉത്കണ്ഠ, വിഷാദം എന്നീ അവസ്ഥകൾ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുണ്ടോ?
0: അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനേയും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡ് കുറയുന്ന അവസരത്തിൽ നമുക്ക് ഡിപ്രഷൻ, വിഷാദം ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തൈറോയിഡ് കൂടുന്ന അവസരത്തിൽ ഉത്കണ്ഠ, വെപ്രാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷണം മാത്രമാണ്, നമ്മൾ ബാക്കിയുള്ള കാരണങ്ങളും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ സാർ.
1: ഹലോ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര്, സ്ഥലം പറയാമോ? ആ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. സ്വാഗതം.
0: വസന്തകുമാരി പറഞ്ഞോളൂ. എത്ര എത്ര വയസ്സാണ്?
2: 10 വർഷം ഉണ്ട്. ഇന്ന് തൈറോയിഡിന് ഗുളികയെല്ലാം കഴിക്കുകയാണ്. ഇപ്പൊ ലിവറിന് പ്രോബ്ലം ഉണ്ട്. അന്ന് കഴിച്ചില്ല. ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്.
0: ഓക്കെ.
2: ശ്വാസം മുട്ടലുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് തൈറോയിഡിനെ സംബന്ധിച്ചാണോ, അതിന് ആഹാരത്തിന്റെ ഇതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിഞ്ഞില്ല. ശരീരമാണെങ്കിൽ വല്ലാതെ വീർപ്പ് വീർപ്പ് വരുന്നുണ്ട്.
0: ലിവറിന് എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്?
2: ലിവർ കഴിഞ്ഞ 2023 ഞാൻ ഏപ്രിലിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ.
2: അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വീണ്ടും ഇപ്പൊ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ.
0: ഓക്കെ. ഇപ്പൊ പറയുന്ന ലക്ഷണങ്ങൾ, അതായത് ബ്ലഡ് വോമിറ്റ് ചെയ്ത് ശരീരത്തിൽ നീര് വരുന്നത്, ഇതെല്ലാം ലിവറിന്റെ പ്രവർത്തനം കുറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. തൈറോയിഡിന്റെ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഇല്ല. തൈറോയിഡിന്റെ പ്രവർത്തനം ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ആവശ്യമായിട്ടുള്ള രീതി കഴിക്കണം. അപ്പം TSH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ എത്രമാത്രം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത്. അല്ല, ഇപ്പൊ വന്ന ലിവറിന്റെ അസുഖം പല കാരണങ്ങൾ കൊണ്ട് വരാം. ചില വൈറൽ ബാധ കാരണം വരാം, ചില ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരാം, ഒരുപാട് കാരണങ്ങൾ കാരണം വരാം. അപ്പൊ ലിവറിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗ്യാസ്ട്രോയിൽ ആരെങ്കിലും ഒന്ന് കാണിച്ച് പരിശോധന.
2: അതിനുശേഷം ന്യൂമോണിയ ഉണ്ടായി.
0: ഓക്കെ.
2: ന്യൂമോണിയ പൊട്ടിയാണ് അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പറഞ്ഞത്.
0: ഓക്കെ. അപ്പൊ ലിവറിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ?
2: ഉണ്ടായിരുന്നു.
0: അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള
2: സാർ എല്ലാവർക്കും അപ്പോഴേ അക്കൂട്ടത്തിൽ എനിക്ക് പനി വന്നു. ചികിത്സ നല്ല രീതിയിലൊന്നും ചെയ്തില്ലായിരുന്നു. അങ്ങനെ അതൊന്നും ഇതായിട്ട് പിന്നീടായപ്പോ അതിങ്ങനെ ബൈജ് ചെയ്ത് വന്നു. അങ്ങനെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്.
0: ഓക്കെ. അപ്പൊ ലിവറിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക്
2: ശരിയായി.
0: ഓക്കെ. അത്
2: റിക്കവറിയായി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
0: എൻഡോസ്കോപ്പി എല്ലാം ചെയ്തായിരുന്നോ? അപ്പൊ ഈ രക്തക്കുഴല് വീങ്ങിയിരിക്കുന്ന
2: ഈ ആഴ്ചയിൽ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട്.
0: ഓക്കെ.
2: പക്ഷെ എനിക്ക് ബ്ലഡ് ഇപ്പം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ വേഗം കറുത്ത് വട്ടത്തി വന്നു.
0: ഇത് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തൈറോയിഡുമായിട്ട് ബന്ധമുള്ളതല്ല, ലിവറിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിന്റെ നിറവ്യത്യാസം, തലപെരിപ്പിന് ഇത് എന്തോ പല കാരണങ്ങൾ കൊണ്ട് വരാം. ശരീരത്തിൽ രക്തക്കുറവ് വന്നിരുവാണെങ്കിൽ വരാം. പ്രഷറിന്റെ വേരിയേഷൻ കാരണം വരാം. ഏതാ ബ്ലഡ് ശരീരത്തിലെ അളവ് കുറവാണെങ്കിൽ വരാം. ഇപ്പം ലിവറിൻ്റെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യേണ്ടതാണ്. തൈറോയിഡിൻ്റെ മരുന്നിന് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എൻ്റെ പേര് കവിത എന്നാണ്.
1: കവിത. ഓക്കെ. സ്ഥലം പറയാമോ?
3: കായംകുളം.
1: ഓക്കെ. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: അതെ അതെ.
1: ഡോക്ടറുമായിട്ട് സംസാരിച്ചോ?
0: കവിത പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡ് പേഷ്യന്റ് ആണ് ഡോക്ടർ. തൈറോക്സിൻ 150 ആണ് കഴിക്കുന്നത്. സർജറി കഴിഞ്ഞാണ്.
0: എത്ര വയസ്സുണ്ട് കവിതയ്ക്ക്?
3: എനിക്ക് 40 വയസ്സ്. 8-9 വർഷമായി. അന്ന് മുതലേ തൈറോക്സിൻ 150 കഴിച്ചോണ്ടിരിക്കുക കണ്ടിന്യൂസ്.
0: ഈ സർജറി എന്ത് കാര്യത്തിനാണ് ചെയ്തത്?
3: സർജറി അത് ക്ഷീണവും

0: തളർച്ചയൊക്കെ ആയി വന്നപ്പോഴാണ് സർജറി ചെയ്തത്.
1: തൈറോയ്ഡ് സർജറി കഴിഞ്ഞ ഈ മുഴ പരിശോധനയ്ക്ക് വിട്ടപ്പോ അതില് ക്യാൻസറോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു?
0: കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇത് ഇനിയും സർജറി ചെയ്യേണ്ട അങ്ങനെ വരുമോ ഡോക്ടർ? വീണ്ടും
1: തൈറോയിഡിന്റെ സർജറി ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ക്യാൻസറിന് വേണ്ടിയും ചെയ്യാറുണ്ട്, അല്ലാതെ മുഴ വലുതായാലും ചെയ്യാറുണ്ട്. അപ്പോൾ കവിത പറയുന്ന വെച്ച് മുഴ വലുതായതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്കവാറും നമ്മൾ തൈറോയിഡിൻ്റെ ഗ്രന്ഥി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് എടുത്ത് കളയുന്നത്. അപ്പോൾ മിക്കവാറും കേസിൽ നമ്മുടെ തൈറോയിഡ് പൂർണ്ണമായിട്ട് എടുത്ത് കളയുന്നതുകൊണ്ട് നമ്മൾ തൈറോക്സിൻ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് നോർമലി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ, അത് നമ്മൾ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നു. അപ്പം ചില കേസുകളിൽ നമ്മൾ ബാക്കി വരുന്ന ഗ്രന്ഥിയിൽ നിന്ന് മുഴ വീണ്ടും വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. കവിതയുടെ വെയിറ്റ് എത്രയാണ്? ഇപ്പോൾ 70. അപ്പോൾ വെയിറ്റിനനുസരിച്ച് നമുക്ക് 150 കഴിക്കണോ വേണ്ടോ എന്നുള്ളത് TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് TSH എന്ന് പറയുന്ന പരിശോധന ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ 150? ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കവിതയുടെ ശരീരഭാരം വെച്ച് 150 സാധാരണഗതി വേണ്ടി വരാറില്ല. ഒരു 125 മൈക്രോഗ്രാമൊക്കെയാണ് സാധാരണഗതി വേണ്ടി വരുന്നത്. ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കൂടിയ ഡോസ് കഴിക്കേണ്ടി വരും. അല്ലാതെ കഴിക്കുന്നിടത്തോളം നമ്മൾ കൃത്യമായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരു
0: ഡോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീണ്ടും കൂടുതലായി.
1: നമ്മൾ തൈറോയിഡ് രാവിലെ വെറും വയറ്റില് ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക. പിന്നെ കൂടെ നമ്മൾ ഗ്യാസിൻ്റെ മരുന്നോ കാൽഷ്യത്തിൻ്റെ മരുന്നോ ഒക്കെ കൂടെ കഴിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇൻ കേസ് ഒരു ദിവസം മിസ്സായി പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം 2 ഗുളിക ഒരുമിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം ഈ TSH കൃത്യമായിട്ട് ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഡോസ് പതിയെ കുറയ്ക്കാവുന്നതാണ്. തൽക്കാലം 150 തന്നെ കഴിക്കുക. ഒരു 2 മാസം കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം TSH ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവിൽ, കഴിക്കുന്ന അളവിൽ വ്യത്യാസം വരാം. മുഴ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില ആൾക്കാരിൽ ഇത് വരാറുണ്ട്.
0: എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വേദന പോലെയും സൗണ്ടിന് എന്നും പോലെ
1: അങ്ങനെ സംശയമുണ്ട്, അല്ലെങ്കിൽ കഴുത്തിൽ മുഴ പോലെ തോന്നുവാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം ഉണ്ടാവുന്ന നോക്കാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ആർത്തവത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്, തൈറോയിഡിൻ്റെ വ്യത്യാസങ്ങൾ?
1: സാധാരണഗതിയിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുവാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് തവണ, 1 മാസത്തിന് 2-3 തവണയൊക്കെ ബ്ലീഡിംഗ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി നിൽക്കുന്നവരിൽ പീരിയഡ്സ് കുറയുകയും ബ്ലീഡിംഗ് കുറയുകയൊക്കെ ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ വരാം. ചിലപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് തന്നെ ബ്ലീഡിംഗ് കുറയുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസമാണ് കണ്ടുവരുന്നത്.
2: ഈ തൈറോയിഡിൻ്റെ വേരിയേഷൻസും വന്ധ്യതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: തീർച്ചയായും. വന്ധ്യതാ ചികിത്സ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിനും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിനും ഇതാവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധ്യത ചികിത്സയുടെ ആദ്യത്തെ ഘട്ട പരിശോധനകളിൽ തന്നെ തൈറോയിഡിൻ്റെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ
3: ഡോക്ടർ, നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: പേര് പറയാമോ?
3: പേര് കല.
2: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
1: വയസ്സൊന്ന് പറയാമോ?
3: പിന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഒന്ന് കഴിക്കണ്ട, പിന്നെ ഈ വണ്ണം വെച്ച് കയറണം, എന്തൊക്കെയാണ് ഒന്ന് പറയൂ.
1: തൈറോയിഡിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഭക്ഷണ നിയന്ത്രണമുള്ള ഒരു അസുഖമല്ല തൈറോയിഡ്. നമുക്ക് തൈറോയിഡ് മരുന്ന് കഴിക്കുന്നുണ്ടോ?
3: മോള് ഗുളിക കഴിക്കുന്നു.
1: മോൾക്ക് എത്ര വയസ്സുണ്ട്?
3: മോൾക്ക് 29 വയസ്സ്. പിന്നെ ഈ വണ്ണം വെച്ച് കയറണം, എന്തൊക്കെയാണ്?
1: വണ്ണം വെക്കുന്നതിന്റെ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. വണ്ണം നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ നിയന്ത്രണവും എക്സസൈസും പിന്നെ വേറെ മറ്റ് ചില ഹോർമോണിന്റെ പ്രശ്നങ്ങളും കാരണം ഉണ്ടാവാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഭക്ഷണത്തിലുള്ള നിയന്ത്രണം കൃത്യമായിട്ടുണ്ടോ? അധികം ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമവും വേണം.
3: ഗർഭിണിയായ കുഞ്ഞിനും ഈ തൈറോയിഡ് ഉണ്ടാവോ? ഗർഭിണിയാവണേനും വല്ല പ്രശ്നം ഉണ്ടായി തൈറോയിഡ് ഉണ്ടായിരുന്ന?
1: ഇല്ല, തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഗർഭിണിയാവുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. കൃത്യമായിട്ടുള്ള മരുന്ന് എടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള മരുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ

0: ഗർഭിണി ആവാനും ഉള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന് ഒരു കാരണവശാലും നിർത്തരുത്. മിക്കവാറും സന്ദർഭങ്ങളിൽ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. കാരണം കുട്ടിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് തൈറോയിഡ് അമ്മ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക.
1: ശരി. പുരുഷന്മാരിലെ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനം എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്?
0: ലക്ഷണങ്ങൾ വയസ്സ് നമുക്ക് ഒരുപാട് വ്യത്യാസമില്ല. പൊതുവേ സ്ത്രീകളിലാണ് തൈറോയിഡിൻ്റെ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരിൽ ഇതേപോലെ തന്നെ കാണാറുണ്ട്. നമ്മുടെ ഹോർമോണിൻ്റെ വേരിയേഷൻ, ചില ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ അസുഖം കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പുരുഷന്മാരിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അവിടെയും ലക്ഷണങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നുക, ക്ഷീണം ഉണ്ടാവുക, മുടി പൊഴിച്ചിലുണ്ടാവുക, മോശം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പുരുഷന്മാരിലും കാണുന്നത്.
1: ഡോക്ടർ പറഞ്ഞ പോലെ

0: പുരുഷന്മാരിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അവിടെയും ലക്ഷണങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നുക, ക്ഷീണം ഉണ്ടാവുക, മുടി പൊഴിച്ചിലുണ്ടാവുക, മോശം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പുരുഷന്മാരിലും കാണുന്നത്.
1: ഡോക്ടർ പറഞ്ഞ പോലെ മുടിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾ, ഇതെങ്ങനെയാണ് നമുക്ക് തൈറോയിഡ് രോഗമുള്ളവർക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുക?
0: മുടി പൊഴിച്ചിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞെങ്കിലും മുടി പൊഴിച്ചിലിൻ്റെ വളരെ വളരെ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് തൈറോയിഡ്. അപ്പം മുടി പൊഴിച്ചിലുള്ള ഒരാൾ തൈറോയിഡ് ഹോർമോൺ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് അത് കാരണമല്ല. അപ്പോൾ അത് ജനിതകമായിട്ടുള്ള കാരണമാവാം, ഫുഡിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടാവാം, അനീമിയ കാരണം വരാം, വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ട് കാരണം വരാം, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം. അപ്പോൾ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. മുടി കൊഴിച്ചിലുള്ള ഒരാൾ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് കാരണമാണ് ഈ മുടി പൊഴിച്ചിലുണ്ടാകുന്നതെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ അത് കറക്റ്റ് ആവുന്നതാണ്.
1: അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ സപ്ലിമെൻ്റ് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ സെയിം ബ്രാൻഡ് മരുന്ന് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡ് മാറ്റുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൈറോയിഡിൻ്റെ നമ്മൾ ഒരു മരുന്ന് കഴിക്കുവാണെങ്കിൽ എത്രത്തോളം അളവ് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്നെന്നുള്ളത് ഓരോ ബ്രാൻഡിനും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു ബ്രാൻഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേറൊരു ബ്രാൻഡ് മാറി മാറി കഴിക്കുമ്പോൾ അതിനകത്തുള്ള ബയോ അവൈലബിലിറ്റി എന്ന് പറയും, അപ്പോൾ എത്രത്തോളം നമ്മൾ കഴിക്കുന്ന ഹോർമോൺ ബ്ലഡിലോട്ട് വരുന്നുണ്ട്, അതിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ചെറിയ വ്യത്യാസം പോലും ടി എസ് എച്ചിൻ്റെ അളവ് നോക്കുമ്പം വ്യത്യാസം വരാറുള്ളതുകൊണ്ട് കഴിയുന്നതും ഒരേ ബ്രാൻഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കണം.
1: ചിലപ്പോൾ ടി എസ് എച്ച് കൂടിയിരിക്കുന്ന അവസ്ഥയും പക്ഷേ T3 T4 നോർമൽ റേഞ്ചിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അത് തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ്റെ പ്രശ്നം തന്നെയാണോ?
0: തീർച്ചയായും അതും തൈറോയിഡിൻ്റെ പ്രശ്നം തന്നെയാണ്. T4 കുറയുകയും TSH കൂടിയിരിക്കുന്ന അവസരത്തിന് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ TSH കൂടി നിൽക്കുന്ന കാരണം നമ്മുടെ ഓൾറെഡി പ്രവർത്തനം കുറവാണെങ്കിലും ഈ ഗ്രന്ഥിക്ക് നോർമലി ഉള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിനെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. TSH മാത്രം കൂടി നിൽക്കുകയും T3 T4 നോർമൽ ലെവലിൽ നിൽക്കുന്നതും ഒരു അവസ്ഥയാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം ഈ അവസ്ഥയിൽ ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ വേറെ ചില ലക്ഷണങ്ങളുടെ ബേസിലാണ്. അപ്പോൾ തൈറോയിഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഉള്ള നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ചികിത്സ ഇളക്കുകയാണെങ്കിലോ ഗോയിട്ടർ ഉണ്ടെങ്കിലോ അതായത് തൈറോയിഡിൻ്റെ മോഴ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഇത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരാം.
1: അടുത്ത കോളർ, ഹലോ.
2: ഹലോ ഡോക്ടറെ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
2: സുധർമ്മ, കാസർഗോഡ് ഉദുമ എന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ ഡോക്ടറായിട്ട്
0: സംസാരിച്ചോളൂ, പറഞ്ഞോളൂ.
2: ഹലോ ഡോക്ടറെ, ഞാൻ 4 വർഷമായി തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നേ. ഇപ്പോ നോർമലായിട്ടുണ്ട്, അത് ഗുളിക നിർത്താൻ പറ്റുമോന്നില്ലേ?
0: എത്ര എത്രയുടെ ഗുളിക കഴിക്കുന്നത്? എത്ര അളവിലാ ഗുളിക കഴിക്കുന്നത് അറിയാവോ?
2: 50ന്റെ
0: 50ന്റെ ഗുളിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എപ്പോഴെങ്കിലും കഴിച്ചു തുടങ്ങിയതിനു ശേഷം TSH എന്ന് പറയുന്ന ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
2: നോക്കി. അപ്പോ ചെറിയൊരു വാല്യൂ കൂടുന്നുണ്ട്.
0: അപ്പം നമ്മൾ എത്ര അളവ് കഴിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം TSH എന്ന വാല്യൂ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡിൻ്റെ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പം നോർമലി നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു 2-നകത്ത് വരണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ 2-2.5-നകത്ത് വരണം. അപ്പം കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോസ് ചെറുതായിട്ട് കൂട്ടേണ്ടി വരും. TSH നോർമൽ ലെവലിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് കറക്റ്റാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മരുന്ന് അതേ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. ഒരു 3 മുതൽ 6 മാസം കൂടുമ്പം TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന മരുന്നിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. തൈറോയിഡ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോൺ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് എടുക്കുന്നത് അതൊരു മരുന്നായിട്ട് പോലും കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
1: ഈ പേശി സന്ധി വേദനകൾ തൈറോയിഡ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടോ?
0: തീർച്ചയായും. ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മുടെ മസിലിൻ്റെ ബലക്കുറവ്, സന്ധി വേദന അത്ര കാര്യമായിട്ടില്ലെങ്കിലും മസിലിൻ്റെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലക്ഷണം മാത്രമാണ്. നമ്മൾ സാധാരണഗതി കാണുന്ന ലക്ഷണങ്ങൾ ഉള്ള ഒരാൾക്ക് മസിലിൻ്റെ വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് കാരണമാവാനുള്ള

0: സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പോലും നമ്മൾ തൈറോയിഡ് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ ബലക്കുറവ് ഒക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.
1: അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
2: പേര് ശ്രീകല, അർക്കന്നൂരിൽ നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: പറഞ്ഞോളൂ ശ്രീകല, പറഞ്ഞോളൂ.
2: നമസ്കാരം സാർ.
0: നമസ്കാരം ശ്രീകല, പറഞ്ഞോളൂ.
2: ഈ തൊണ്ടയ്ക്ക് ഒരു വീക്കം പോലെ ഇങ്ങനെ ഉണ്ട്. ആഹാരം ഇറക്കുന്നതിനും ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണൊക്കെ തോന്നാറുണ്ട്. അത് ഈ തൈറോയിഡിന്റെ ഇതായിരിക്കുമോ?
0: ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ മുൻവശത്തായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ്. അതിനൊരു വീക്കം വരുവാണെങ്കിൽ നമ്മൾക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ വീക്കം വളരെ
2: ബുദ്ധിമുട്ടുണ്ട്.
0: ആ, തൈറോയിഡിൻ്റെ സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ?
2: ഇല്ല, നോക്കിയിട്ടില്ല.
0: ആ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണിച്ച് തൈറോയിഡിൻ്റെ സ്കാനും അതുപോലെ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ മുഴകൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അതെല്ലാം കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് തൈറോയിഡ് അൾട്രാസൗണ്ട് ചെയ്ത് മുഴ എത്രത്തോളം വലുതാണ്, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നനാളിയിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലൊക്കെ പ്രസ് ചെയ്തിരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ നടക്കുന്നതെന്ന് എന്നറിയാൻ വേണ്ടി രക്തത്തിൻ്റെ പരിശോധനയും ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതാണ്.
1: ഡോക്ടർ, തൈറോയിഡിന്റെ തകരാറുകൾ ഒരു ജീവിതശൈലി രോഗമെന്ന് പറയാൻ പറ്റുമോ? സ്ട്രെസ്സും തൈറോയിഡിന്റെ പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ?
0: നമുക്ക് തൈറോയിഡിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് തൈറോയിഡിന്റെ പ്രവർത്തനം പല അസുഖങ്ങളെയും പോലെ തന്നെ നമുക്ക് ഒരു ഈ കാരണം കൊണ്ടാണ് തൈറോയിഡ് വരുന്നു എന്നുള്ള പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിനെതിരെ പ്രതിരോധ ശക്തി പ്രവർത്തിച്ച് നമ്മുടെ തൈറോയിഡിന്റെ ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു ആൻറ്റിബോഡി പോസിറ്റീവ്, അതായത് ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ തൈറോയിഡ് നോർമലി പ്രവർത്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അമിതമായിട്ടുള്ള ഫുഡ്, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വരാനുള്ള കാരണമായേക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് തൈറോയിഡ് വരുന്നതെന്ന് പറയാക്കത്തില്ല. അതുപോലെ തന്നെ ഈ തൈറോയിഡ് പെറോക്സിഡേസ് എന്നുള്ള ആൻറ്റിബോഡി, അത് പലരുടെയും ഒരു സംശയമാണ്. തൈറോയിഡ് ഫംഗ്ഷൻ നോർമലായിരിക്കുന്നു, പക്ഷേ ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ ആൻറ്റി ടി പി ഒ അസച്ച് ആ ടെസ്റ്റിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പം ടി ത്രീ ടി ഫോർ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആയത് കാരണം അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ ആൻറ്റി ടി പി ഒ ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിട്ട് വന്നു, അതിനർത്ഥം നമുക്ക് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാകും. അങ്ങനെയുള്ള ആൾക്കാർ മരുന്ന് കഴിക്കുമ്പോൾ ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. തൈറോയിഡ് ഫംഗ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളതിന് ടി എസ് എച്ച്, ടി ഫോർ മുതലായ ടെസ്റ്റുകളാണ് വേണ്ടത്.
1: ഇപ്പോൾ നോർമലി ഒരു തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ഒരാളെ ടെസ്റ്റ് നടത്തുമ്പോൾ ടി എസ് എച്ച് നോർമലാണോ എന്ന് നോക്കുക, ടി ത്രീ ടി ഫോർ ഡിസൈഡ് റേഞ്ചിലാണോ എന്ന് നോക്കുക. അത് നോർമലാണെങ്കിൽ ആള് തൈറോയിഡിൻ്റെ പ്രശ്നത്തിൽ ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും. ടി എസ് എച്ച് നമ്മളിപ്പോൾ ഏത് കണ്ടീഷനാണ് നമുക്ക് സംശയമുള്ളത് അതനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്.
1: ഓക്കെ.
0: ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് സംശയിക്കുന്നതെങ്കിൽ ടി എസ് എച്ച്, ടി ഫോർ എന്നുള്ള ടെസ്റ്റ് മാത്രം മതിയാവും. അതല്ല ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള സിറ്റുവേഷനാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അതിൽ മാത്രം നമുക്ക് ടി എസ് എച്ച്, ചിലപ്പോൾ ഫ്രീ ടി ഫോറും ടി ത്രീയും വേണ്ടി വരാം. കാരണം ടി ത്രീ മാത്രം കൂടി നിൽക്കുന്ന രീതിയിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടാറുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ മൂന്ന് ഹോർമോൺ ഒരുമിച്ച് ചെയ്യാറുണ്ട്.
1: അതുപോലെ സാർ നേരത്തെ ഗോയിറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ തൈറോയിഡിൻ്റെ വീക്കം എന്നുള്ളത് മാത്രമാണോ ഗോയിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ആ, ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ ഏത് തരത്തിലുള്ള വീക്കവും ഒരു ഗോയിറ്ററാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ട് വീങ്ങാം, അത് ഡിഫ്യൂസ് തൈറോയിഡ് ഗോയിറ്റർ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡിൽ ചില മുഴകളായിട്ട് വരാം, മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയാം. നോഡുലാർ ഗോയിറ്റർ തന്നെ ഒറ്റ നോഡ്യൂളായിട്ടും വരാം, പല പല നോഡ്യൂളായിട്ടും വരാം. അപ്പം ഈ ഡിഫ്യൂസ് ഗോയിറ്റർ തന്നെ നമുക്ക് ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി നിൽക്കാം, കുറഞ്ഞ് നിൽക്കാം, അത് നോർമലായിട്ടുള്ള ഫംഗ്ഷനും നിൽക്കാം. ഇപ്പോൾ നോർമലായിട്ടുള്ള ഫംഗ്ഷന് നിൽക്കുന്ന തൈറോയിഡ് ആണെങ്കിൽ, അത് ഇപ്പോൾ സപ്പോസ് മൾട്ടി നോഡുലാർ ഗോയിറ്റർ ആണ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള ഒരു ഗോയിറ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ച് അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് സർജറി വേണോ വേണ്ടോ എന്നുള്ളത് മറ്റു ചില ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമുക്ക് ചില മുഴ, ഇപ്പം നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന മുഴ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണ് എന്ന് ചില സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ നമ്മളത് കുത്തിപ്പരിശോധിക്കും.

0: പരിശോധന ചെയ്യും. എഫ് എൻ എ സി എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. ആ കുത്തി പരിശോധിക്കുന്നതിൽ നമുക്ക് വീണ്ടും ക്യാൻസറിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് സർജറി ചെയ്യേണ്ടതുണ്ട്. ഇനി സംശയം ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലും ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. അപ്പോൾ വളരെ വലിയൊരു മുഴയാണ് അത്, നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കാരണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനുള്ളിലോട്ട് അത് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ മുഴ വലുതാണ്. അല്ലെങ്കിൽ ചിലർക്ക് കാണുമ്പോൾ ഈ ഒരു വലിയ മുഴ ഇരിക്കുന്നതിൻ്റെ ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി അതിനും സർജറി ചെയ്യാറുണ്ട്.
1: ഈ തൈറോയിഡിൻ്റെ സർജറി ചെയ്യുന്നത് അതിന് ശേഷമുള്ള ഒരു വിശ്രമകാലമൊക്കെ എത്രത്തോളം?
0: തൈറോയിഡ് സർജറി ഇപ്പോൾ നമ്മൾ കഴുത്തിലൂടെ ഒരു സർജറി ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പിക്കലിയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് സർജറിയുടെ ശേഷമുള്ള വിശ്രമകാലം വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് കഴുത്തിലൂടെ വരുമ്പോൾ നമുക്ക് അത് വലിയൊരു സ്കാറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രസ്റ്റിന് താഴെയും കക്ഷത്തിലൂടെയൊക്കെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട്, ചിലപ്പോൾ തൊണ്ടയ വഴി ഇൻസിഷൻ ഇട്ട് തൈറോയിഡ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് നമുക്ക് അത്രത്തോളം വിശ്രമമൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നോർമൽ വർക്കിലോട്ട് തിരിച്ചു പോകാവുന്നതാണ്.
1: അതുപോലെ തന്നെ ചിലർക്കുള്ള സംശയമാണ് തൈറോയിഡിൻ്റെ സർജറിക്ക് ശേഷം ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത്.
0: ശബ്ദത്തിന് വ്യത്യാസം വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. എല്ലാ സർജറിക്കും കോംപ്ലിക്കേഷൻസ് ചെറുതായിട്ടൊക്കെ വരാം. അപ്പം അതുപോലെ തൈറോയിഡിൻ്റെ സർജറിക്കും റയറായിട്ട് നമ്മൾ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുമായിട്ട് ചേർന്ന് ചില ഞരമ്പുകൾ ചില നെർവുകൾ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ നോർമൽ സൗണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഞരമ്പൊക്കെ എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൗണ്ട് അഫക്റ്റഡ് ആവാം. പക്ഷേ ഈ അഫക്റ്റഡ് ആകുന്നത് തന്നെ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് പോകണമെന്നില്ല.
1: ഓക്കെ.
0: അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷൻ കഴിഞ്ഞുള്ള നേർക്കെട്ട് കാരണം ആ ഒരു നെർവിന് താൽക്കാലികമായിട്ടുള്ള ഒരു കേടുപാട് വന്നാൽ ഒരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ 2-3 മാസത്തേക്കൊക്കെ ചിലപ്പോൾ സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ വരാം. അത് കഴിഞ്ഞിട്ട് തൈറോയിഡ് നോർമലായിട്ട് ആവുകയും ചെയ്യാം. അല്ലാന്നുള്ള ചിലർക്ക് അപൂർവമായിട്ട് മാത്രം നമുക്ക് വോയിസിന് ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്.
1: അതുപോലെ അയഡിൻ കലർന്ന ഉപ്പ് ഈ തൈറോയിഡ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്?
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ കണ്ടിട്ടുള്ള നമ്മൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി തൈറോയിഡിൻ്റെ അസുഖങ്ങളും തൈറോയിഡ് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അയഡിനൈസ്ഡ് ഉപ്പ് വളരെ കോമൺ ആക്കിയതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ അഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓട്ടോ ഇമ്യൂൺ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും അയഡിനൈസ്ഡ് ഉപ്പ് നമ്മുടെ തൈറോയിഡിൻ്റെ ഉണ്ടാകുന്ന കുറേ അസുഖങ്ങൾക്ക് കുറച്ചിട്ടുണ്ട്.
1: ഓക്കെ, അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് അനു. ഞാൻ നെയ്യാറ്റിൻകരയിൽനിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: ഡോക്ടറിന്റെ സംശയം, ഈ പ്രഗ്നൻസി തുടങ്ങുന്നതിന് മുൻപ് തൈറോയിഡിന്റെ പ്രശ്നം കണ്ടുപിടിച്ചു. അപ്പോ അതിനനുസരിച്ചുള്ള മെഡിസിനും തന്നു, ഡെലിവറിയും കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ തൈറോയിഡിന്റെ നമ്മൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മൾ നോക്കി കാണേണ്ടത്? ഇതിന്റെ വീണ്ടും കണ്ടിന്യൂസ്ലി നമ്മൾ മരുന്ന് കഴിക്കണോ?
0: പ്രഗ്നൻസിയുടെ സമയത്ത് ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിരുന്നോ?
2: അനിയത്തിക്ക് വേണ്ടിട്ടായിരുന്നു. അനിയത്തിക്ക് അത് ടെസ്റ്റ് ചെയ്തു, അതിനനുസരിച്ച് മൈൽഡ് ആയിട്ട് ഒരു മെഡിസിനും കൊടുത്തു രാവിലെ
0: കഴിക്കാനായി. എത്രയുടെ അളവിലാണ് മരുന്ന് കഴിച്ചതെന്ന് അറിയാവോ? ഓക്കെ, പ്രഗ്നൻസി ആയിട്ടുള്ള സന്ദർഭം നമുക്ക് തൈറോയിഡിന്റെ റിക്വയർമെന്റ് നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള അളവ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓൾറെഡി തൈറോയിഡിൻ്റെ അസുഖമുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾക്ക് മരുന്നിൻ്റെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അതല്ല, നേരത്തെ തൈറോയിഡിൻ്റെ അസുഖം ഇല്ലാത്ത ഒരാളാണ്, പ്രഗ്നൻസിയുടെ സമയത്ത് ചെറിയ മൈൽഡ് ഹൈപ്പോതൈറോയിഡിസം ആണ് ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം തൈറോയിഡ് ടി എസ് എച്ച് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണെങ്കിൽ മരുന്ന് നിർത്താനും പറ്റും.
2: ഓക്കെ.
0: പക്ഷെ അതിന് മരുന്ന് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടി എസ് എച്ച് ടി ഫോർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താവും.
2: ഓക്കെ. അപ്പൊ അതുപോലെ ഇനി ഒരു രണ്ടാമതും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ
0: അത് കഴിവതും നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുന്നേ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡ് നോർമൽ ആയിട്ടുള്ള അളവല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിയും ശരീരത്തിൻ്റെ വളർച്ചയൊക്കെ

0: ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്, തൈറോയിഡിൻ്റെ കുറവെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്.
1: അതുപോലെ ഈ ആണുങ്ങളിൽ തൈറോയിഡ് ഉണ്ടെങ്കിൽ, തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ധ്യതയിലോട്ട് പോകാറുണ്ടോ?
0: എല്ലാ കേസിലും വന്ധ്യതയുടെ ഒരു കാരണത്തിൽ ഒരെണ്ണമാണ്. തൈറോയിഡ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വന്ധ്യതയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ആദ്യം തന്നെ ചെയ്യാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം കാരണമുള്ള വന്ധ്യതയാണെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ അത് നോർമലായിട്ട് മാറും. അതെ അതെ, തീർച്ചയായിട്ടും അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ലേഡീസിന് കൂടുതലായിട്ട് നമ്മൾ പീരിയഡ്സിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ലക്ഷണങ്ങളും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേ രീതിയിൽ തന്നെ കാണാം.
1: ഈ അതുപോലെ ഈ തൈറോയിഡിന് പ്രശ്നമായിട്ട് ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഇപ്പൊ റിമൂവ് ചെയ്തതിന് ശേഷം ഈ മുടി കൊഴിച്ചിൽ എന്നൊരു ഇത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണോ അതോ ഈ ഓരോരുത്തരുടെ ബോഡി ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചാണോ?
0: ഇത് തൈറോയിഡിന്റെ ഒരു ഒരു ലക്ഷണം മാത്രമാണ് മുടി കൊഴിച്ചില്. ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കുറവ് കാരണം അല്ലെങ്കിൽ കൂടുതൽ കാരണം ഉള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ മാത്രം തൈറോയിഡിന്റെ രോഗം കറക്റ്റഡ് ആയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അത് ശരിയാവും. പക്ഷെ മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്, തൈറോയിഡ് മാത്രമല്ല. മിക്കവാറും സന്ദർഭങ്ങളിൽ മുടി കൊഴിച്ചിൽ തൈറോയിഡായിട്ട് ബന്ധം കാണത്തില്ല, വേറെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം, അത് ജനിതകമായിരിക്കാം, വേറെ പല കാരണങ്ങളുമുണ്ട്. അപ്പം തൈറോയിഡ് കാരണമാണ് ഇത് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചിലരുണ്ട്, അങ്ങനെയുള്ളത് മരുന്ന് കഴിക്കുമ്പോൾ അത് മാറാറുണ്ട്.
2: ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നം, ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തൈറോയിഡ് തകരാറുമായിട്ട് ജനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില 8 വയസ്സ് 6 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ ഒരു പ്രശ്നമുള്ളതായിട്ടും പൊണ്ണത്തടി ഉള്ളതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളിൽ തൈറോയിഡിൻ്റെ പ്രശ്നം വരുന്നത്?
0: നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് ജന്മനാ ഉള്ള തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. കൺജനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്, ജന്മനാ തന്നെ ഉള്ള തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞിന് ബുദ്ധി വികസനത്തിനും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം തൈറോയിഡ് ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ, തൈറോയിഡ് ഹോർമോൺ കുറവായതുകൊണ്ട് ബുദ്ധിയും ശരീരത്തിൻ്റെ വളർച്ചയും എല്ലാം ബാധിക്കാം. അതുകൊണ്ട് തന്നെ നവജാത ശിശുക്കൾക്ക് എല്ലാം തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. TSH ടെസ്റ്റ് ചെയ്ത് അത് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മരുന്ന് കൊടുക്കാറുണ്ട്.
2: ഓക്കെ, അടുത്ത കോളർ. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
3: എന്റെ പേര് നൈസാമെന്നാണ്, സ്ഥലം കുട്ടിയാണ്.
2: ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഈ നമ്മളാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ തൈറോയിഡ് രോഗത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ നമ്മളൊരു ഒരു ഘട്ടം വരെ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകള് കാര്യങ്ങള് ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങള് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കി ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഒരു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ഒരു ഫയലായിട്ട് റെക്കോർഡായിട്ട് ഒരു കാര്യം കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിലെ ഒരു മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും. അല്ല, നമ്മളിപ്പോ ഈ ഐസിലെ ഐഡൈസ് ഉപ്പ് കാര്യങ്ങളെ സംബന്ധിച്ചതിനെക്കാട്ടി കൂടുതൽ ഈ പ്രോട്ടീനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന് ഘടകങ്ങളായിട്ട് പലതും വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ?
0: തീർച്ചയായും, അതാണ് ഇപ്പോൾ കുറച്ചു മുമ്പേ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ കുട്ടികളിലും ചില ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും അതിന് മരുന്ന് നൽകാനും പറ്റും. അത് വളരെ പ്രധാനമാണ്.
3: അത് കാര്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ ആശുപത്രി വരുമ്പോഴത്തേക്കൊരു ഒരു കാർഡ് കൊടുക്കുമല്ലോ. അപ്പൊ ആ കാർഡ് രക്ഷാകർത്താക്കൾക്ക് മനസ്സിലാക്കാനും ഇന്ത്യയിൽ നമ്മൾ പഴയ പണ്ടത്തെ കാലത്ത് ട്രിപ്പിളും പോളിയൊക്കെ കൊടുക്കും എന്ന്
0: പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മള് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മള് ആവശ്യമായിട്ടുള്ള ജനിതകമായിട്ടുള്ള കുറച്ച് അസുഖങ്ങൾ എന്തോ എന്ന് നോക്കാറുണ്ട്. മിനിമം അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അത്യാവശ്യമുള്ള ഡയറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ഡെലിവറി സമയത്ത് വിടുന്നത്.
3: ശരി, അതുകൂടാന്ന് പറഞ്ഞാൽ ഈ അമ്മമാര് ശ്രദ്ധിക്കേണ്ട ഘടകവും കൂടെ ചെയ്യുന്നുണ്ടോ?
0: തീർച്ചയായും, അമ്മമാര് പാല് കൊടുക്കുന്നതിനെയും മുലയൂട്ടലിനെയൊക്കെ പ്രാധാന്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ്.
3: കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് തന്നെ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിന്.
0: അതുകൊണ്ടാണ് അത് എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റിനേറ്റൽ ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിന് പോകുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിലെ തൈറോയിഡിന്റെ

0: പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു കുട്ടി ഒരു പക്ഷെ ജീവിതകാല അവസാനം വരെ നമുക്ക് ഈ സപ്ലിമെന്റ് തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ?
1: അതെ അതെ, കുട്ടികളിൽ തൈറോയിഡിന്റെ പ്രവർത്തനം ഈ പറഞ്ഞ പോലെ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാരണം ഉണ്ടാകും. ഒരു 6-7 വയസ്സുള്ള കുട്ടികളിലൊക്കെ ഇതുവരെ ഇത് വരാം. പക്ഷെ ജന്മനായുള്ള തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഗ്രന്ഥി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടാക്കുന്നതിന് ചില എൻസൈംസ് ആവശ്യമുണ്ട്, നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം നേരെ നടക്കാത്തതുകൊണ്ടോ ആവാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞോളൂ, തൈറോയിഡ് നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു. അത് ഒരു മരുന്നാണ്, അത് ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു എന്നുള്ള രീതി വേണ്ട. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത് ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
0: അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പിന്നോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല എന്നുള്ളത്?
1: ഇല്ല ഇല്ല, തീർച്ചയായും ഇല്ല. കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും.
0: അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആളിന് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല, ഒരവസ്ഥയിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് ആ രോഗമുണ്ടെന്ന് ആ രോഗി മനസ്സിലാക്കാതെ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലായിരിക്കും അത് എത്തുക?
1: അത് പല രീതിയിൽ വരാം. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ച് ഭയങ്കര ക്ഷീണം, ഭയങ്കര തടി, അതുപോലെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം, ശ്വാസം മുട്ടലുണ്ടാകാം, പിന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേജിൽ മിക്സഡിമ കോമ എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട്, അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനം തീരെ ഇല്ലാതെ, ഓർമ്മയില്ലാതെ ജന്നി വരിക, ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരെ എത്താം. അപ്പോൾ ഇത് പല ഒരു സ്റ്റേജ് പല ഘട്ടത്തിൽ വരുന്നതനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി വ്യത്യാസം വരും.
0: അപ്പോൾ പണ്ട് കാലത്ത് അസാധാരണമായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്, അതിലൊന്നാണ് തൈറോയിഡ്. എന്താണ് ഇത്രയധികം തൈറോയിഡ് രോഗികൾ ഇക്കാലയളവിൽ കാണപ്പെടാൻ കാരണം? സ്ക്രീനിങ്ങിൻ്റെ അളവ് കൂടിയതാണോ, അതോ രോഗി തന്നെ ഇതിനെപ്പറ്റി ഒരു ബോധം ഉള്ള ഒരാളായിട്ട് അവയർനെസ് കൂടിയത് കൊണ്ടാണോ, എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇപ്പോൾ സ്ക്രീനിങ് വളരെ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും ആൾക്കാർക്ക് അതിനുള്ള അവബോധം ഉള്ളതുകൊണ്ടും കൂടെയാണ് ഒരു കാരണം. പിന്നെ പൊതുവെ ഇങ്ങനൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് നമ്മൾ കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസം, ഭക്ഷണക്രമങ്ങളുടെ വേരിയേഷനൊക്കെ ആവാം. പക്ഷേ ഇതിന് ഒരു കാരണം, പ്രധാന കാരണം നമ്മൾ എന്തുകൊണ്ടും എന്തായാലും ഇത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ്.
0: ഇപ്പോൾ പൊതുവായ തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട്, നമുക്കിപ്പോൾ അയഡിനേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് കഴിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക. പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പിന്നെ അമിതമായിട്ടുള്ള അളവിൽ ഈ പറഞ്ഞ ഗോയിട്രോജൻസ്, ഈ ക്യാബേജ്, കപ്പ, ഇതൊക്കെ ഒരുപാട് അളവിൽ കൂടെ കഴിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന്, അസുഖം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കഴിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിനോടെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാവുന്നതാണ്.
0: അപ്പോൾ ഈ വെറും വയറ്റിൽ തന്നെ ഈ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ ചൂടുവെള്ളത്തിൽ കുടിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ജീരകവെള്ളം മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്ത വെള്ളത്തിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്?
1: നമുക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് രീതിയിലുള്ള വെള്ളമായാലും കുഴപ്പമില്ല. നമ്മൾ അല്ലാതെയുള്ള കട്ടിയുള്ള ഫുഡാണ് പ്രധാനമായിട്ട്, പാല്, ചായ ഇങ്ങനെയുള്ള സംഭവങ്ങളും പൊതുവേ നമ്മളൊരു 1/2 ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: വേറെ തൈറോയിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് എന്താണ് നമുക്ക് ഇപ്പോൾ തൈറോയിഡ് പ്രശ്നം അല്ലെങ്കിൽ തൈറോയിഡിന് ഒരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
1: സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും നമ്മൾ പ്രവർത്തനം കൂടുന്നതിനും കുറയുന്നതിനും അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം സംശയിക്കാം. പിന്നെ അല്ലാതെ വരുന്ന പ്രശ്നം തൈറോയിഡിൻ്റെ ക്യാൻസറുകളാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസർ നമ്മൾ സംശയിക്കേണ്ടത് മിക്കവാറും നമ്മുടെ കഴുത്തിലെ മുഴ കണ്ടിട്ടാണ്. അപ്പോൾ കഴുത്തിലെ നമ്മൾ ഒരു മുഴ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും അത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു മുഴയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ പെയിൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ സിംറ്റംസ് ഉണ്ടാകുന്നു, ആഹാരം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ശ്വാസം വിടുമ്പം തടസ്സം പോലെ തോന്നുന്നു, ഇങ്ങനെ വോയിസിൻ്റെ മാറ്റം, ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഉടൻ തന്നെ അത് അൾട്രാസൗണ്ട് സ്കാനും ആവശ്യമുണ്ടെങ്കിൽ FNAC എന്ന് പറയുന്ന കുത്തിപരിശോധനയും ചെയ്യേണ്ടതാണ്.
0: ഈ തൈറോയിഡിനുണ്ടാകുന്ന ഡാമേജസ് റിവേഴ്സിബിൾ ആണോ അതോ ഇറിവേഴ്സിബിൾ ആണോ?
1: തൈറോയിഡിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ റിവേഴ്സിബിൾ ആണ്, ഉദാഹരണത്തിന് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ പ്രഗ്നൻസി പൊതുവേ നമ്മുടെ

0: പ്രതിരോധശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധശക്തി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വരാം. ചില വൈറൽ ഇൻഫെക്ഷൻ കാരണം സബക്യൂട്ട് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരാം. ഈ അസുഖങ്ങളിലൊക്കെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ നേർക്കെട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺ എല്ലാം കൂടെ ബ്ലഡിലോട്ട് വരുന്നത് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ലക്ഷണങ്ങൾ വേർപ്പ്, നെഞ്ചെടുപ്പ്, വിറയൽ, ശരീരഭാരം കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചില സന്ദർഭങ്ങളിൽ അത് ലേറ്റർ ഒരു സ്റ്റേജിൽ നോർമൽ തൈറോയിഡ് ഫംഗ്ഷനിലോട്ട് മാറാറുണ്ട്. ചില ആൾക്കാരിൽ അത് തൈറോയിഡിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥി ഡാമേജ് വന്ന് ഹൈപ്പോതൈറോയിഡിസത്തിലോട്ടും പോകുന്നുണ്ട്. അത് നമുക്ക് ഫോളോ അപ്പിലൂടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് കൃത്യമായിട്ടുള്ള ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലാണോ അതോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ.
1: ഇപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തുന്ന കൃത്യമായ ഇടവേള 3 മാസമാണോ 6 മാസം എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്?
0: അത് ഓരോ ആൾക്കാരിലും ഇപ്പോൾ തൈറോയിഡിനെ നമ്മൾ കുറേ നാളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, തൈറോയിഡ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്, വലിയ വേരിയേഷനൊന്നും ഇല്ലാതെ ടി എസ് എച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. അതല്ല തൈറോയിഡിൻ്റെ ടി എസ് എച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ വേരിയേഷൻ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും, അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് തൈറോയിഡിൻ്റെ ആവശ്യകത മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ മാസം തോറും നോക്കേണ്ടി വരാം. അല്ലാതെ സാധാരണഗതിയിൽ കുറേ നാളായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് സപ്പോസ് തൈറോയിഡ് നോർമലായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 3 മാസം ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴും ഒരിക്കൽ ടി എസ് എച്ച് ചെയ്താൽ മതിയാവും.
1: അതായത് ഈ വിത്തൗട്ട് മെഡിക്കേഷൻ ടി എസ് എച്ച് 2.5
0: ഒരു റേഞ്ചിലോട്ട് നിൽക്കണം. നോർമലി അറൗണ്ട് 0.5 to 4 ആണ് നമ്മുടെ തൈറോയിഡ് ടി എസ് എച്ചിൻ്റെ നോർമൽ ലെവല്. എന്നാലും അതിൻ്റെ ഒരു ഇച്ചിരി ഒരു ലോവർ ലെവലിലോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്.
1: തൈറോയിഡിൻ്റെ വേരിയേഷൻസ് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിന് കാരണമാവാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഹൈപ്പോതൈറോയിഡിസം കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻ ഉണ്ടാക്കാം. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള എല്ലാ ആൾക്കാരും തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ LDL പ്രത്യേകിച്ച് LDL ട്രൈഗ്ലിസറൈഡ് മുതലായ കൊളസ്ട്രോളിൻ്റെ വ്യത്യാസം തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് വരാം. അപ്പോൾ അതിൽ തൈറോയിഡിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ കൊളസ്ട്രോൾ അമിതമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്നിനൊപ്പം കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കേണ്ടതായി വരാം.
1: അപ്പോൾ പൊതുവേ ശരിയായ ജീവിതശൈലി, ശരിയായ ഭാരനിയന്ത്രണം അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും.
0: തൈറോയിഡിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വന്നാൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു മരുന്നാണ് നമ്മൾ ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു, മരുന്ന് കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത വേണ്ട. നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലുള്ള അളവിൽ ഉണ്ടാകാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് തൈറോയിഡിന് പ്രവർത്തനം കുറവാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കേണ്ടതാണ്.
1: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US ആണ്. ഡോക്ടർ, നന്ദി.
0: നന്ദി.
2: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
3: ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

గురవే నమః. సర్వవిఘ్నహరం దేవం సర్వవిఘ్నవివర్జితం సర్వసిద్ధిప్రదాతారం వందేహం గణనాయకం. മുന്നം ബദര്യാശ്രമത്തിൽ ഞാൻ ചെന്നിട്ട് വന്ദിച്ചു നാരായണനോടിതുപോലെ ചോദിച്ച നേരമെനിക്കു നാരായണൻ മോദാലരുൾ ചെയ്ത പോലെ ചൊല്ലുന്നു ഞാൻ. നിർമ്മലൻ വർണ്ണാശ്രമസ്ഥിതി കൊണ്ടിഹ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. സർവജനത്തിനും വേണ്ടുന്നത് മുമ്പിൽ സർവപ്രധാനമാകുന്ന സത്യം ദയാ പിന്നെ തപശൗചം തിദിക്ഷ തഥാ. നന്നായി ശമവും ദമവും ഉണ്ടാകണം, നല്ലോരഹിംസ ത്യാഗം ബ്രഹ്മചര്യവും നല്ല സ്വാധ്യായവും ആർജവം സന്തോഷം സാമ്യദൃക് സേവനം അദ്വൈതവാഞ്ചയും ആത്മവിചാര മൗനം ജന്തുഷുദയാ അന്നദാനേച്ഛയും ദേവതാത്മാബുദ്ധി നന്നായി ശ്രവണവും കീർത്തനമെന്നിവ തന്നുള്ളിലോർക്കയും സജ്ജനസംഗമം യജ്ഞവും വന്ദനം നല്ല സഖിത്വവും വിജ്ഞാനികളിൽ ദാസ്യം ബ്രഹ്മണ്യമർപ്പണം ഇങ്ങനെ 30 വൃത്തി മനുഷ്യർക്ക് മംഗലാത്മാ ഭഗവത് പ്രസാദത്തിനു കാരണമെന്നു ധരിക്ക മഹാമതേ. ആരണർക്കിച്ചൊന്നതേറ്റവും ഉത്തമം മന്ത്രസംസ്കാരവും സദ്വിജത്വം പിന്നെ അന്തരമെന്നിയേ വൈദിക വൃത്തിയും യാഗവും സൽക്കർമ്മവും ഇവ ബ്രാഹ്മണരായവർക്കുള്ളൊരു വൃത്തി ആകുന്നതും പിന്നെ വിചിത്ര കഥനം ഉഞ്ചാവൃത്തി നന്നായി അനുഗ്രഹിച്ചിടുകയെന്നതും വ്യാജമസത്യമാം വാണിഭം നായാട്ടും നീചാശ്രയം രാജസേവ ജനനിന്ദ ആചരിച്ചിടരുത് ദ്വിജജാതികൾ. വേദപ്രകാരം നൃപൻ ദേവനെന്നതും മോദം ശമം ദമം ശൗചം ക്ഷമാ തപസ്സാർജവം ജ്ഞാനം ദയാപ്യച്യുതാത്മന നിർജ്ജരപൂജ സത്യം വിപ്രലക്ഷണം ശൗര്യം വീര്യം ധൃതി തേജസ് ത്യാഗവും ഇന്ദ്രിയനിഗ്രഹം ആത്മജയം ക്ഷമാ ബ്രഹ്മണ്യതാപ്രസാദം രക്ഷയെന്നിവ സമ്മതം ക്ഷത്രിയലക്ഷണമീവക.

നാലാശ്രമങ്ങളും ജ്ഞാനം ലഭിച്ചിട്ട് നാലാം പുരുഷാർത്ഥമോക്ഷം ലഭിക്കുന്നു. വാനപ്രസ്ഥൻ കൃഷിലോകം ഗ്രമിച്ചീടും, താനേ പഴുത്തവ താനേ മുളച്ചവ ഭക്ഷിക്കയല്ലാതെ കാർഷപക്വങ്ങളും ഭക്ഷിക്കരുത്, അഗ്നിപക്വങ്ങളുമൊന്നും വന്യങ്ങളാലേ ചരു

അഗ്നി പ്രയോജനത്തിനു ഗുഹകളും വിഘ്നമെന്നേ പർണശാലയുമാകില. നീഹാരവാദവർഷാതവങ്ങൾ സഹിച്ചാകുലഹീനം ഇരുന്നീടുക വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണം ജഡപൂണ്ട് സന്യസ്തനായി നഖരോമറുക്കൊരാ ദണ്ണും കമണ്ഡലുവെന്നിവ കൈക്കൊണ്ട് ദണ്ഡമെന്നേ ഏകവത്സരം നാലുമാം. അഷ്ടമോദ്വാദശ വത്സരമെങ്കിലും പുഷ്ടമോദത്തോടനാമയമായിക്കൊള്ളുക. വിഘ്നമെന്നേ അഗ്നിയാത്മാവിലർപ്പിച്ച് ഇന്ദ്രിയജാലമിവറ്റിനധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കലർപ്പിച്ച് ദൈവീക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ച് നിശ്ചല സമർപ്പിച്ചു നിശ്ചല ഇന്ദ്രിയജാലമിവറ്റിനധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കലർപ്പിച്ചു ദൈവീക ഭൂതജാലത്തെ ക്ഷേത്രജ്ഞനാം കേവലാത്മാവിൽ സമർപ്പിച്ചു നിശ്ചലജ്ഞാനയോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ച് ധ്യാനിച്ചു കൗപീനദണ്ഡാദിയൊക്കെയും തെക്കുവാ മഹീതലേ ഗ്രാമാതിക്കിലും ഒക്കെ നടക്കയും വേണം ഭയം വിനാ. ദുസ്തർക്കഹീനനായി വായുബുഭുക്ഷനായി സത്സംഗിയായ ആത്മപക്ഷാശ്രിതനായി പുസ്തകാഭ്യാസ ശയനവ്യാഖ്യാനവുമിദ്ധം സമസ്തമാരംഭം അതും വിട്ട് ശാന്തനായി വ്യക്തമവ്യക്തസ്വരൂപനായി ശാന്തജളബധിരാന്ധ മൂകൈസമം ബുദ്ധിമാനായി നടക്കയും വേണമേ. സിദ്ധം ഇതിനൊരുദാഹരണം കേൾക്ക. പണ്ട് പ്രഹ്ലാദനും ഭൃത്യരോടൊന്നിച്ച് തെണ്ടി നടന്നുപോയി സഹ്യാചലസിംഹനി മുഖ്യയാം കാവേരീതീരെ നടക്കുമ്പോൾ മുഖ്യനായിടും അജാഗരമാ മുനി തന്നെയും കണ്ട് നിനച്ചോ ദൈത്യാധിപൻ ഇന്നിവനേറ്റം പ്രസന്നൻ തവോ നിധി ദീർഘകായൻ മഹാദീപ്യമാനാനൻ ദീർഘബാഹു മഹാധന്യൻ നിരാഹാരി വർണ്ണാശ്രമം കൊണ്ടറിഞ്ഞു കൂടാതവൻ വർണ്ണാശ്രമത്തെ ത്യജിച്ചവൻ നിർണയം. ഏവം നിനച്ചു മഹാവിഷ്ണുഭക്തനാം ദേവാരിവംശജൻ പ്രഹ്ലാദനും ഭക്ത്യ വന്ദിച്ച് പൂജിച്ചു ചോദിച്ചു മാമുനി തന്നോട് മാധുര്യവാച വഴിപോലെ. ധന്യനായോവേ ധനം ധാന്യമാകിയാൽ മണ്ണിടം തന്നിൽ സുഖിക്കുന്നു സർവരും. ധന്യനായോവേ ധനം ധാന്യമാകിയാൽ മണ്ണിടം തന്നിൽ സുഖിക്കുന്നു സർവരും. ധാന്യവും വിത്തവും ഒന്നുമില്ലാതെയും ധന്യനിധികളെപ്പോലെ മഹാസുഖി. നിന്നുടെ ദേഹസുഖഗുണമോർക്കുമ്പോൾ മണ്ണിലുള്ളവർക്ക് സുഖഹേതുവും ഭവാൻ. നന്നായി വിചാരിച്ചു നോക്കുന്ന നേരത്ത് വന്ദ്യനാം നീയോ അഭോക്താവു നിരാധാരൻ. ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നതെങ്ങനെ ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക. എന്നു ചോദിച്ചതു കേട്ടു മഹാമുനി വന്ന സന്തോഷം.

നന്ദിച്ചു ചൊല്ലിനാൻ കേൾക്ക വിഷ്ണുപ്രിയ. മാനുഷർക്ക് ഇച്ഛ സംസാരവിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നിതേ. മാനുഷർക്ക് ഇച്ഛാ സംസാരവിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നിതേ. സാക്ഷാൽ ഭഗവാൻ പരാപരനവ്യയൻ മോക്ഷതൻ ജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ശോഭിച്ചിടും സൂര്യനെപ്പോലവേ. നിന്നൊരജ്ഞാനാന്ധകാരം കളയുവാൻ സാക്ഷാൽ ഭഗവാൻ പരാപരനവ്യയൻ മോക്ഷതൻ ജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ നിന്നു ശോഭിച്ചിടും

0: പുഷ്പത്തിലുള്ള മധു മധുവനെടുത്ത് ഉൾപ്രമോദമോടന്യ പുഷ്പത്തിൽ വച്ചിട്ട് ഒക്കെയും കൂട്ടി ഭുജിക്കാമതെന്നോർത്ത് വെക്കമേ മറ്റന്യ പുഷ്പേ ഗമിച്ചിടും. അപ്പോഴുതന്യ മധുവൻ വിരവോടും ഉൾപ്രേമോടുണ്ടു പോകും മധുവിനെ ഇത്തരം പോലെ മനുഷ്യരെല്ലാവരും.
1: വി സദാശിവശാസ്ത്രി അവതരിപ്പിച്ച പുരാണ പാരായണം സമാപിച്ചു.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്വർണാഭരണങ്ങൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
4: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം പ്രളയം.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനു മേലുള്ള ചർച്ചയുമുണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മന്ത്രിയും ബേപ്പൂർ MLA യുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടക്കുകയാണ്. ED റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
6: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല, പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പം നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
5: അതേസമയം ED റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
7: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ SIR പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ഇഡി റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തിനോട് സഹകരിക്കുന്ന

0: വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ഇഡി റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
1: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഈ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷികം ഇന്ന്. 1964 May 27 പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ ഇല്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
1: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3 ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഹിറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
4: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായ പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്നവർ 2 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. IPL 1 ക്വാളിഫയറിൽ

0: ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു.
2: സ്കൂളിലും പുറത്തും മികച്ച കഴിവുകൾ കാട്ടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരമാണ്. സമ്പുഷ്ടമായ ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. പോഷക ഗുണങ്ങളോടൊപ്പം മക്കളുടെ ഇഷ്ടവും കണക്കാക്കി വേണം ഭക്ഷണം നൽകാൻ. ഒരേ തരം ഭക്ഷണം പ്രാതലായും ഉച്ചഭക്ഷണമായും നൽകാതെ വൈവിധ്യമുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന പരാതി അമ്മമാർക്ക് കൂടുതലാണ്. വിശപ്പുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായും ഭക്ഷണം കഴിക്കും. ബിസ്ക്കറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുവാൻ ശ്രമിക്കുക. കുട്ടിക്ക് വേണ്ട ഉണർവും ഉന്മേഷവും ശ്രദ്ധയുമെല്ലാം ഈ ഭക്ഷണങ്ങൾക്ക് നൽകാൻ സാധിക്കും. 1-ാം ക്ലാസ്സുകാരന് ഊർജവും പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കൂടുതൽ അളവിൽ നൽകാതിരിക്കുക. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ പാല്, മുട്ട, മത്സ്യം, മാംസം, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. പോഷകങ്ങളുടെ ആവശ്യകത ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾ വളരെ ആക്റ്റീവായതിനാൽ അവരുടെ ഊർജത്തിന്റെ ആവശ്യകത ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് അന്നജം. 45 മുതൽ 60% ഊർജം അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രത്യേകിച്ചും ധാന്യങ്ങളിൽ നിന്നും. ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം സമീകൃത ആഹാരവും കുട്ടികൾക്ക് പ്രധാനമാണ്. സ്കൂളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ട് തുടങ്ങുന്ന തുടക്കക്കാർ ചുറുചുറുക്കോടെ സ്കൂളിൽ സമയം ചിലവഴിക്കാനും കൂട്ടുകാരുമൊത്ത് കളിക്കാൻ താൽപ്പര്യം കാണിക്കാനും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാലോ പാൽ ഉൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ അധിക കൊഴുപ്പുള്ളത് ഒഴിവാക്കുക. ചുവന്ന മാംസത്തേക്കാൾ കോഴിയിറച്ചിക്കും മത്സ്യത്തിനും പ്രാധാന്യം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ പാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായതിനാൽ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പല ഫ്ലേവറുകൾ ചേർത്ത് മിൽക്ക്ഷേക്കായോ യോഗത്തായോ തൈരായോ കൊടുക്കാവുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ ചീസിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ അമിത ഭാരമുണ്ടാകുമെന്ന പേടിയില്ലാതെ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലെ പപ്സ, പഴംപൊരി, വട എന്നിവയ്ക്ക് പകരം അവൽ നനച്ചതും പഴവും നൽകാം. ഇവയിൽ നിന്നും ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ ലഭിക്കുന്നു. പല തരത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അരി, ഗോതമ്പ്, റാഗി മുതലായവ ഇതിൽ ചിലതാണ്. ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പല കുട്ടികൾക്കും പ്രധാന പോഷകങ്ങളോ പ്രോട്ടീനോ ലഭിക്കുന്നില്ല. നാടൻ പ്രാതൽ വിഭവങ്ങൾ കഴിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം മറ്റ് ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികളേക്കാൾ മെച്ചപ്പെട്ടതാണ്. വളരെ നാളുകളായി ബ്രെഡും ജാമും പാലും മാത്രം കഴിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മുഖ്യമായ ഒന്നാണ് വിളർച്ച. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികളിലും ഇരുമ്പ് എന്ന പ്രധാനപ്പെട്ട ധാതുവിന്റെ അംശം തീരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ഇരുമ്പിന്റെ ആഗിരണത്തിന് ഏറെ സഹായകരമാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചിക്കൊപ്പം ആകർഷകമായ രീതിയിൽ ഭക്ഷണം നൽകുന്നതിനും പ്രാധാന്യം കൊടുക്കണം. പല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെള്ള എന്നിങ്ങനെ ഇവ ഓരോന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇലക്കറികൾ,

കാരറ്റ്, കാബേജ്, മത്തങ്ങ എന്നിങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്താം. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് സൂപ്പായും വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ കട്ട്ലറ്റായും വെജിറ്റബിൾ റൈസായും മാറി മാറി നൽകാം. അരി, ഗോതമ്പ് എന്നീ ധാന്യങ്ങൾക്കൊപ്പം പോഷകാഹാരങ്ങൾ അടങ്ങിയ പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി സമീകൃതമാക്കുവാൻ ശ്രദ്ധിക്കുക. കളിയിൽ താൽപ്പര്യം കൂടുകയും ശാരീരിക വളർച്ച ത്വരിതഗതിയിലാകുകയും ചെയ്യുന്ന പ്രായത്തിൽ ഭക്ഷണത്തിലെ അന്നജവും പോഷകങ്ങളും പ്രധാന ഘടകങ്ങളായിരിക്കണം. കളിക്കും വളർച്ചയ്ക്കും ഊർജം കൂടുതൽ ആവശ്യമാണ്. ഈ പ്രായക്കാർക്ക് 5 നേരം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. പ്രഭാതഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നതിന് പ്രധാന കാരണം രാവിലെ വൈകി ഉണരുന്നതാണ്. തിരക്കിട്ട് ഇറങ്ങുമ്പോൾ സമയം കിട്ടുകയില്ല, കഴിച്ചാൽ തന്നെ അപൂർണമായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ ഉണർത്താൻ ശ്രമിക്കുക. ഭക്ഷണത്തിനു വേണ്ടി 15-20 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കുക. ടിവിയും കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമുകളുമാണ് മിക്ക കുട്ടികളുടെയും ഇഷ്ടവിനോദങ്ങൾ. യാതൊരു അധ്വാനവുമില്ലാതെ ഇവയ്ക്ക് മുന്നിലിരിക്കുന്നത് പൊണ്ണത്തടി ഉണ്ടാക്കുന്നു. മാത്രമല്ല ടിവി കാണുമ്പോൾ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് മിക്ക കുട്ടികളുടെയും ശീലമാണ്. കൃത്യമായ ആഹാരക്രമവും വ്യായാമവും കുട്ടികൾ ശീലിക്കേണ്ടതുണ്ട്. ദുശീലങ്ങൾ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്. മാറ്റങ്ങളുടെ കാലമാണ് കൗമാരം. ശാരീരികവും മാനസികവുമായ ധാരാളം മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. പൊക്കവും വണ്ണവും വയ്ക്കുക മാത്രമല്ല, ഹോർമോൺ വ്യതിയാനവും ലൈംഗിക വളർച്ചയും വൈകാരികമായ മാറ്റങ്ങളും ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. സാധാരണയായി പെൺകുട്ടികളിൽ 10-നും 12-നും ഇടയിലും ആൺകുട്ടികൾക്ക് 12-നും 15-നും ഇടയ്ക്കുള്ള പ്രായത്തിലുമാണ് ഈ മാറ്റങ്ങൾ കാണുന്നത്. 3 വർഷത്തോളം ഇത് തുടരുന്നതാണ്. പ്രധാനപ്പെട്ട 3 നേരത്തെ ആഹാരത്തേക്കാൾ ലഘുഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം കൂടിയാണിത്. ശരീരത്തിന് കാൽഷ്യവും അയണും അധികമായി ലഭിക്കേണ്ട പ്രായമായതിനാൽ പയറു പരിപ്പ് വർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളും ട്യൂഷൻ ക്ലാസ്സും ഒക്കെയായി ഭക്ഷണം നേരാം വണ്ണം കുട്ടികൾ കഴിക്കുന്നുണ്ടാവില്ല. കഴിക്കുമ്പോൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. എള്ളുണ്ട, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ, കിസ്മിസ് എന്നിവയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൗമാരത്തിൽ ശാരീരിക വളർച്ചയോടൊപ്പം വൈകാരികവും ബൗദ്ധികവുമായ വളർച്ചയും പെട്ടെന്നുണ്ടാകുന്നു. ഈ പ്രായത്തിൽ ആൺകുട്ടികൾ വിശപ്പ് കൂടുന്ന പ്രായമായതിനാൽ ഭക്ഷണം കൂടുതൽ കഴിക്കാറുണ്ട്. എന്നാൽ പെൺകുട്ടികൾ ശരീരത്തിൽ കൊഴുപ്പടിയുന്നു എന്ന കാരണത്താൽ ഭക്ഷണം ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ അത് ശാരീരിക വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. ഭക്ഷണം നിയന്ത്രണം എന്ന പേരിൽ പലപ്പോഴും ചോക്ലേറ്റ്, ശീതളപാനീയങ്ങൾ എന്നിവയിൽ ഭക്ഷണങ്ങൾ ഒതുക്കുമ്പോൾ അവർ അറിയുന്നില്ല ഇത് അനാരോഗ്യകരമാണ് എന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രാതൽ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതും ഇതുതന്നെയാണ്. അത്താഴം കഴിഞ്ഞ് ഏകദേശം 10-12 മണിക്കൂറിന് ശേഷം ആണ് സാധാരണയായി പ്രാതൽ സമയം. ഈ സമയത്ത് ഭക്ഷണം ലഭിക്കാതെ വരികയോ ലഭിച്ച ഭക്ഷണം അപര്യാപ്തമോ ആണെങ്കിൽ കുട്ടികളിൽ ഊർജ്ജസ്വലത കുറയുക, ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, തളർച്ച എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. ഗ്ലൂക്കോസിന്റെ അഭാവം മൂലം തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ദിവസം ആരംഭിക്കുമ്പോഴാണ് കൂടുതൽ ഊർജം ആവശ്യമുള്ളത്. സാധാരണ കൊടുക്കുന്ന പ്രാതൽ വിഭവങ്ങൾ കുറച്ചുകൂടി പോഷകപ്രദമാക്കാൻ ശ്രദ്ധിക്കുക. പ്രഭാത ഭക്ഷണമായി നമ്മുടെ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, അപ്പം എന്നിവ അതിന് യോജിച്ച കറികളായ സാമ്പാർ, മുട്ടക്കറി, പച്ചക്കറി സ്റ്റൂ, കടലക്കറി എന്നിവ ചേർത്ത് നൽകാവുന്നതാണ്. ചപ്പാത്തി, മുട്ട എന്നിവ റോളാക്കിയും നൽകാം. സമോസ, ബർഗർ എന്നതിനു പകരം സാൻഡ്വിച്ച്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എന്നിവ കൊടുക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് തൈര് സാദം, ലൈം റൈസ്, വെജിറ്റബിൾ റൈസ് എന്നിവ മാറി മാറി കൊടുക്കാം. ഇവയെല്ലാം വളരെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. 7 മണിക്ക് അത്താഴത്തിന് ദോശ, ചപ്പാത്തി എന്നിവയും ചോറും കറികളും ഇഷ്ടമുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. അവധി ദിവസമായാലും സ്കൂളിൽ പോകുന്ന ദിവസമായാലും ഉച്ചഭക്ഷണവും സ്നാക്സും പോഷക ഗുണം ഉള്ളതാവാൻ ശ്രദ്ധിക്കണം. കഴിവതും കൊഴുപ്പും പഞ്ചസാരയും മധുരവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ നൽകി ശീലിപ്പിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ, മുട്ടയും ചിക്കനും ചേർത്ത ഫ്രൈഡ് റൈസ്, ലൈം റൈസ്, ഇലക്കറികൾ ചേർത്ത ഓംലെറ്റ് റോൾ എന്നിവ നൽകാവുന്നതാണ്. ഒരു നേരമെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. ലഘുഭക്ഷണങ്ങളും ജങ്ക് ഫുഡും അധികമായി വാങ്ങി വീട്ടിൽ ശേഖരിക്കാതിരിക്കുക. ദാഹിക്കുമ്പോഴെല്ലാം സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന ശീലവും ദിവസവുമുള്ള അച്ചാർ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സാധിക്കുമ്പോഴെല്ലാം കുട്ടികളെ ഷോപ്പിങ്ങിലും പാചകത്തിലും അമ്മയെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക.
അന്ധമായി പരസ്യങ്ങൾ

0: വിശ്വസിച്ച് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. ബൗദ്ധിക വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ശാരീരിക വളർച്ചയ്ക്കും ഭക്ഷണകാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണം എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നത് ഭക്ഷണശീലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. ചെറുപ്രായത്തിൽ നാവിന് ഇഷ്ടപ്പെടുന്നതാണ് എന്നും പ്രിയമായി നിൽക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ പോഷകങ്ങളെക്കുറിച്ചുള്ള അറിവ് അമ്മമാർക്ക് നിർബന്ധമായും വേണം. ദുശീലങ്ങൾ മാറ്റുക എന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിൻ്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
4: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
3: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ

0: സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കു വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18-00-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് ഇപ്പൊ CMN പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ

0: പിശാചിൻ്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1:00. ആകാശവാണി തൃശൂർ. പ്രിയഗീതം. ഇന്നത്തെ പ്രിയഗീതത്തിൽ ആദ്യം പടിഞ്ഞാറെ വെള്ളാനിക്കരയിൽ നിന്നും ശശിധരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം സുകൃതം. രചന ONV, സംഗീതം രവി ബോംബെ. യേശുദാസും ചിത്രയും പാടിയത്.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കി സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ചൂരക്കാട്ടുകരയിൽ നിന്നും ശാന്തമണി, ആകാശ്, ജിഷ, ജിന, കിഷോർ, സൗമ്യ എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം അമ്പലവിളക്ക്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. യേശുദാസും വാണി ജയറാമും പാടിയത്.

0: ഇന്നർ ഷോപ്പി, എംജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എംജി റോഡ്, തൃശൂർ.
1: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ, ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം തുഷാരം. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പി വി മുഹമ്മദ്, വടക്കേവാവനൂർ.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
2: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
5: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം കാലചക്രം. ഗാനത്തിനായി കാത്തിരിക്കുന്നു ഷാജുമോൻ കേശവപ്പടി ഒല്ലൂരിൽ നിന്നും.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7.

0: അൻപതിന്
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇതാ ഒരു ധിക്കാരി. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പുത്തൂരിൽ നിന്നും കുട്ടമോൻ പുഷ്കരൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: പ്രിയഗീതത്തിൽ ഇനി അടാട്ട് നിന്നും ഷൈജ അരവിന്ദന്റെ ഇഷ്ടഗാനം. ചിത്രം കാര്യം നിസാരം. രചന കോന്നിയൂർ ഭാസ്, സംഗീതം കണ്ണൂർ രാജൻ. യേശുദാസും ജാനകിയും പാടിയത്.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ഒ എൻ വിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം, യേശുദാസും സംഘവും പാടിയത്. ചിത്രം നഖക്ഷതങ്ങൾ. ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു പി ആർ നാരായണൻ, കൽപ്പാത്തിയിൽ നിന്നും.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി. രചന സുരേഷ് രാമൻതളി, സംഗീതം രവി ബോംബെ. ഗാനത്തിനായി കാത്തിരിക്കുന്നു പട്ടാമ്പി മുതുതലയിൽ നിന്നും സന്ധ്യ, തുളസി എന്നിവർ.

ചാവക്കാട് നിന്നും അഖിൽ, നിഖിൽ, മായ, ഗീതാശോകൻ എന്നിവരുടെ ഇഷ്ടഗാനമാണ് ഇനി ചിത്രം പിൻഗാമി. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രപാടിയത്.

വാടാനപ്പള്ളിയിൽ നിന്നും പൊയ്യാറ പ്രതാപൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം വീണപൂവ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വിദ്യാധരന്റെ സംഗീതം, യേശുദാസ് പാടിയതാണ്.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.
3: ഇന്നത്തെ പ്രിയ ഗീതത്തിൽ അവസാനമായി ആളൂർ പൊരുന്നുകുന്നു നിന്നും ഷീല അശോകൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ചിരിയോ ചിരി. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയതാണ്.

0: പ്രിയഗീതം സമാപിച്ചു. ഇനിയും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പി ഒ 680631.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം.

0: सीवियर हीट वेव कंडीशंस ओवर हरियाणा मध्य प्रदेश पंजाब राजस्थान उत्तर प्रदेश एंड विदर्भ इंडिया कैनेडा रीअफर्म शेयर्ड ऑब्जेक्टिव ऑफ एक्सपैंडिंग बायोलैटरल ट्रेड टू 50 बिलियन यूएस डॉलर बाय 2030 CBI arrests two more accused in NEET UG 2026 examination paper leak case. US Senator Lindsey Graham questions credibility of Pakistan's role as possible mediator in US-Iran talks, cites Islamabad's long-standing opposition to Israel. And in IPL cricket, Sunrisers Hyderabad to face Rajasthan Royals in eliminator match in Chandigarh this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ സന്തോഷ് കുമാർ സൗപർണിക സുദർശനൻ കുടപ്പനമൂട് നിതുന നെവിൽ സംവിധാനം പി എ ബിജു
3: ചേറിൽ നിന്ന് ചെന്താമര വിടരുന്നു ചോരത്തടാകത്തിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങുന്നു റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടു സ്ത്രീകളെ തലപിളർന്നുകൊന്നു റസ്കോൾനിക്കോഫ് പിന്നീട് അങ്ങോട്ട് വിഭ്രാന്തിയുടെ പിടിയിൽ അയാൾ അകപ്പെട്ട കഥയാണ് ഇതുവരെ പറഞ്ഞു വന്നത് അവിചാരിതമായി തിളങ്ങുന്ന നീലക്കണ്ണുകളുള്ള സോണിയ നിക്കോവിനെ തേടിയെത്തുന്നു ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്ത വിപ്ലവപൂർവ്വ റഷ്യയിൽ നവലോക പിറവി സ്വപ്നം കണ്ടവനായിരുന്നു നിക്കോഫ് നിക്കോവിൻ്റെ പാവപ്പെട്ട അമ്മയുടെ സ്വപ്നമാകട്ടെ മകൻ പ്രൊഫസറാകുന്നതാണ് യൗവന സ്വപ്നങ്ങളുടെ പൂവൃത്തുവിറ്റ് ജീവിക്കുകയാണ് സോണിയ എന്ന കുടിയൻ മർമലഡോവിൻ്റെ മകൾ സ്വപ്നങ്ങൾക്ക് ശലഭങ്ങളുടെ ചിറകെങ്കിൽ സൂചിയും നൂലും കയ്യിലുള്ളവൻ വല നെയ്തു തുടങ്ങുകയാണ് നിക്കോഫ് അമ്മ പെങ്ങൾ അച്ഛൻ മരിച്ചനാഥയായ സോണിയ എന്നിവരുടെ സദസ്സിലേക്ക് നിക്കോവിൻ്റെ കൂട്ടുകാരൻ റസു മഹീൻ എത്തുന്നു നിക്കോവിനെ പെട്രോവിച്ച് അന്വേഷിക്കുകയാണ് ആരാണ് പെരിഫറി പെട്രോവിച്ച്
4: റസു മഹീൻ നീ തക്ക സമയത്തിന് തന്നെ എത്തി
5: നീ പറഞ്ഞാൽ എത്താതിരിക്കാൻ പറ്റുവടാ നിക്കോവ് നിന്റെ പരിഭ്രാന്തിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചേ ഞാൻ അടങ്ങും
4: എടാ അയാള് സ്റ്റേഷനിലോ വീട്ടിലോ എവിടെ കാണുന്നത്
5: അയാള് വീട്ടിലുണ്ടാകും നമ്മൾ ഉച്ചയ്ക്ക് ചെല്ലാമെന്നാ പറഞ്ഞിരിക്കുന്നത്
4: എന്നാ ശരി ഇറങ്ങാം
5: അല്ല നീ എന്താ വാതിൽ പൂട്ടുന്നില്ലേ
4: എന്തിന് ഒരിക്കലുമില്ല വാസ്തവത്തിൽ രണ്ടു കൊല്ലമായി ഒരു പൂട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ് അല്ലേ സോണിയ
6: അതെ പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്
4: സോണി പൊയ്ക്കോളൂ ഞാനെത്തും ഞങ്ങൾക്ക് മറ്റൊരിടം വരെ പോകാനുണ്ട്
6: എന്റെ അച്ഛൻ നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത് അതിനുശേഷം ഞാൻ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചു ഞാൻ ആദ്യം കണ്ട ആളോട് ചോദിച്ചു മിസ്റ്റർ റാസ്കോൾനിക്കോവ് എവിടെയാണോ താമസിക്കുന്നതെന്ന് അല്ല നിങ്ങൾ ഇത്ര ഒരു ചെറിയ മുറിയിലാണോ താമസിക്കുന്നത് ആ പോട്ടെ സാർ ഞാൻ അമ്മയോട് പറയാം എന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന്
4: ഇവളെനിക്കാരാണ് ഹൃദയം കൊണ്ട് മുകർന്നു പോകുന്നു എന്റെ വഴികളിലൊരു മാലാഖയായി വന്ന ഇവൾ ഇവളെയല്ലേ ഞാൻ കാത്തിരുന്നത്
5: എടാ നമുക്ക് പോകണ്ടേ നീ ഇതൊന്നും

0: എന്തൊരു നിൽപ്പായി നിൽക്കുന്നത്.
1: പെരിഫറി പെട്രോവിച്ച്, രഹസ്യാന്വേഷകൻ. അതെ, നമുക്ക് പോകാം. അയാൾക്ക് മുന്നിലേക്ക്. എന്നെ തേടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ നമുക്ക് കാണണം.

0: ഹാ കയറി വരൂ.
1: ഞാൻ റസ്കോൾനിക്കോവ്, നിയമവിദ്യാർത്ഥിയായിരുന്നു.
0: ഞാൻ പെരിഫറി പെട്രോവിച്ച്.
1: ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്.
0: ഓ, ഔദ്യോഗിക കാര്യങ്ങളോ? അതിന് ഇത് ഓഫീസല്ലല്ലോ, വീടല്ലേ. ആ, ഇരിക്കൂ.
1: എന്നെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു റസ്മുഖീൻ പറഞ്ഞു.
0: ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയുണ്ടെന്ന് സബറ്റോവും പറഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ, എന്താണ് റസൂമിഹിൻ അവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ വന്നിരിക്കൂ. പരിചയപ്പെടുത്താൻ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് മാറി നിൽക്കുകയാണോ? ഏ, വരൂ.
2: അയ്യോ, എനിക്കിവിടെ പരിചയക്കാരൻ്റെ റോളല്ലേ ഉള്ളൂ.
0: ഹാ, അടെ റസ്കോൾനിക്കോവ്, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണല്ലേ.
1: കഥയും കവിതയൊന്നുമല്ല, സാമൂഹിക കാര്യങ്ങളും നിയമപ്രശ്നങ്ങളുമാണ് ഞാൻ ലേഖനമായി എഴുതാറുള്ളത്.
0: ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലേഖനമാണ് നിങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കിയത്.
1: ഏത് ലേഖനം?
0: ഈ ഇടയ്ക്ക് വന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിയ ലേഖനം. കുറ്റകൃത്യത്തെക്കുറിച്ച് എന്നാണതിൻ്റെ ശീർഷകം? പീരിയോഡിക്കൽ റിവ്യൂവിൽ വന്നത്. ഞാനത് വായിച്ചു, രസിച്ചു. ആ,
1: പീരിയോഡിക്കൽ റിവ്യൂവിലോ?
0: അതെ.
1: ഞാൻ സർവകലാശാല വിട്ടപ്പോൾ 6 മാസം മുമ്പ് ഒരു പുസ്തകത്തെ അനുകരിച്ചെഴുതിയിരുന്നു. എന്നാൽ വീക്ക്ലി റിവ്യൂവിലേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്.
0: വീക്ക്ലി റിവ്യൂ ഇടയ്ക്ക് നിന്നുപോയി, അറിഞ്ഞില്ലേ?
1: ശരിയാണ്, വീക്ക്ലി റിവ്യൂ പീരിയോഡിക്കൽ ലയിച്ചു.
0: ഗംഭീരമായി നിക്കോ, നിങ്ങളുടെ യുക്തി സമ്മതിച്ചു തന്നിരിക്കുന്നു. അപാരം.
1: ആ ലേഖനകർത്താവ് ഞാനാണെന്ന് സാറിനെങ്ങനെ മനസ്സിലായി?
0: കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിൻ്റെ പത്രാധിപരിൽ നിന്ന്. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ ലേഖനത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് ഞാൻ എഴുത്തുകാരനെ കണ്ടുപിടിച്ചു. ഏ, റസ്കോൾനിക്കോവ്, എൻ്റെ തൊഴിലതല്ലേ, കുറ്റാന്വേഷണം.
1: ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ്?
0: എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് മുമ്പും പിമ്പുമുള്ള കുറ്റവാളിയുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം. ഏ, അല്ലേ റസ്കോൾനിക്കോവ്?
1: അതെ.
0: കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി എപ്പോഴും രോഗിയായി മാറുന്നുവെന്ന് നിങ്ങൾ വിദഗ്ധമായി സ്ഥാപിച്ചിരിക്കുന്നു. വളരെ മൗലികമായ നിരീക്ഷണം. എന്നാൽ എന്നിൽ താല്പര്യമുണർത്തിയത് ആ ഭാഗമല്ല, ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ആശയമാണ്. ചില ആളുകൾക്ക് കുറ്റകൃത്യമോ അധർമ്മമോ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെന്ന്, നിയമം അവർക്ക് ബാധകമല്ലെന്ന്. ഏ, റസ്കോൾനിക്കോവ്, ഇതെനിക്ക് മനസ്സിലായില്ല.
1: അത് വളച്ചൊടിക്കലാണ്.
0: എന്ത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
1: അത് വാസ്തവത്തിൽ അങ്ങനെയല്ല.
0: ഇയാൾ ഈ ലേഖനത്തിൽ മനുഷ്യവർഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുകയല്ലേ?
1: അതെ, സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. സാധാരണ മനുഷ്യർ വിധേയത്വത്തോടെ ജീവിക്കുന്നു. അവർക്ക് നിയമം ലംഘിക്കാൻ അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ.
0: അത് മനസ്സിലായി. സാധാരണക്കാരായതുകൊണ്ട് അസാധാരണ മനുഷ്യർ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ലേ? അത്

0: അതാണ് മനസ്സിലാകാത്തത്.
1: ഇല്ല, അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും?
2: നിക്കോ, അതൊന്നും സംഭവ്യമല്ല.
1: അതല്ല, അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നീങ്ങുവാൻ, തൻ്റെ ആദർശങ്ങൾ പ്രായോഗികമാക്കാൻ. അത് മാനവരാശിക്ക് വേണ്ടിയാണെങ്കിലോ? അത് കുറ്റമാണോ?
0: നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകരമല്ലേ?
1: ജനനേതാക്കളും നിയമനിർമ്മാതാക്കളുമായ ലൈക്കർഗസ്, സോളമൻ, നെപ്പോളിയൻ തുടങ്ങിയവരെല്ലാം തന്നെ കുറ്റവാളികളാണ്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് അത് നിലനിർത്തുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നവർ, പഴയ നിയമത്തെ ലംഘിച്ചവർ.
0: അത് ദാർശനികം.
1: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ്. മിക്കവാറും എല്ലാവരും.
0: വ്യത്യസ്തമായൊരു വീക്ഷണം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. കണ്ഠദേവി അളഗിരിസ്വാമി, വയലിൻ തൃശൂർ ആർ മോഹൻ, മൃദംഗം. ആദ്യം നവരാഗമാലികാവർണം, ആദിതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ, കണ്ഠദേവി അളഗിരിസ്വാമി വയലിൻ, തൃശൂർ ആർ മോഹൻ മൃദംഗം.
1: സ്വരസാഗരം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആകാശവാണി തൃശൂർ, കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.

മൂന്നുമണി മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം പഞ്ചാഗ്നി. ONV യുടെ വരികൾ, സംഗീതം രവി ബോംബെ.

അദീഫ് മുഹമ്മദ്, അങ്കിത് മേനോൻ എന്നിവർ പാടിയത്. ചിത്രം വ്യസനസമേതം ബന്ധുമിത്രാദികൾ.

ഇപ്പോൾ സമയം 4 മണി. ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, യൂത്ത്, അന്യൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയത്. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: അടുത്തതായി പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി ചിത്ര പാടിയത്.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ ഈണും പകർന്ന്, സുജാത മോഹൻ ആലപിച്ചത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു. പഠിക്കുന്നത് പ്രയാഗ് ശ്രുതി.
1: നമസ്തേ ജി.
2: നമസ്തേ. കൽ ഹംനേ ക്യാ പഠാ?
1: ഏക കവിത പാഠ് പഠാ.
2: കൗൺ സി കവിത പ്രയാഗ്?
3: പൈതൽ ചൽതാ ഹുവാ ആദ്മി.
2: ക്യാ പൂരാ പഠാ?
3: നഹി ജി, പൂരാ നഹി പഠാ.
2: തോ പഡീ ഹുയി പംക്തിയാം സുനാവോ.
1: ചമക്ദാർ സടക് പർ ചൽ രഹേ കാറോ കി ഹുജൂം മേ കിത്നാ നിരീഹ് ദിഖ് രഹാ ഹേ പൈതൽ ചൽതാ ഹുവാ ആദ്മി. കാർ മേ ബൈട്ടേ ഹുവേ ബഡേ ലോക് ഉസേ ഹിക്കാർത്ത് സേ ദേഖ്തേ ഹേ ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആദ്മി ഹോ. വേ നഹീ ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകേ ചേഹരേ പർ രൗനക് ഹേ.
2: ഠീക് ഹേ. ഈസ് കവിത ഭാഗ് മേ ദോ സർവനാം ശബ്ദോം കാ പ്രയോഗ് കിയാ ഹേ ഇസ്കേ ബാരേ മേ ഹംനേ കൽ ചർച്ച കി. വോ ശബ്ദ ഹേ വേ ഔർ വഹ്. വേ ശബ്ദ ബഹുജന രൂപ ഹേ, ആദര സൂചക ഹേ. വേ ശബ്ദ കിൻകെ ലിയേ പ്രയുക്ത ഹേ പ്രയാഗ്?
3: വേ ശബ്ദ ബഹുവചൻ ഹേ ഓർ ആദര സൂചന ഹേ.
2: ശ്രുതി വോ കിസ്കെ ലിയേ പ്രയുക്ത ഹേ വേ ശബ്ദ?
1: വേ ശബ്ദ കാർ മേ ചൽനേ വാലേ ധനീ ലോഗോ കേ ലിയേ പ്രയുക്ത ഹേ.
2: തോ വഹ് ശബ്ദ കിസ്കെ ലിയേ പ്രയുക്ത ഹേ പ്രയാഗ്?
3: ബേചാരാ
2: ആദ്മീ കേ ലിയേ, പൈതൽ ചൽതാ ഹുവാ ആദ്മീ കേ ലിയേ പ്രയുക്ത ഹേ. യഹം ദേഖോ ഉൻകേ ചേഹരേ പർ രൗനക് ഹേ. രൗനക് ശബ്ദ കാ അർത്ഥ ക്യാ ഹേ? തിളക്കം, ചമക്ക്, ശോഭ. ധനി ലോഗോ കേ മുഖ പർ ചമക്ക് ഹേ, അധികാർ കി ചമക് ഹേ, ധൻ കി ചമക് ഹേ. യഹ ഹമേ ഏക മുഖ്യ ബാത് പർ ധ്യാൻ ദേനാ ഹേ കി വേ കൈസേ ധനി ബനേ ഓർ വേ കൈസേ അധികാരി ബനേ സമാജ് കേ, സാധാരണ ജനതക്ക്, ആം ജനതക്കേ, ശ്രമിക് ലോഗോ കേ, ശ്രമിക് കേ ഫലസ്വരൂപ് ഉനേം അധികാ പ്രാപ്ത ഹുവാ ഹേ. ഇസ്ലിയേ കവി സ്വപ്നിൽ ശ്രീവാസ്തവ് കഹ്താ ഹേ കാർ മേം ചൽനേ വാലേ ബഡേ ലോഗോ കേ ചേഹരേ കി ചമക് പൈതൽ ചൽതാ ഹുവാ ആത്മീ കി ശക്തി പർ നിർ

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 13:25.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

കൊങ്കിണി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ മാടക്കെത്ര ഗ്രാമപഞ്ചായത്തിലേക്ക് എസ്സി പ്രൊമോട്ടറെ നിയമിക്കുന്നതിന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. മാടക്കെത്ര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്ലസ് ടു യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 29-ന് 2 മണി മുതൽ 3 മണി വരെ അയ്യന്തോളിലെ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടത്തുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. നിശ്ചിത സമയത്തിന് ശേഷം ഹാജരാകുന്നവരെ കൂടിക്കാഴ്ചയ്ക്ക് പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0487236301 അല്ലെങ്കിൽ 8547630105 എന്നീ ഫോൺ നമ്പറുകളിലോ ഒല്ലൂക്കര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0487236301 അല്ലെങ്കിൽ 8547630105. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൌൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദമോ പൌൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമയോ നേടിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകരുടെ പ്രായപരിധി ഈ മാസം 1-ന് 30 വയസ്സ് കവിയരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രതിമാസം 20,000 രൂപ ശമ്പളം ലഭിക്കും. ജൂൺ 4-ന് രാവിലെ 10 മണി മുതൽ 11:30 വരെ നടക്കുന്ന എഴുത്തുപരീക്ഷയുടെയും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷ ഈ മാസം 29-ന് വൈകിട്ട് 5-നകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ 68000001 എന്ന വിലാസത്തിൽ ലഭ്യമാണ്.

ലഭ്യമാക്കണം. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും കുന്നംകുളം ചാലക്കുടി ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കാൻ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു. DCFA ടാലിയോടുകൂടി ഒന്നാം ക്ലാസ് MCOM അല്ലെങ്കിൽ DCFAയോടുകൂടി ഒന്നാം ക്ലാസ് BCOM, ഒരു വർഷം പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ളവർ വിശദമായ വ്യക്തിവിവരണ രേഖയും യോഗ്യതാ സാക്ഷ്യപത്രങ്ങളും സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പുകളും സഹിതം ഈ മാസം 30 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്ററിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0487225071 അല്ലെങ്കിൽ 7559939597 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0487225071, മറ്റൊരു നമ്പർ 7559939597.

0: 5 9 9 5 0 9 7 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 04 8 7 2 2 5 0 7 5 1, മറ്റൊരു നമ്പർ 7 5 5 9 9 3 5 0 9 7. കേരള സർക്കാർ സ്ഥാപനമായ മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള MBBS സർട്ടിഫിക്കറ്റും TCMC സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് രാത്രികാല ഡോക്ടർ തസ്തികയിലേക്കും BPC ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് ഇ ഹെൽത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 2 വൈകിട്ട് 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് അന്വേഷിക്കുകയോ 04 8 7 2 2 6 1 8 4 0 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04 8 7 2 2 6 1 8 4 0. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: മാഡം,
4: ആ പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
11: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
13: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
12: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM മുദ്രാ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ഗൌരിശങ്കറുമായി അഭിമുഖം. 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM സ്വനിധി പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി, വിട പറയാം ഫിൽട്ടറുകളോട്. 9:30 സംഗീത കച്ചേരി, പന്തളം S നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഉടുപ്പി S ശ്രീജിത്ത് വയലിൻ, ചേർത്തല G കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ S കൃഷ്ണയ്യർ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, വെങ്കടേശ സുപ്രഭാതം, ഡോക്ടർ M ബാലമുരളീകൃഷ്ണ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം, ഡോക്ടർ K ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മോഹൻദാസ് പാറപ്പുറത്ത്. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ആനന്ദ് കെ രാജിന്റെ സംഗീത കച്ചേരി, ജയപ്രകാശ് ഗോപാലൻ വയലിൻ, സി കൃഷ്ണചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തൂലുണർത്തുപാട്ട്, പഴുവൽ ഗോപാലകൃഷ്ണനും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്, ഡോക്ടർ

0: ആര്യശ്രീ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി, 2 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 31. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ കൃതികൾ. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, ടി എച്ച് വിനായക് റാം ഘടം. 3 കാലാവസ്ഥ. വൈകിട്ട് 5 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 നാടകഗാനങ്ങൾ, മുഹൂർത്തം ധന്യമുഹൂർത്തം ഈ നാടകത്തിൽ രാജീവ് കോടമ്പള്ളി പാടിയ ഗാനങ്ങൾ, മുന്തിരിത്തോപ്പിലെ കുറുക്കൻ എന്ന നാടകത്തിൽ എം ജി സുരേഷ്, പന്തളം ശുഭ എന്നിവർ പാടിയത്, 8 നേർമൊഴി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 11 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, എ മൈൽ സ്റ്റോൺ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ, ജഗ്ജിത് സിംഗ്, ചിത്ര സിംഗ് എന്നിവർ പാടിയത്. 11 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചതിരിഞ്ഞ് 3 കുറുവൻ പൊറാട്ടുപാട്ട്, പഴനിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചതിരിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവനമാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാൽ ഉത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗവിളകളും കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചച്ചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. മാവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകൾ

0: നമ്മളിവിടെ ഇല്ലാത്ത പണ്ടൊന്നും കണ്ടുവരാത്ത കുറേ വെറൈറ്റി ഫുഡ്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, കുറച്ച് ബന്ദിക്കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, ഒരു ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ദിക്കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
1: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
0: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പോൾ ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളെ. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചത്. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞൾ അതിരുവാരം നട്ട എന്ന് പറയണുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരില് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ തന്നെ ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്ന് റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്കുക. ഞങ്ങൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗമുണ്ടാവും.
1: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
0: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിൻ്റെ വേസ്റ്റും അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
1: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
0: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരി, കുറച്ച് ചീരയും.
1: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
0: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര പ്രേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകര പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപ്പിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റ് പോകും, നമ്മൾ ആ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോഴും എന്ന് പറയുന്നുണ്ട്. പുഴമ്പലക്കലിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്. പ്രത്യേകിച്ച് ഉഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റിയായ ഫ്രൂട്ട്സൊക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളിടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
1: കൃഷി ചെയ്ത് തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
0: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെൻ്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
1: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര പശുക്കളുണ്ട്?
0: 5 പശുവുണ്ട്. സ്വന്തമായിട്ട് കിടക്കുന്നത്, അത് ഞങ്ങൾ ഒരു കടയുണ്ട് അവിടെ

0: വിൽക്കും. ഒരു ലിറ്റർ പാലിന് 50 രൂപ ഈടാക്കുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചാണകം ഒരു ചാക്കിന് 100 രൂപ, ചാണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും. അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷി എടുത്തു നിന്ന് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും.
1: സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
0: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്. പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും. മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം. അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ കൊടുക്കും, അത്രേ ഉള്ളൂ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും. രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാൾ ഡിഗ്രി പഠിക്കുന്നു, ഇളയാൾ 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാൾ കൂടെ ഇല്ല, അവൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. മൂത്തയാളിൻ്റെ പേര് ഇമ്രാൻ സിദ്ദീഖ്, ഇളയാളിൻ്റെ പേര് ഇജാ സിദ്ദീഖ്, ഹസ്ബൻഡിൻ്റെ പേര് സിദ്ദീഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
1: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
0: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്. അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കരിയപ്പിലേക്ക് നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും. പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി. കരിയപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീട്ടിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും. അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. പിന്നെ ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്താൽ സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലി എന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശുവോ കൃഷിയോ ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻഡിൻ്റെ വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്കും ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട. ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഫോൺ നമ്പർ 95 67 99 21 63.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാകട്ടെ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100

0: രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
9: 2015 April 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 July 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 October 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു: ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും

0: വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ ശിശുവിഭാഗത്തിൽ 1,8,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ ശിശുവിഭാഗത്തിൽ 15,759.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്ര കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പയെടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പയെടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്ര കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്ര വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി. ദി ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. The Cabinet Committee on Economic Affairs, CCEA, today approved the continuation of the scheme to modernize the public distribution system, PDS, including ration support, dealer support and technology upgrades till March 2031. The umbrella scheme called Scheme for Assistance in Ration Transport and Handling Income with Automation in PDS, Sarthak PDS, has been cleared in the 16th Finance Commission Cycle Award period with an outlay of 25,530 crore rupees as central share. Briefing media in New Delhi, Information and Broadcasting Minister Ashwini Vaishnav said the scheme will provide assistance to state agencies for intrastate movement of food grains, support fair price shops and help in modernization of public distribution system.
4: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं.
5: Three major reforms have been introduced in this program today. First, the government will support the transportation cost incurred in moving food grains from large FCI warehouses in the states to fair price shops across different districts and divisions. Second, there was a need to increase the remuneration of fair price shop dealers, and a decision has been taken in this regard as well. Third, efforts will be made to modernize the public distribution system through the use of technology.
4: Public distribution system ko hum kaise modernize kar sakte?
3: The minister said the scheme will work towards fulfilling the government's commitment to 81.35 crore persons covered under the National Food Security Act. He said the scheme is not a replacement of the existing PDS scheme. Home Minister Amit Shah has hailed the approval of Sarthak PDS Phase 2 by the Union Cabinet. The Supreme Court today upheld the legality of the Special Intensive Revision SIR of electoral rolls being conducted by the Election Commission of India, ECI. The court held that the Election Commission has the power to conduct SIR under Article 324 of the Representation of the People Act, 1950. It observed that SIR advances the constitutional imperative of free and fair elections. The top court pronounced the judgment in the writ petitions which challenged the notification issued by the ECI in June last year to conduct SIR in Bihar. Hearing another case, the Apex Court today said the ongoing trial related to the 2023 violence in Manipur needs to be expedited and sought a status report from the authorities. A bench comprising Chief Justice of India Suryakant and Justice Joymala Bagchi

0: noted that according to an SIT report, charge sheets had been filed in 207 cases against more than 400 accused persons. In another case, the Supreme Court today agreed to examine a plea challenging a CBSE policy mandating the study of three languages, including at least two native Indian languages, for Class 9 students. The Apex Court issued notices to the Centre, CBSE and the NCERT and sought their replies within 2 weeks. President Draupadi Murmu today said development of the Northeast is vital for the country's overall progress. Addressing the convocation ceremony of the Sikkim University in Gangtok, the president urged students to contribute to nation building through innovation, ideas and mutual trust. Earlier in the day, President Murmu flagged off a women-centric public transport service titled Pink City Runner Amadidi Bahini Bus Seva in Gangtok. Prime Minister Narendra Modi has urged citizens across the country to take all possible precautions amid soaring temperatures being witnessed in different parts of the country. In a social media post, Mr. Modi advised people to keep themselves hydrated, avoid stepping out during peak afternoon hours, carry water when stepping out of the home, and extend help to others by offering them water during the harsh weather conditions. In Singapore Open Badminton, Indian shuttler H.S. Pranoy stunned fifth-ranked Jonathan Christie of Indonesia in the first round of men's singles today. However, in another round of 32 match, Kidambi Srikanth lost to Singapore's Loh Keen Yu. In IPL cricket, Sunrisers Hyderabad will face Rajasthan Royals in the eliminator match at New Chandigarh this evening. The match will start at 7:30 p.m. The team that loses the eliminator exits the competition, while the winner will take on Gujarat Titans in the second qualifier to be played on Friday for a place in the final. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വന്തം ജില്ലയിൽ വൻ വരവേൽപ്പ് ഒരുക്കി. കൊച്ചി പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നടന്മാരായ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും മുഖ്യ അതിഥികളായിരുന്നു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. ഹൈബി ഈഡൻ എം പി സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ മന്ത്രിമാർക്കും എം എൽ എമാർക്കും സ്വീകരണം ഒരുക്കിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സംസ്ഥാനത്ത് സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ വരുമെന്നും കൊച്ചിയെ അതിനൂതന നഗരമാക്കി വളർത്തുമെന്നും സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ എറണാകുളം ജില്ലാതല പ്രവേശനോത്സവം പേഴയ്ക്കാപ്പള്ളി ജി എച്ച് എസ് എസിൽ നടക്കും. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രവേശനോത്സവ ചടങ്ങിൽ എം പിമാർ, എം എൽ എമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ ആകെ 984 സ്കൂളുകളാണുള്ളത്. ഇതിൽ 375 സർക്കാർ സ്കൂളുകളും 514 എയ്ഡഡ് സ്കൂളുകളും 95 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടുന്നു. സപ്ലൈകോ ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിലാണ് സപ്ലൈകോ ഈ വർഷത്തെ നോട്ടുബുക്കുകൾ പുറത്തിറക്കിയത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറ്റുവാൻ ആലിനിന്റെ ജീവിതകഥ സഹായിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ആലിനിന്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 14.5 രൂപ മുതൽ 37 രൂപ വരെയാണ് ആലിൻ നോട്ടുബുക്കുകളുടെ വില. 5 ബുക്കുകളുടെ ഒരു സീരീസായാണ് ചെറിയ കുട്ടികൾക്കായുള്ള നോട്ടുബുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 4 ബുക്കുകളിലായാണ് ഓരോ സീരീസിലെ കഥകളും പൂർത്തീകരിക്കുന്നത്. അത്തരം ഒരു പുതുമയും സപ്ലൈകോ പുറത്തിറക്കുന്ന ആലിൻ ബ്രാൻഡ് നോട്ടുബുക്കിന് ഉണ്ട്. എൽ എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ദേശീയ

പാതയിലെ ഇടപ്പള്ളി ജംഗ്ഷൻ മുതൽ ഒബ്രോൺ മാൾ വരെയുള്ള 3 കൾവർട്ടുകൾക്ക് സമീപമുള്ള നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 മുമ്പായി അടിയന്തരമായി നീക്കം ചെയ്യാൻ മന്ത്രി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഡ്രെയിനേജുകളുടെയും ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കണമെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് അവ സഞ്ചാരയോഗ്യമാക്കണം. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. എറണാകുളം ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി 2025 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഹൃത്തിക് രഞ്ജൻ ചുമതലയേറ്റു. കോർപ്പറേറ്റ് ലോകത്തെ തിളക്കമാർന്ന കരിയറും മുംബൈ IITയിലെ എഞ്ചിനീയറിംഗ് ബിരുദവും നൽകിയ അവസരങ്ങൾ മാറ്റിവെച്ചാണ് ഹൃത്തിക് സിവിൽ സർവീസ് തെരഞ്ഞെടുത്തത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ ഹൃത്തിക് മുംബൈ IITയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം കുറച്ചുനാൾ ഗുഡ്ഗാവിലെ ജാപ്പനീസ് സ്ഥാപനമായ നൊമുറ കൺസൾട്ടിംഗിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പുതിയ അസിസ്റ്റന്റ് കളക്ടർക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം: ജപ്പാൻ. ജപ്പാനിലെ ക്യുഷുദ്വീപിലുള്ള മിയാസാക്കി പ്രീഫെക്ചറിൽ നിന്നാണ് ഈ മാമ്പഴത്തിന്റെ പിറവി. അവിടുത്തെ കർഷകർ അതീവ ശ്രദ്ധയോടെ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട ഹരിതഗൃഹ സാഹചര്യങ്ങളിലാണ് ഇത് വളർത്തുന്നത്. ജപ്പാനിൽ ഇതിനെ തായോ നോ ടമാഗോ അഥവാ സൂര്യന്റെ മുട്ട എന്നാണ് വിളിക്കുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ലോകത്തെ ഏറ്റവും വിലയേറിയ മാമ്പഴമായി കരുതപ്പെടുന്ന മിയാസാക്കി മാമ്പഴം ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം: ജപ്പാൻ. ജപ്പാനിലെ ക്യുഷൂർ ദ്വീപിലുള്ള മിയാസാക്കി പ്രീഫെക്ചറിൽ നിന്നാണ് ഈ മാമ്പഴത്തിന്റെ പിറവി. അവിടുത്തെ കർഷകർ അതീവ ശ്രദ്ധയോടെ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട ഹരിതഗൃഹ സാഹചര്യങ്ങളിലാണ് ഇത് വളർത്തുന്നത്. ജപ്പാനിൽ ഇതിനെ തായോ നോ ടമാഗോ അഥവാ സൂര്യന്റെ മുട്ട എന്നാണ് വിളിക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. എളിമ എന്നത് എല്ലാ സദ്ഗുണങ്ങളുടെയും അമ്മയാണ്. നമ്മൾ എളിമയുള്ളവരായാൽ മാത്രമേ മറ്റുള്ളവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയൂ. മദർ തെരേസ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: എളിമ എന്നത് എല്ലാ സദ്ഗുണങ്ങളുടെയും അമ്മയാണ്. നമ്മൾ എളിമയുള്ളവരായാൽ മാത്രമേ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയൂ. മദർ തെരേസ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
0: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത,

സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ഒരറിയിപ്പ് കൂടി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. സർവകാരേണ സാർവജനിക വിതരണ പ്രണാല്യാഃ ആധുനികീകരണാർത്ഥം 525,000 കോടി രൂപ്യകാണാം കേന്ദ്രീയ പരിവ്യയേന സഹ സാർത്ഥക PDS യോജനായാഃ വിസ്താരായ സ്വീകൃതിഃ പ്രദത്താ. സർവോച്ച ന്യായാലയേന മതദാതൃസൂച്യാഃ വിശേഷഗഹന പുനരീക്ഷണായ നിർവാചനായോഗസ്യ അധികാരഃ ന്യായോചിതം അംഗീകൃതം. ദേശസ്യ വിവിധേഷു ഭാഗേഷു വർദ്ധമാനം താപമാനം അവലോക്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗരികാൻ യഥാശക്യം സാവധാനാൻ ഭവിതും സാഗ്രഹം പ്രബോധിതവാൻ. കേന്ദ്രീയാന്വേഷണാഭികരണേന രാഷ്ട്രീയ പാത്രതാ സഹ പ്രവേശ പരീക്ഷായാഃ പ്രശ്നപത്ര ഗോപനഭംഗ പ്രകരണേ അപരൌ ദ്വൌ അഭിയുക്തൌ നിഗടിതൌ. അപി ച IPL ക്രിക്കറ്റ് പ്രതിസ്പർദ്ധായാം അദ്യ സായം മൊഹാലിനഗരസ്യ ന്യൂ ചണ്ഡിഗഡ് ക്രീഡാംഗണേ സൺറൈസേഴ്സ് ഹൈദരാബാദ് ദലം രാജസ്ഥാൻ റോയൽസ് ദലേന സഹ പ്രതിസ്പർദ്ധിഷ്യതി. അഥ വാർത്താഃ വിശദീകൃത്യ. ആർത്ഥിക പ്രകരണ മന്ത്രിമണ്ഡല സമിത്യ അദ്യ ഷോഡശ വിത്തായോഗസ്യ പുരസ്കാര ചക്രാവധൌ സാർത്ഥക് PDS ഇതി അംബ്രേലാ യോജനായാഃ നിരന്തരതായൈ 350,000 കോടി രൂപ്യകാണാം കേന്ദ്രീയ വിനിയോഗഃ കരിഷ്യതേ. നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഇയം യോജന രാജ്യസംസ്ഥാഭ്യഃ രാജ്യാന്തർഗത ഖാദ്യാന്ന പരിവഹനായ സാഹായ്യം പ്രദാസ്യതി. സഹൈവ ഉചിത മൂല്യാപണാനാം സുദൃഢീകരണം കരിഷ്യതി. തഥാ ച സാർവജനിക വിതരണ പ്രണാല്യാഃ ആധുനികീകരണേപി സഹയോഗം കരിഷ്യതി.
2: इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, जिन सरकारों के एजेंसीज राज्य में FCI का बड़ा गोडाउन होता है, वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, उस कॉस्ट को सपोर्ट करेंगे. दूसरा, फेयर प्राइस शॉप्स है उनमें डीलर्स का रिम्यूनरेशन रखा गया था, उसको बढ़ाने की जरूरत थी, तो वो भी फैसला लिया गया. और तीसरा फैसला, टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
1: മന്ത്രിണ പ്രോക്തം യത് അസ്യാം യോജനായാം കൃത്രിമ മേധായാം ആധാരിതാഃ നിർമ്മല ആശാ സക്ഷമാഖ്യാഃ ത്രയഃ ഘടകാഃ ഭവിഷ്യന്തി. തേന സ്പഷ്ടീകൃതം യത് നിർമ്മലിതി കൃത്രിമ മേധാചാലിതഃ വാസ്തവിക സമയ PDS ലാഭാർത്ഥി പഞ്ജീകരണ മഞ്ചഃ അസ്തി. സഹൈവ ആശാ ഇതി ബഹുഭാഷ

0: केवलं प्रोक्तवती यत् देशस्य विकासाय पूर्वोत्तरक्षेत्रस्य विकासः सर्वथा अनिवार्यः वर्तते। अद्य गंगटोक नगरे सिक्किम विश्वविद्यालयस्य दीक्षांत समारोहं संबोधयन्ती राष्ट्रपति मुर्मुः छात्रान् स्वकीय विचारैः नवोन्मेषेण परस्पर विश्वासेन च राष्ट्रनिर्माणे योगदानं विधातुं परामर्शं प्रदत्तवती। मुर्मू महोदया अवदत् यत् शिक्षा एव सशक्तिकरणस्य परम मार्गः अस्ति।
1: नॉर्थ ईस्ट का विकास देश की समग्र विकास के लिए अनिवार्य है। पूर्वोत्तर क्षेत्र का विकास और राष्ट्रीय विकास के लक्ष्य आपस में जुड़े हुए हैं। यहाँ के युवाओं में असीम प्रतिभा है। सिक्किम सहित अन्य राज्यों से आए हुए विद्यार्थियों से मैं आग्रह करना चाहूंगी कि आप सब एक दूसरे के संपर्क में रहे और मिलजुल कर राष्ट्रीय विकास में योगदान देने का भावना में आगे बढ़े।
0: कनाडा यात्रायाः द्वितीय दिवसे भारतस्य वाणिज्योद्योग मंत्री पीयूष गोयलः कनाडा देशस्य टोरंटो नगरे वरिष्ठ व्यापारिक नेतृभिः संस्थागत निवेशकैः च सह उच्चस्तरीयोपवेशनं विहितवान्। यात्रा प्रसंगे श्री गोयलः कनाडा देशस्य अन्ताराष्ट्रिय व्यापार मंत्रिणा मनिंदर सिद्धू इत्यमुना सह साक्षात्कृत्य भारत कनाडा देशयोः वर्धमान पूरकताम् अधिकृत्य चर्चां कृतवान्, तथा च सुदृढ़ सर्वकारोद्योग सहयोगेन चालितस्य अधिक सशक्तस्य पूर्वानुमान योग्यस्य च व्यापार पारिस्थितिकी तंत्रस्य आवश्यकतायामपि बलं प्रदत्तवान्। आईपीएल क्रिकेट प्रतिस्पर्धायां अद्य सायं मोहाली नगरस्य न्यू चंडीगढ़ क्रीडांगणे सनराइजर्स हैदराबाद दलं राजस्थान रॉयल्स दलेन सह प्रतिस्पर्धिष्यति। एषा स्पर्धा सायं सार्धसप्तवादने समारप्स्यते। इतः पूर्वं गतरात्रौ धर्मशाला नगरे आयोजिते द्वंद्वे रॉयल चैलेंजर्स बेंगलुरु दलेन गुजरात टाइटन्स दलं 92 धावनांकैः पराजितम्। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി

ക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ്

0: വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും സി എം ആർ എൽ ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഇ ഡിയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധ ഇടങ്ങളിൽ സി പി ഐ എം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ഇ ഡി റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് സി പി ഐ എം സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമെടുക്കുന്ന സമയത്തും അതിൻ്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക യു പി എസ് സി പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി

0: ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം സീന ആന്റണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് മുന്നേറുകയാണ്. പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യവും ജനങ്ങളും സാക്ഷ്യം വഹിച്ചത്. സമഗ്ര വികസനവും ജനക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. സാമ്പത്തിക ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, നൂതന സാങ്കേതിക വിദ്യ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാഥ് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. രാജ്യത്ത് വിവേചനമില്ലാത്ത ഭരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കാലക്രമേണ ഈ മുദ്രാവാക്യം കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും സബ്കാ സാഥ് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്, അതായത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്ന രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തു. ജാതി മത ലിംഗഭേദമന്യേ രാജ്യത്തെ എല്ലാ പൌരന്മാരിലേക്കും വികസനത്തിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്നതിനായി ജൻധൻ യോജന, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കി. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ജൻധൻ പദ്ധതി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ പുതിയ അധ്യായമായി. പാചകവാതക സൗകര്യം ഗ്രാമീണ സ്ത്രീകളിലേക്ക് എത്തിച്ച ഉജ്ജ്വല പദ്ധതി ആരോഗ്യപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഉൽപ്പാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യ

ജനസംഖ്യയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള 40% വരുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ഇവിടെ ലഭ്യമാകുന്നത്. ആയുഷ്മാൻ വയവന്ദന, പിഎം സൂര്യഘർ, പിഎം സ്വനിധി, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ രാജ്യം കണ്ട മഹത്തായ വിപ്ലവമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്റർനെറ്റ് വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഇ ഗവേണൻസ്, സ്മാർട്ട് സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തെ സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമായി മാറി. UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയെ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റി. കോവിഡ് മഹാമാരിക്കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാക്സിൻ വിതരണം, ധനസഹായ വിതരണം, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചത് ആഗോളതലത്തിൽ രാജ്യത്തിനും സർക്കാരിനും വലിയ പ്രശംസയും ആദരവുമാണ് നേടിക്കൊടുത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും നികുതി ഘടനയെയും മാറ്റിമറിച്ച ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള വിവിധ തലങ്ങളിലെ നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ ഏകീകരിച്ച് ഒരു ഏകീകൃത വിപണി സൃഷ്ടിക്കാൻ GST സഹായിച്ചു. അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആഗോള വിപണിയിൽ രാജ്യത്തെ കൂടുതൽ മത്സരക്ഷമമാക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. ശുചിത്വം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് തുറസായ ശൌച പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമാണ് ജനങ്ങൾ അത്യുത്സാഹപൂർവ്വം ഏറ്റുവാങ്ങിയത്. നമാമി ഗംഗെ, ഹൃദയ് പദ്ധതികൾ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പൈതൃക നഗരങ്ങളുടെയും ശുചിത്വവും സൗന്ദര്യവും ഉയർത്തി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ ഉണർവ് നൽകി. റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെയും കൂടുതൽ ആധുനികമാക്കി. വന്ദേഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാതാ ശൃംഖല 2014 91,287 കിലോമീറ്റർ എന്നതിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 146,145 കിലോമീറ്റർ ആയി. വിദേശ നയരംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഗൾഫ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും G20 ഉച്ചകോടിയുടെ വിജയകരമായ ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രതിരോധ മേഖലയിലും വലിയ കുതിപ്പാണ് കണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു. ചന്ദ്രയാൻ, ആദിത്യ, L1 തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി. ബഹിരാകാശ വാണിജ്യ രംഗത്തും രാജ്യം വിശ്വസനീയ പങ്കാളിയാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. രാജ്യസുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും നൽകുന്ന ജാഗ്രത ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി, ഭരണ നൈപുണ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, വികസന കേന്ദ്രീകൃത സമീപനം എന്നിവ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി ഉയർത്താൻ സഹായിച്ചു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന് പിന്നിൽ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വി ബി ജി റാംജി നിയമത്തിന് കീഴിലുള്ള

പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സഹായകമായി. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. ദുർബല സമ്പദ് വ്യവസ്ഥയെന്ന നിലയിൽ നിന്നും ലോകം വിശ്വസിക്കുന്നൊരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തായി ഉയർന്ന സ്റ്റാർട്ടപ്പ് മുന്നേറ്റം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതുശക്തിയായി മാറി. ആഗോളതലത്തിലെ ഇന്ത്യയുടെ ശക്തമായ സ്വാധീനം, സാന്നിധ്യം, യുവാക്കൾക്കും സ്ത്രീകൾക്കും ലഭിച്ച പുതിയ അവസരങ്ങൾ എന്നിവയും നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് ഒരു യഥാർത്ഥ ജനകീയ സർക്കാർ. സാധാരണ ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനും ജനപങ്കാളിത്തത്തിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി. ജനവിശ്വാസം നേടി മുന്നേറുന്ന ഭരണരീതിയും അതിന് പിൻബലമേകുന്ന ഇച്ഛാശക്തിയുമാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കുന്നതും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിലുള്ളത് പങ്കുവച്ചാൽ അടുപ്പം വളരും, മറച്ചുവെച്ചാൽ അകലം കൂടും, ഒരുമിച്ച് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ കുറയും, എന്നാൽ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ തെറ്റിദ്ധാരണകളാവും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവച്ച് നമുക്ക് ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പരമ്പരാഗതവും ഔഷധ ഗുണമുള്ളതുമായ ഒരു പ്രധാന കിഴങ്ങുവർഗ്ഗവിളയായ കൂവയെക്കുറിച്ചാണ്. കൂവകൃഷിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച കർഷകയായ ശ്രീമതി അശ്വതി എം ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ?
1: ചോദ്യം ഇതാണ്, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം?
0: ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. കൂവ കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനാകുന്നതും നല്ല വിപണി മൂല്യമുള്ളതുമായ ഒരു വിളയാണ്. മഴയെ ആശ്രയിച്ചും ജൈവ രീതിയിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ ഇത് കർഷകർക്ക് ഒരു മികച്ച വരുമാന മാർഗമാണ്. ഇന്നത്തെ പരിപാടിയിലൂടെ കൂവയുടെ കൃഷിരീതിയും പ്രാധാന്യവും ഉപയോഗങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു ഈ രംഗത്ത് നേട്ടം കൈവരിച്ച ശ്രീമതി അശ്വതി എം. ശ്രീമതി അശ്വതിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: അശ്വതി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സർ.
2: അശ്വതി മാഡം, താങ്കള് കൂവ കൃഷി ചെയ്യുന്നുണ്ട്, സംരംഭകയോടാണ് കൂവയുടെ പൗഡർ ചെയ്തിട്ട് അതിൻ്റെ നല്ലൊരു സെയിൽസ് താങ്കൾക്കുണ്ടല്ലേ. അപ്പൊ ഈ ഒരു കൂവ കൃഷി എത്ര സ്ഥലത്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: തുടക്കത്തിൽ 2.5 ഏക്കറിലായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ 6 ഏക്കറുണ്ട്. ഈ വർഷം 6 ഏക്കറിലാണ്.
2: 6 ഏക്കർ എന്ന് പറഞ്ഞാൽ കുറേയധികം സ്ഥലമുണ്ടല്ലോ.
3: കുറച്ചധികം സ്ഥലമുണ്ട്.
2: അപ്പൊ അത്രയും കൂവയൊക്കെ നമുക്ക് പ്രോസസ് ചെയ്ത് വിപണിയിൽ എത്തിച്ച് അത് വിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ?
3: സാധിക്കുന്നുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കൃഷി വകുപ്പ് നല്ല സപ്പോർട്ട് തന്നിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഈ കൂവപ്പൊടി കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു നല്ല കൂവപ്പൊടി ഉണ്ട്, പക്ഷെ നല്ല കൂവപ്പൊടി. അപ്പൊ അതുകൊണ്ട് എനിക്കത് മുമ്പോട്ട് പോകാനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നോക്കുവാണെങ്കിൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ നാടും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
2: പുനലൂർ
3: മുനിസിപ്പാലിറ്റി വളരെ സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൃഷിഭവന്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ ഡിസ്ട്രിക്റ്റിലെ ഓഫീസേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. മാർക്കറ്റിംഗ് സൈഡിൽ തന്നെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് എന്റെ കൂവപ്പൊടി കേരളത്തിലെ മൊത്ത കൃഷിഭവനിലും എടുത്ത് ചെയ്തു. ഇപ്പൊ വൈഗയുടെ പ്രോഗ്രാം നടന്നപ്പം അതിനകത്ത് എന്റെ കൂവപ്പൊടികൾ സെയിലായി. അത് തന്നെയല്ല,

0: എൻ്റെ സ്ഥലത്ത് ഏറ്റവും നല്ല കൂപ്പിടി എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതിയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് തിരക്കി വന്ന് വാങ്ങിക്കാൻ തുടങ്ങി.
1: അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു സ്ഥലം പിടിക്കാൻ സാധിച്ചു.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുമ്പം വിത്തൊക്കെ വേണമല്ലോ, ഇതിന്റെ ഒരു പ്രത്യേക രീതി ആയിരിക്കുമല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനുവേണ്ടി എവിടെങ്കിലും താങ്കൾ പരിശീലനം വല്ലതും ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം ചെയ്ത് പഠിച്ചതാണോ?
0: അല്ലല്ല, ഇത് നന്നായിട്ട് നല്ലൊരു പരിശീലനം കിട്ടി. ചെറുതിലെ അച്ഛനാണ് കൂവ കൃഷിയിലോട്ട് എന്നെ കൊണ്ടുവന്നത്. അതിൽ നിന്നും നമ്മളിപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നല്ല ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ എന്റെ കൃഷി ഭവനിൽ നേരത്തെ ഉണ്ടായിരുന്ന സുദർശൻ എന്ന സാറിനോട് പറയുകയും സാർ എന്നെ സി ടി സി ആർ ഐ കൊണ്ടുവരികയും സി ടി സി ആർ ഐയിലാണ് നല്ലതായിട്ട് ഷാനവാ സാർ നല്ല രീതിയിൽ എനിക്കൊരു ക്ലാസ്സുകളൊക്കെ ചെയ്തു തന്നു. പിന്നെ കൃഷി രീതികളൊക്കെ പറഞ്ഞു തന്നു. കൃഷി രീതി മാത്രമല്ല, നമുക്കിത് പ്രോസസ്സിങ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണമല്ലോ ഇതിന്റെ പൊടി. അപ്പൊ അതിന്റെ മൊത്ത കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അവരുടെ ആ ഗൈഡ് ലൈൻസ് സി ടി സി ആർ ഐയുടെ ഗൈഡ് ലൈൻസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് എത്തിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വൺ പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റില്
1: ഓടിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ കിഴങ്ങല്ലേ നടുന്നത്, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എത്ര സൈസിലെ കിഴങ്ങാണ് നടുന്നത്, നിലം എങ്ങനെ ഒരുക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ആദ്യമായിട്ട് എനിക്ക് നമുക്ക് സി ടി സി ആർ എം തന്നെ എനിക്ക് കിഴങ്ങിന്റെ വിത്തുകൾ അവിടെ നിന്ന് തന്നിരുന്നു. പിന്നെ നമ്മളത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമായിരുന്നു കൃഷി ചെയ്തിട്ട്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മണ്ണ് നല്ല കിളച്ച് ഒരുക്കിയിരിക്കണം. അടിവളമായിട്ട് നമ്മള് ജൈവ രീതിയിലുള്ള ഏതെങ്കിലും ചാണകപ്പൊടി, ആട്ടുംപുഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. മണ്ണിന് എപ്പോഴും നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. മഞ്ഞളിന് എങ്ങനെയാണോ വാരം കോരുന്നത് അതുമാതിരി വാരം കോരി ഒരു വലിയ കിഴങ്ങ്, അതായത് ഒരു 15 സെന്റിമീറ്ററോളം കാണും നമ്മുടെ ഒരു സ്കെയിലിന്റെ അളവില്, അതിനെ ഒരു മൂന്നായിട്ട് നമുക്ക് മുറിച്ചിട്ട് നടാൻ പറ്റും. അത് നടുന്നതിനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും നല്ല സമയമാണ് നട്ടോണ്ടിരിക്കാനായിട്ട്, മഴയുള്ള സമയം. നമ്മൾ വേനൽക്കാലം അവസാനിച്ച് ഒരു മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്ത ശേഷം കിളയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇടുന്ന കിഴങ്ങ് ഉണങ്ങിപ്പോകത്തില്ല, നല്ല രീതിയിൽ അത് കിളിർത്ത് നല്ലതായിട്ട് വരും. ആ കിളിർത്ത് വന്ന് ഒരു 2 മാസമാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു വളം കൂടെ കൊടുത്ത് ഈ മണ്ണടിപ്പിച്ചു കൊടുക്കണം.
1: നടുമ്പം എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്?
0: ഒരടി
1: ഒരടി
0: അങ്ങനെ അങ്ങ് നട്ടാ മതി.
1: തങ്ങളെല്ലാം നട്ട് കഴിഞ്ഞ 6 ഏക്കർ
0: നട്ട് കഴിഞ്ഞു കിളിർത്ത് വന്ന ശേഷം വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കും. പണ്ട് കാലത്ത് ആരും ഒന്നും വളവൊന്നും ഇടത്തില്ല, എല്ലാ പറമ്പിലും ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ നമ്മളിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈൽഡ് കിട്ടണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം, എന്നാലേ നമുക്കത് മുമ്പോട്ട് നല്ല കിഴങ്ങ് കിട്ടത്തുള്ളൂ.
1: എങ്ങനത്തെ വളങ്ങളാണ് താങ്കൾ കൊടുക്കുന്നത്?
0: ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും ആട്ടുംപുഴുക്കയും കൊടുക്കാറുണ്ട്. കൂടാണ്ട് നമ്മൾ ജീവാമൃതം ഒരു 2.5-3 മാസമാകുമ്പോൾ ഉറപ്പായിട്ടും ഒഴിച്ചു കൊടുക്കും.
1: ഇതൊക്കെ സ്വന്തമാണോ ഉണ്ടാക്കുന്നത്?
0: പശു വളർത്തലില്ല, പക്ഷെ എനിക്ക് പാല് തരുന്ന വീട്ടിലെ ചാണകവും ഗോമൂത്രവും മുഴുവനും ഞാൻ കളക്ട് ചെയ്യും. അത് വെച്ചിട്ട് ഞാൻ ജീവാമൃതം ഉണ്ടാക്കും.
1: മിക്ക കർഷകർക്കും അറിയാം, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മള് ഗോമൂത്രം എടുക്കുക, പിന്നെ ചാണകമുണ്ട്, പിന്നെ പയറുപൊടി, പിന്നെ നമ്മുടെ മണ്ണ്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തില് ക്ലോക്ക് വൈസിൽ 7 ദിവസം കറക്കി എടുത്ത ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് ഒഴിച്ചു തീർക്കണം. അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു തീർക്കണം. പിന്നെ നമ്മള് ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് പച്ചക്കറിയില് ഒരു ടിപ്പുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നത് കൂവയുടെ ഇലയില്ലേ അതും കിരിയാത്തും കൂടെ എടുത്തിട്ട് ഗോമൂത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇത് ഒരു പരുവാകും. ഇത് നമ്മൾ അരിച്ചെടുക്കും. അരിച്ചെടുത്ത ശേഷം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും പച്ചക്കറിയിലെ കീട. എന്നുവെച്ചാൽ എല്ലാരും ഒന്ന് പരീക്ഷിക്കാനാ ഞാൻ എല്ലാരോടും പറയും. നമ്മൾ വലിയ കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി.
1: ഇത്
0: നല്ല എഫക്റ്റീവ് ആണ്, വലിയ കീടങ്ങൾ പിന്നീട് വരത്തുമില്ല.
1: സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഇന്റർവെല്ലിൽ.
0: ആ ഒരു ഇന്റർവെല്ലിൽ കൊടുത്താൽ മതി. ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ചെയ്യുന്നതിൽ.
1: പിന്നെ കൂവയ്ക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി കീടങ്ങളോ രോഗങ്ങളോ വല്ലതും വരാറുണ്ടോ?
0: കൂവ കഴിഞ്ഞ വർഷം എന്റെ 50 സെന്റ് സ്ഥലത്തില് മൊത്തം ഇത് മഞ്ഞളിന് വാട്ടരോഗം വരുന്ന പോലെ തന്നെ ഇത് വന്ന് പോയി. അങ്ങനെ സി ടി സി ആർ ഐയിൽ നിന്നും സയന്റിസ്റ്റ് ഒക്കെ വന്ന് അവിടെ നിന്ന് സാമ്പിളൊക്കെ കളക്ട് ചെയ്തു. അവരൊരു വൈറസിന്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞു അവർ പോയി. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് ഇനി ആ ഭൂമിയിൽ കൂവ ഈ വർഷം ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഈ വർഷം കൂവ ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ ആ കൂവ ഉള്ള ആ ഒരു സ്ഥലത്തു നിന്നും എന്റെ തൂമ്പയോ എന്റെ കാർഷിക ഉപകരണങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളൊരിടത്തോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കൂവ ഇപ്പോഴും ഉപയോഗിക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ളത് മുഴുവനും തീർന്ന ശേഷം ആ കൂവ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എങ്ങോട്ടും അത് സ്പ്രെഡ് ആവരുത്. കാരണം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നടന്ന കർഷകരുണ്ട്, ഒരിക്കലും നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്.
1: മറ്റ് കീടങ്ങളൊന്നും അങ്ങനെയൊന്നും
0: വരത്തില്ല, ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറയുന്ന സി ടി സി ആർ എന്ന് അവിടെ നിന്ന് മേഡം ഒക്കെ വരുമ്പോൾ പറഞ്ഞത് വേറൊരു സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നു.
1: പിന്നെ ഇതൊഴിച്ച് കൂവ കിഴങ്ങാണല്ലോ, അപ്പം എലി ശല്യം അങ്ങനെ വല്ലതും വരാറുണ്ടോ?
0: ആ, എലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൃഷിയിൽ നമ്മൾ ഭൂമിയിൽ കാട് കയറേണ്ട ശ്രദ്ധിക്കണം.

0: ഈ കൂവയൊക്കെ നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ചാണകപ്പൊടി ആട്ടും പുഴുക്കയൊക്കെ ആണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പുല്ല് കിളിച്ച് കയറും, നല്ല തഴച്ച് കയറാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കും. അപ്പൊ ഇത് കാട് കയറുമ്പോഴത്തേക്ക് തുരപ്പൻ എന്ന് പറയുന്ന എലി നല്ല മാന്തി കഴിക്കുന്നത് വന്ന് ഉറപ്പായിട്ടും കയറും. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കൂവയുടെ ഒരു വിത്ത് ഒരു മഞ്ഞള് അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുരപ്പൻ ശല്യത്തിൽ നിന്ന് നല്ല വ്യത്യാസം നല്ല ഉണ്ടാവത്തില്ല.
1: അത് ഈ മഞ്ഞൾ ഉണ്ടോണ്ട് ഈ തുരപ്പൻ വരത്തില്ല.
0: അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെ
1: ഈ ഐഡിയ എവിടുന്നാണ്?
0: ഇതെനിക്ക് കോട്ടയത്തുള്ള ഒരു കർഷകൻ, ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ, ആ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പറഞ്ഞു തന്നപ്പോ എന്നോട് പറഞ്ഞ മോളിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്ത് നോക്കി, ചെയ്തപ്പോ എനിക്കത് വിജയമാണ്.
1: മഞ്ഞൾ ഒരു വിളയായിട്ട് തന്നെ നമുക്ക് കിട്ടും.
0: എനിക്കപ്പോ കഴിഞ്ഞ വർഷം കുറച്ചധികം മഞ്ഞളായി. പിന്നെ ഇത് പ്രോസസ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. നമ്മൾ കർഷകര് എന്ത് സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിനൊരു ഇത്ര രൂപയൊക്കെ കിട്ടത്തുള്ളൂ. എന്ത് സാധനത്തിനെ നമ്മൾ ഒരു വാല്യൂ ആഡഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയും കിട്ടും, കർഷകന് അതിൽ നിന്നേ ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നെ ഞാൻ ആ മഞ്ഞൾ പുറത്തോട്ട് കൊടുക്കാണ്ട് അതിൽ നിന്ന് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉൽപ്പാദിപ്പിച്ചത്, നല്ല രീതിയിലുള്ള നല്ല മഞ്ഞൾപ്പൊടി.
1: അപ്പൊ ഈ കൂവ നമ്മൾ എത്ര മാസം കഴിഞ്ഞാണ് വിളവെടുക്കുന്നത്?
0: നട്ട് 9 മാസം കറക്റ്റ് പൂർത്തിയാവണം. നട്ട് 9 മാസം ആകുമ്പോൾ ഈ കൂവയുടെ ഇലകളെല്ലാം ഉണങ്ങി തളന്ന് ഭൂമിയിൽ നിലം പതിക്കും. കറക്റ്റ് അതാണ് അതിന്റെ പരുവം. മഴ പെയ്തു പോവുകയും ചെയ്യരുത്. വേനൽ മഴ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ കൂവയുടെ 100 നഷ്ടപ്പെട്ടു. അതിനു മുമ്പിട്ട് നമ്മൾ കിളച്ചെടുക്കണം. ഏറ്റവും കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു സമയം അതാണ്. ഭൂമി നല്ല കട്ടിയായിട്ട് കിടക്കുന്ന സമയമായിരിക്കും കൂവ കിളച്ചെടുക്കാൻ പാടായിരിക്കും. പക്ഷെ നന്നായിട്ട് കൂവപ്പൊടി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തി കർഷകർ കിളച്ചെടുക്കണം.
1: അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കിളച്ചെടുക്കുവോ അതോ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു നനച്ചൊക്കെയാണ്?
0: ചെറുതായിട്ടൊന്ന് നനവ് കൊടുത്താലേ നമുക്കത്
1: കിളച്ചെടുക്കാൻ
0: ഈസി ആവത്തുള്ളൂ.
1: പിന്നെ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ കൂവയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ പ്രോസസിങ് അതിന്റെ ക്വാളിറ്റി അതേമാതിരി നിലനിർത്തി നമുക്ക് കൂവപ്പൊടി കിട്ടണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതാണ് ഏറ്റവും വലിയൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരിക, അന്നേരം തന്നെ നമുക്കത് ക്ലീൻ ചെയ്യുക. അതിന്റെ തോലുണ്ട്, തോല് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ ഒരു എത്ര പ്രാവശ്യം വൃത്തിയാകുമോ എന്നുള്ളൊരു കണക്കാണ്. അതിന് മണ്ണും അഴുക്കും ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുക ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ യൂണിറ്റിനകത്തോട്ട് ഇത് കയറ്റുന്നത്. കയറ്റി നമുക്കൊരു പ്രത്യേക ടൈപ്പ് ഒരു മെഷീൻ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണത്. അതിനകത്ത് കയറ്റി നമ്മളത് ചതയ്ക്കുക എന്നുള്ളൊരു പരുവേ ഉള്ളൂ. അരഞ്ഞു പോകരുത് ഒരിക്കലും ഈ കൂവ. അരഞ്ഞ കൂവയുടെ അംശം അതിനകത്തായി പോകും. അപ്പൊ നമ്മുടെ പൊടിയുടെ ക്വാളിറ്റി പോകും. അതിൽ കൂടെ 2 അരിപ്പയുണ്ട്. 2 അരിപ്പയിൽ കൂടെ സ്റ്റാർച്ച് മാത്രമാണ് അടിയിലോട്ട് പോകുന്നത്. അതൊരു ടാപ്പ് വഴി നമ്മളൊരു വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലാണ് കളക്ട് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മെഷീനും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നല്ല കോട്ടൺ തോർത്ത് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റിവെക്കും. വെള്ളം തെളിയുക എന്നുള്ളതാണ്. അതിന്റെ ആ മട്ടായിട്ട് മുകളിൽ കാണും, ഇതെല്ലാം ഊറ്റി ഊറ്റി കളയും നമ്മൾ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഊറ്റി കഴിയുമ്പോഴത്തേക്കും അടിയിൽ നല്ല പൗഡർ വൈറ്റ് കളറിൽ, ശകലം പോലും അഴുക്കില്ലാത്ത നല്ല പൂവെള്ള കളറിൽ വരുമ്പോൾ നമ്മൾ അതെടുത്ത് കളക്ട് ചെയ്തിട്ട് ഉണക്കാനായിട്ട് മാറ്റും.
1: ഉണക്കുന്നത് എങ്ങനെ? നമ്മുടെ സൂര്യപ്രകാശത്തിൽ തന്നെ?
0: ആദ്യം ഞാൻ സൂര്യപ്രകാശത്തിലായിരുന്നു. അന്ന് എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം വേറൊരിടത്തോട്ടൊന്ന് വിട്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. എനിക്ക് അതൊരു സാറ് പറഞ്ഞു തന്നു, ഒരിടത്ത് പോയി ഞാനത് കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് ഞാനത് ഈ യൂണിറ്റിന് തന്നെ ടെറസിന്റെ മോൾ ഫുള്ള് കവർ ചെയ്ത് UV ഷീറ്റിലെ ഷെഡ് കൊണ്ട്. അപ്പൊ എന്നിട്ട് അതിനകത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രേ, വലിയൊരു ട്രേയുടെ വലുപ്പത്തിൽ നമ്മൾ ചെയ്യും. അത് വീലൊക്കെ നമ്മളിപ്പം ഉരുട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. അതിനകത്തിട്ട് ഒരു 6-7 ദിവസം ആകുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങും.
1: ആ വെളിയിലത്തെ
0: ഒന്നും ആവത്തില്ല, ഒരു പൊടിയോ ഒന്നും ആവത്തില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മാസമുള്ള കുഞ്ഞുങ്ങൾ തൊട്ടുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാം.
1: പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഘട്ടം വരുന്നത് നമുക്കത് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ പാക്കേജിംഗ് ഒക്കെ ചെയ്യണം, ചീത്തയാവാതെ നല്ലത് ഇരിക്കാൻ വേണ്ടി. അത് അതിനുവേണ്ടിയുള്ള യൂണിറ്റും താങ്കളുടെ കയ്യിലുണ്ട്?
0: ഉണ്ട്. ഫസ്റ്റ് ഞാൻ വ്യവസായ വകുപ്പിലാണ് പോയി ഇതിന്റെയൊക്കെ കുറച്ച് ക്ലാസ്സുകൾ. വളരെ നല്ല രീതിയിൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്നുള്ള DSC നിന്ന് സപ്പോർട്ട് തന്ന് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടി. അതിന്റെ ഒരു പാക്കിംഗ് രീതികള്, നല്ല രീതിയിലുള്ള ലേബലിംഗ്, FSSI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടി.
1: എല്ലാം
0: രജിസ്ട്രേഷനും എല്ലാ സർട്ടിഫിക്കേഷനും എല്ലാം ഉണ്ട്. പിന്നെ CTCRIയിലാണ് അതിന്റെ ന്യൂട്രീഷൻ അനാലിസിസ് ഒക്കെ ചെയ്ത് തന്നേക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും മുമ്പോട്ട് പോകുന്നത്.
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മളിപ്പോ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ ഇതൊക്കെ കൊടുക്കാറില്ലേ, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു കുഞ്ഞിന് വേണമെന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ഗർഭിണിയാണെങ്കിൽ അവർക്ക് വേണമെന്ന എല്ലാ കാര്യങ്ങളും, ന്യൂട്രീഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയത്തില്ല ഈ കൂവപ്പൊടിക്കകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇത് വലിയൊരു ഔഷധമാണ്, ഇതും ജനങ്ങളിൽ എത്തുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
1: ഡൈജഷൻ ഈസിയാണ്,
0: ഭയങ്കരമായിട്ട് ഡയജഷൻ നല്ലതാണത്. നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ട് രാത്രി കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ശോധന

0: നന്നായിട്ട് പോകും.
1: അപ്പൊ മഞ്ഞളും ഇതേമാതിരി പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്?
0: മഞ്ഞള് ഇതുമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് മുറ്റത്ത് തന്നെ വലിയ വിറകടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതിന്റെ വലിയ പാത്രമൊക്കെ ഉണ്ട്. പിന്നീടുള്ള മെഷീൻ എന്റെ കയ്യിൽ അവൈലബിൾ അല്ല. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് കായംകുളത്തുള്ള ഒരു FBO ആണ് നമ്മളെ സഹായിക്കുന്നത്. അത് അവരുടെ അടുക്കൽ ഇത്ര കിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് പ്രോസസ്സ് ചെയ്ത് അതായത് അതിന്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് തരും. അവര് തന്നെയാണ് നമുക്കത് പൊടിച്ചും തരുന്നത്. നല്ല വൃത്തിയായിട്ട് അതൊരു പൊടിച്ചു തരും. കൊണ്ടുവരുന്ന സാധനങ്ങൾ വീണ്ടും നമ്മളത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുന്നുണ്ട്.
1: രണ്ട് പ്രൊഡക്റ്റ് എന്തായാലും വിപുലമായിട്ട് തന്നെ മാർക്കറ്റിംഗ്.
0: രണ്ട് പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്, ബനാന പൗഡർ.
1: ഓക്കെ, അത് സ്വന്തം വാഴയാണോ അതോ?
0: നമ്മൾ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതിനകത്തൊന്നും ബനാന പൗഡർ ഒരിക്കലും എടുക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു ഫോക്കസ് ചെയ്ത് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഗർഭിണികൾക്ക് കഴിക്കുന്നതിനും ശകലം പ്രായമായവരൊക്കെയാണ് കൂടുതലും ഈ ഏത്തയ്ക്കയുടെ കുറുക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഏത്തവാഴയിൽ നിന്ന് മാത്രം എടുക്കുന്ന ഉണ്ട്. അതിൽ നിന്ന് മാത്രം എടുക്കുന്നത് മാത്രമേ ഞാൻ ബനാന പൗഡറിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ. 100% എനിക്ക്, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം. അത് നിർബന്ധമാണ്.
1: ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ?
0: പച്ചക്കറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വാർഡില് തന്നെ 1300 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ 11 ഇപ്പം ക്യാൻസർ ഉള്ളതെന്ന് നിലവിലുള്ള റിപ്പോർട്ട്. അതുപോലെ തന്നെ 48,000 പുറത്ത് ആൾക്കാർ എന്റെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അതിനകത്ത് ഒരു 210 ക്യാൻസർ ഉണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റഡി ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കർഷകയാകുമ്പം ഞാൻ സമൂഹത്തിന് എന്ത് ചെയ്തു എന്ന് എന്നോട് എനിക്ക് ചോദിക്കുമ്പോൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ ഫുഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അത് വലിയ രീതിയിൽ എന്റെ നാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവര് വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
1: ഇതെങ്ങനെ, ഇതൊക്കെ എവിടെ സെയിൽ ചെയ്യുന്നത്? വീട്ടിൽ തന്നെ വെച്ചാണോ അതെങ്ങനെയാണ്?
0: അല്ല, ഞാൻ ആദ്യകാലത്തിൽ എന്റെ ഹസ്ബൻഡ് ഒരു ഫാൻസി ഷോപ്പ് നടത്തിപ്പം അവിടെയാണ് ഇത് കൊണ്ടുപോകുക. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും, ഇതെന്താ ഫാൻസി ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പച്ചക്കറി വെച്ചു? അപ്പൊ ഞാൻ പറയാം, എന്റെ കൃഷിയിൽ നിന്ന് അധികത്തി വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കൃഷി വകുപ്പിൽ തന്നെയുള്ള ഡിസ്ട്രിക്റ്റ് എന്നുള്ളൊരു ഓഫീസറാണ് സാർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒരു സ്കീമുണ്ട്, ചെയ്യുന്ന ഔഷധി ഇങ്ങനെ പച്ചക്കറിയുടെ ഒരു വിപണന കേന്ദ്രം കേരള സർക്കാരിന്റെ അണ്ടറിൽ ഉണ്ട്, ചെയ്യുന്നു. ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ അവിടെ പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം 2
1: അവരുടെ സഹായത്തോടെ ഒരു കടമാതിരി ഔട്ട്ലെറ്റ്. അപ്പൊ ഇതില് നിങ്ങളുടെ മാത്രം പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് അതോ മറ്റേ ആൾക്കാരുണ്ടോ?
0: ഇപ്പം നമുക്കിപ്പൊ കർഷകരിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്തിട്ട് നമുക്കൂടെ സെയിൽ ചെയ്യാം. പക്ഷെ ഞാൻ കർഷകരെ സെലക്ട് ചെയ്യുന്നതിന് എനിക്ക് എന്റേതായ ഒരു മാനദണ്ഡമുണ്ട്. നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതുപോലെ ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ ഞാൻ കളക്ട് ചെയ്യാറുള്ളൂ, ഇല്ലാത്തവരെ ഞാൻ ഒഴിവാക്കി വിടും. ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു നാട്ടില് ആ ഇതിനൊരു സ്വീകാര്യതയുണ്ട്. കാരണം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തെങ്കാശി, അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് പച്ചക്കറി 100 കിറ്റ് വരുന്ന സ്ഥലവുമാണ്.
1: വില എന്തായാലും ഒരു വ്യത്യാസം വരുമല്ലോ,
0: ഉറപ്പായിട്ടും വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പൊ ഈ കർഷകരെ കൊണ്ടുതരുന്നവർക്ക് എങ്ങനെയാണ്, ഇത് വിറ്റ് കഴിഞ്ഞിട്ടാണോ അവർക്ക് അതിന്റെ ഇത് കൊടുക്കുന്നത്?
0: നമ്മൾ 25% എങ്കിലും ആ കർഷകന് അന്നേരം തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മുഴുവൻ പൈസ അന്നേരം തന്നെ കർഷകർക്ക് കൊടുക്കാറുണ്ട്.
1: അപ്പൊ അവർക്കും അതൊരു വലിയ സഹായമല്ലേ?
0: ഒരുപാട് കർഷകർ ഇപ്പം മാങ്ങയുടെ സീസൺ വന്നപ്പോ അവരുടെ വീട്ടിലെ മാങ്ങ വളരെ ശ്രദ്ധാപൂർവ്വം പറിച്ചുകൊണ്ട് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞിനൊരു മാങ്ങ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മരുന്നടിച്ചാണോ പഴിപ്പിക്കാനൊരു ചിന്ത വരും. അങ്ങനെ ചിന്തയില്ലാണ്ട് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്.
1: ശരി തന്നെയാണ്. അപ്പൊ ഒരു കൂവ കൃഷി നമ്മൾ തുടങ്ങി, ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ സാധിച്ച്, പിന്നെ അതിന്റെ കൂടെ മഞ്ഞള് ചേർത്ത് പിന്നെ ബനാന പൗഡറായി, ഇപ്പം കർഷകർക്ക് ഒരു സഹായം സൊസൈറ്റിക്ക് വേണ്ടി ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസും കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടല്ലേ ഇതൊക്കെ ചെയ്തിട്ട്?
0: ഉണ്ട്. ഇനി എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് എന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു പുനലൂർ മുനിസിപ്പാലിറ്റിനെ മുഴുവനും നല്ല രീതിയിൽ കൃഷി ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. വിത്തുകള് തൈകള് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ആൾക്കാർ കൃഷി ചെയ്യുക. അവർക്കിപ്പം മിച്ചം വന്നാലും എന്റെ ഷോപ്പിൽ കൊടുക്കാൻ മറ്റുള്ളവർ എടുത്തോളും. അവരവരുടെ ആവശ്യത്തിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ആരോഗ്യം നമുക്ക് തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റും.
1: അശ്വതി മാഡം, ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു. താങ്കളുടെ ആശയം നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ സാധിക്കും, അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ആശംസകൾ ഇനിയും താങ്കൾ മുന്നോട്ട് പോകട്ടെ. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ
0: നന്ദി സർ.
2: കാർഷിക വൃത്തിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച ശ്രീമതി അശ്വതി എമ്മുമായുള്ള അഭിമുഖം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ശ്രീമതി അശ്വതിയുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി അശ്വതിയുടെ ഫോൺ നമ്പർ പറയാം. 9745509198.

ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് മൂന്നാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം.

0: ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിടുവീക്കത്തെ പ്രതിരോധിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പാൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ പാൽ കറന്നെടുക്കുക. അകിടിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കുക. നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പാൽ കറക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ കഴുകുക. പാൽ കറന്ന ശേഷം പോവിഡോൺ അയഡിൻ ലായനിയിൽ മുലക്കാമ്പുകൾ 20 സെക്കൻഡ് മുക്കിവയ്ക്കുക.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: കൂവക്കിഴങ്ങ് വയറുവേദന, ഗ്യാസ്, അസിഡിറ്റി, വയറിളക്കം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കൂവക്കിഴങ്ങ് ഒരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. കൂവയിലടങ്ങിയിട്ടുള്ള ഫൈബർ വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യും. കൊഴുപ്പ് കുറഞ്ഞതും ഊർജം നൽകുന്നതുമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം, ഛർദി എന്നിവയ്ക്ക് ഇതൊരു പരിഹാരമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളേറ്റ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു ഭക്ഷണമാണ് കൂവക്കിഴങ്ങ്. വൈറ്റമിൻ എ, B6, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ തുടങ്ങിയവ ഇതിലടങ്ങിയിരിക്കുന്നു. കാൽസ്യം, മാംഗനീസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, സിങ്ക് എന്നീ ധാതുക്കളും ഇതിലുണ്ട്. കൂടാതെ പ്രോട്ടീൻ, അന്നജം, ഭക്ഷ്യനാരുകൾ എന്നിവയും ഇതിൽ ധാരാളമുണ്ട്. ഇത് ശരീരത്തിലെ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. വിവിധ വിഭവങ്ങളിൽ ഉൾപ്പെടുത്തി കൂവ നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൂവക്കുറുക്ക്, കൂവപ്പായസം, പുഡിംഗ് എന്നിവ കുട്ടികൾക്ക് നൽകാവുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
2: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം? ഉത്തരം കേട്ടോളൂ. നട്ടെല്ലുള്ള കീടങ്ങളുടെ നിയന്ത്രണത്തിനായുള്ള നെറ്റ്വർക്ക് പ്രോജക്റ്റിന്റെ ഭാഗമായി തെലങ്കാന സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റാൻ ഇത് സഹായിക്കുന്നു. ഈ ഉപകരണം കാട്ടുപന്നികളുടെ ശത്രുമൃഗങ്ങളുടെ ശബ്ദം മാറി മാറി പുറപ്പെടുവിക്കുന്നു. ശത്രുക്കൾ അടുത്തുണ്ടെന്ന് കരുതി കാട്ടുപന്നികളും മറ്റും ഇവിടെ നിന്നും ഒഴിവാകും. സൗണ്ട് എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യം കൂടി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം 110 dB ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. രാത്രികാലങ്ങളിൽ 4 മുതൽ

0: 5 ഹെക്ടർ വരെയുള്ള കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം മതിയാകും. വൈദ്യുതി ഉപയോഗിച്ചും സൗരോർജ പാനൽ ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ 3 ആഴ്ച വരെ കാട്ടുപന്നികളെ കൃഷിയിടത്തിൽ നിന്നും അകറ്റി നിർത്താമെന്ന് പാലക്കാട് കൃഷിവിജ്ഞാന കേന്ദ്രം നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുണ്ട്. കർഷകന് ഈ ഉപകരണം മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്.
1: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 വരെ ആക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വരെ. വിലാസം ഇനി പറയാം. ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ, 6806. ഇമെയിൽ വിലാസം rabi@kau.in. ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9778436265. മറ്റൊരു നമ്പർ 04872438332. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9778436265. മറ്റു നമ്പർ 04872438332. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ അഥവാ ഐനി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ ഐനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വാട്സപ്പ് നമ്പർ പറയാം. 9995155346. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9995155346. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ. ഫോൺ നമ്പർ 9188248481. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188248481.

0: 8481 കേരള കാർഷിക സർവകലാശാലയ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BB 380 ഇനം കോഴിക്കുഞ്ഞുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 8547070773, മറ്റു നമ്പർ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ 4 വരെ. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാങ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ആപ് സബ് തോ ഇത്നേ അച്ഛേ സംസ്ഥാൻ സേ സിക്ക്.

ഗാന്ധർവം ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതാ മോഹനും ആലപിച്ചത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എസ് പി വെങ്കടേഷ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
3: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ

0: സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ യു എൽ ബിയുടെ നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് യു എൽ ബികൾ മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: അഥവാ എൻഡോമൈക്കോറൈസ എന്ന്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർദക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരുന്നു. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർദക് PDSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തു നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായും മന്ത്രാലയം അറിയിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി TC സിദ്ദിഖ് സന്ദർശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്ത് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. കൂടാതെ പാക്കേജിന് തുല്യമായി മെച്ചപ്പെട്ട സഹായം ദുരിതബാധിതരായ കർഷകർക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ഇതര വകുപ്പുകൾ എന്നിവയുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 13-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയ്

0: 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 111 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി പ്രശ്നപരിഹാര അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. ഈ മാസം 29-ന് രാവിലെ 11 മുതൽ തൃശൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. INS വെണ്ടുതുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുക. ഇന്ത്യൻ നേവിയിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള 18-40 മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9495 9996 88. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495 9996 68. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിലുള്ള പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ A+ നേടിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷത്തെ യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന ബിരുദാനന്തര പരീക്ഷകളിൽ 1, 2, 3 റാങ്കുകൾ നേടിയവർക്കും ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. ഈ പദ്ധതികൾക്കായി യോഗ്യരായ വിദ്യാർത്ഥികൾ മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസുകളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3 June വൈകുന്നേരം 5 വരെ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0484239600. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484239600. ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും റീപാക്കിംഗ് ചെയ്യുന്നതുമായ ഭക്ഷ്യ സംരംഭകർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക റിട്ടേൺ ഈ മാസം 31-നകം പിഴ കൂടാതെ സമർപ്പിക്കാം. ഈ മാസം 31-ന് ശേഷമുള്ള ഓരോ ദിവസത്തിനും 100 രൂപ എന്ന കണക്കിൽ പിഴ അടയ്ക്കണം. യഥാസമയം വാർഷിക റിട്ടേൺ സമർപ്പിക്കാത്ത നിർമ്മാതാക്കൾ വരും വർഷങ്ങളിൽ FSSIA ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നതല്ല. ഭക്ഷ്യ സംരംഭകർക്ക് FOSCOS.FSSAI.GOV.IN എന്ന പോർട്ടൽ വഴി വാർഷിക റിട്ടേൺ ഓൺലൈനായി സമർപ്പിക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, അതായത് അസാപ് കേരള ചാത്തന്നൂർ സെന്ററിൽ നടത്തുന്ന സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 18 മുകളിൽ പ്രായമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 കോഴ്സ് കാലാവധി. ഫോൺ നമ്പർ 9495 9997 21. മറ്റൊരു നമ്പർ 8086 8241 94. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495 9997 21. മറ്റൊരു നമ്പർ 8086 8241 94. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ 4 ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ CASCAP.IHRD.AC.IN എന്ന വെബ്സൈറ്റ് വഴിയോ നേരിട്ട് എത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 8547005057. മറ്റൊരു നമ്പർ 9497804276. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547005057. മറ്റൊരു നമ്പർ 9497804276. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: and fair elections. Assam Assembly passes Uniform Civil Code Bill, becoming third state in the country to adopt the legislation. Indian shooter Aisha Singh breaks world record in women's 25-meter pistol event, clinching gold at ISSF World Cup in Munich. That is all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: ഇന്റർവെൽ.
3: വിട പറയാം ഫിൽറ്ററുകളോട്.

0: ആ ശിവൻ സാറേ, ആന ടീച്ചറേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ദോ, ആ താഴെ ഇരിക്കുന്ന 10-ാം ക്ലാസ്സിലെ സുനിതയും കൂട്ടുകാരെയും കണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചൊക്കെ നന്നായി. കുറഞ്ഞ പക്ഷം ഇവരൊക്കെ ഫോണിലേക്ക് നോക്കി ഇരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ആ മാഗസിനിലെ മോഡലുകളുടെ പടം നോക്കി സ്വന്തം മുഖം കണ്ണാടിയിലൊക്കെ നോക്കി അവരങ്ങ് വല്ലാതെ സങ്കടപ്പെടുക. ഇടയ്ക്കിടയ്ക്കിതേ മുഖം ചുളിക്കുന്നു. ഫോണില്ലെങ്കിലും ഇവിടെയൊക്കെ ചിന്തകൾ ഇപ്പോഴും ഏതൊക്കെയോ ഒരു മായാലോകത്താ.
1: ആ സാറേ, സ്കൂളിൽ ഫോണില്ലെങ്കിൽ എന്താ, വീട്ടിൽ ചെന്നാൽ ഇതിലല്ലേ ജീവിക്കുന്നത്?
0: ആ
1: സാറിന് അറിയാവോ, ഇതിനെയാണ് പെർഫെക്റ്റ് ഇമേജ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. സുനിത വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് പുതിയ ജനറേറ്റീവ് ബ്യൂട്ടി AI 5.0 ഫിൽട്ടറുകളാണ്. തത്സമയം അവളുടെ മുഖത്തെ എല്ലുകളുടെ കടഞ്ഞ മാറ്റാനും കണ്ണിൻ്റെ നിറം മാറ്റാനും ചർമ്മത്തിൻ്റെ നിറം മാറ്റാനും ഒക്കെ ഈ ആപ്പുകൾക്ക് കഴിയും. സ്കൂളിൽ ഇരിക്കുമ്പോഴും പിള്ളേർ ഇതൊക്കെ ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത് സാറേ.
0: എന്ത് മാറ്റാൻ? അല്ല, അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്? ഈ പിള്ളേരിങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: അവിടെയാണ് പ്രശ്നം ദാസൻ സാറേ. ഈ പിള്ളേരുടെ വിചാരമൊക്കെ അവർക്ക് സൗന്ദര്യം ഇല്ലെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഈ സുനിതയുണ്ടല്ലോ, എൻ്റെ മുന്നിൽ വന്ന് ഒരേ കരച്ചിലായിരുന്നു.
0: എന്തിന്?
2: അവൾക്ക് അവളുടെ മൂക്കിൻ്റെ ആകൃതി ഇഷ്ടമല്ലത്രേ. ഇൻസ്റ്റാഗ്രാമിലെയും പിന്നെ ഈ പുതിയ മെറ്റാവരുടെയും ഓരോ ഇൻഫ്ലുവൻസർമാരുടെ മൂക്ക് കണ്ടിട്ട് അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നു.
0: ആഹാ,
2: എന്നിട്ട് അവൾ പറയുക, ടീച്ചറേ ഇത് നോക്കിയേ, എൻ്റെ ഈ മൂക്ക് വല്ലാതെ പരന്നതാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാൻ നാണക്കേടാണെന്ന്. എന്ത് ചെയ്യാനാണ് എൻ്റെ സാറേ? പിന്നെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടേ അവൾ ആ മാഗസിനിലെ മോഡലുകളുമായിട്ടാണ് സ്വന്തം മുഖം താരതമ്യം ചെയ്ത് വിഷമിക്കുന്നത്.
0: മൂക്ക് പരന്നതാണെന്നോ? കേൾക്കാൻ കൊള്ളാം. അല്ല, ഈ പിള്ളേരൊക്കെ എന്തിനാ വല്ലവരുടെയൊക്കെ മുഖം കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്?
1: സാർ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്താ സാർ ഇത് നോക്ക്, ഇത് 2026 ഒരു ടോപ്പ് ഇൻഫ്ലുവൻസറാണ്. ടാബില് നോക്ക് സാറേ, കോടിക്കണക്കിന് ആരാധകരുണ്ട്, കണ്ടില്ലേ?
0: ആ
1: ഇതുപോലുള്ള ആൾക്കാരുടെ മൂക്കും കണ്ണുമൊക്കെ കണ്ടാണ് സുനിതയെ പോലുള്ളവർ വിഷമിക്കുന്നത്. നമുക്ക് സുനിതയോട് പറയാൻ പറ്റുന്നത് ഈ രൂപം ഭൂമിയിലേ ഇല്ല, ഇതൊരു വെർച്വൽ ഹ്യൂമനാണ്. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിൻറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ നിർമ്മിത ബുദ്ധി, അതായത് AI ഡിസൈൻ ചെയ്ത ഒരു രൂപം. മനുഷ്യർക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റാത്ത പെർഫെക്ഷൻ. സുഷിരങ്ങളില്ലാത്ത ചർമ്മം, കൃത്യമായ അളവിലുള്ള താടി, ഇതൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആളുകൾ ഇതൊക്കെ കണ്ട് ഉള്ളതാണെന്ന് വിചാരിക്കും.
0: എൻ്റെ ദൈവമേ, ഇല്ലാത്തൊരാളെയാണോ ഈ പിള്ളേർ അനുകരിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ മക്കളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? പ്രകൃതി നൽകിയ ആ രൂപത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് പേടിയാവുന്നു. നമ്മളെന്താ യന്ത്രങ്ങളെ പോലെയാകാൻ ശ്രമിക്കുകയാണോ?
2: ദാസൻ സാറേ, ഇത് വല്ലാത്തൊരു ചക്രവ്യൂഹമാണ്. ഇതിനെ സൈക്കോളജിയിൽ സ്നാപ്ചാറ്റ് ഡിസ്മോർഫിയ, അല്ലെങ്കിൽ ഇപ്പോൾ AI ഡിസ്മോർഫിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ആ ഡിജിറ്റൽ മാസ്കിനെയാണ് അവർ സ്നേഹിക്കുന്നത്. സ്കൂളിൽ വരുമ്പോൾ ആ മാസ്ക് അഴിച്ചു മാറ്റേണ്ടി വരുന്നു. ഫോൺ കയ്യിലില്ലാത്തപ്പോഴേ അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജന്മാരുടെ അടുത്ത് പോകുന്നത് തന്നെ അവരുടെ ഫിൽറ്ററിട്ട ഫോട്ടോകൾ കാണിച്ചുകൊണ്ടാണ്. ദാ എനിക്ക് ഈ ഫോട്ടോയിൽ ആളെപ്പോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ട്.

0: പ്ലാസ്റ്റിക് സർജറിയോ? നമ്മുടെ നാട്ടിലോ? ഈ കൊച്ചു പ്രായത്തിലോ? എൻ്റെ ശിവൻ സാറേ, നമ്മൾ എന്ത് അധ്യാപകരാ? ഇത് നോക്കി നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ല, ഈ വിദ്യയൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും?
1: സാറേ, നമ്മൾ ഈ സ്കൂളിൽ ഫോൺ നിരോധിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. കുട്ടികൾ എന്തൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന അൽഗോരിതങ്ങൾ വളരെ കൗശലക്കാരാണ്. ആൻഡ് ടീച്ചർ പറഞ്ഞതുപോലെ, അവരൊരു ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ചൊരു ബ്യൂട്ടി ഫിൽട്ടർ ഉപയോഗിച്ചാൽ അടുത്ത നിമിഷം അവർക്ക് വരുന്ന സജഷൻ പ്ലാസ്റ്റിക് സർജറിയുടെയും സ്കിൻ ക്രീമുകളുടെയും പരസ്യമായിരിക്കും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ വിറ്റ് കാശാക്കുകയാണ് ഈ വലിയ കമ്പനികൾ. അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വരെ അവർ പണയപ്പെടുത്തുന്നു.
0: അപ്പോൾ സ്കൂളിലെ നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ലല്ലേ? ആ, അവരുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമുക്കൊക്കെ അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക?
2: അതിനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണം സാറേ. മഴ പെയ്യുന്നത് തടയുന്നതിനേക്കാൾ നല്ലതേ കുടപിടിക്കുന്നതാണ്. പുതിയ നിയമപ്രകാരം എഡിറ്റ് ചെയ്ത ചിത്രങ്ങളിൽ AI ലേബൽ വേണമെന്നുണ്ട്. പക്ഷേ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു പ്രായോഗികമായ വഴി ആലോചിക്കണം സാറേ. സാങ്കേതിക വിദ്യയുടെ പിന്നിലെ ചതിക്കുഴികൾ സ്കൂളിലെ IT ലാബ് വഴി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം.
1: എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അടുത്ത ആഴ്ച സ്കൂൾ അസംബ്ലിയിൽ നമ്മുടെ വലിയ പ്രൊജക്ടർ സ്ക്രീൻ ഉപയോഗിച്ച് ഒരു തത്സമയ പരീക്ഷണങ്ങൾ നടത്താം. സ്കൂളിലെ ക്യാമറയിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അതെങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ AI സോഫ്റ്റ്വെയർ വഴി മാറ്റപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. മുഖത്തെ ഓരോ അടയാളങ്ങളും മായ്ച്ചു കളയുന്നത് അവർ ലൈവായിട്ട് കാണട്ടെ.
0: അല്ല, അത് ആ കുട്ടി അപമാനിക്കുന്നത് പോലെ ആകില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിൻ്റെ ഫോട്ടോ മാറ്റുന്നത് ശരിയാണോ?
2: ഇല്ല സാറേ, നമുക്കൊരു വോളണ്ടിയറെ ഉപയോഗിച്ച് അത് ചെയ്യാം. ഒരുപക്ഷെ ശിവൻ സാറിൻ്റെ തന്നെ ഫോട്ടോ നമുക്ക് എടുക്കാം. സാറിൻ്റെ മുഖത്തെ ആ ചെറിയ പാടുകൾ എങ്ങനെ മാഞ്ഞു പോകുന്നെന്ന് കാണുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ മത്സരിക്കുന്നത് ഒരു യന്ത്രത്തോടാണെന്ന്. ഡിജിറ്റൽ സാക്ഷരത എന്ന വെറും കമ്പ്യൂട്ടർ പഠിക്കലല്ല, സാങ്കേതിക വിദ്യയുടെ ചതി തിരിച്ചറിയൽ കൂടിയാണ്.
0: അത് കൊള്ളാം. അതോടൊപ്പം നമുക്കൊരു നോ ഫിൽറ്റർ ഡേ കൂടി അങ്ങ് ആഘോഷിച്ചാലോ? എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരികയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിവസം. ആനടീച്ചറേ, സുനിതയോട് നമുക്ക് പ്രത്യേകം സംസാരിക്കണം. അവൾക്ക് അവളുടെ ആ മൂക്കിനോടുള്ള വെറുപ്പേ അതങ്ങ് മാറണം. അവളോട് നമുക്ക് പറയാം, മോളെ, നിൻ്റെ ആ മൂക്കിൻ്റെ വശത്തുള്ള ചെറിയ പാട് നീ വീണപ്പോൾ ഉണ്ടായതാകാം, പക്ഷേ അത് നിൻ്റെ കഥയാണ്. അതങ്ങനെ മായ്ച്ചു കളയാനുള്ളതല്ല.
1: സാറേ, നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ചലഞ്ച് ബീയിങ് റിയൽ എന്നതാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥമായി ഇരിക്കുക, നമ്മളെപ്പോലെ തന്നെ ഇരിക്കുക. ചുരുക്കത്തിൽ, അസംബ്ലിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കാം. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഡിജിറ്റൽ നുണകളിൽ വിശ്വസിക്കില്ല, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വയ്ക്കില്ലെന്ന് അവർ തീരുമാനിക്കട്ടെ. ഫോണില്ലാത്ത സമയങ്ങൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുമുള്ള അവസരമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ.
2: ശരിയാണ് സാറേ. ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന ഹോർമോണിനെ കുറിച്ചും അതെങ്ങനെയാണ് ലഹരിയായി മാറുന്നതെന്നും എല്ലാം നമുക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഓരോ ലൈക്കും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നത് താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ടാവണം. പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ ലൈക്ക് അവർക്ക് പെട്ടെന്ന് ഡോപ്പമിൻ റഷ് ഉണ്ടാവുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു ശൂന്യതയിലേക്കാണ് അവരെ നയിക്കുന്നതെന്ന് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ലൈക്ക് കുറയുമ്പോൾ വിഷമിക്കാനുള്ളതല്ല ജീവിതമെന്ന് അവർ പഠിക്കണം.
0: എനിക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അധ്യാപകരെ വെറുതെ ഇങ്ങനെ പുസ്തകം പഠിപ്പിച്ചാൽ പോരാ, ഈ ഡിജിറ്റൽ യുഗത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുകയും വേണം. ശിവൻ സാറേ, ആ പ്രോഗ്രാമിന് നമുക്കൊരു പേര് നൽകിയാലോ? മായ മാറട്ടെ, മനം തെളിയട്ടെ.
1: പേരൊക്കെ നമുക്ക് പിള്ളേരോട് ചോദിച്ചിട്ട് പിന്നീടാ സാറേ, പക്ഷേ ഐഡിയ കൊള്ളാം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി തുടങ്ങാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഫിൽറ്ററുകളില്ലാത്ത മുഖങ്ങളും മായം കലരാത്ത മനസ്സുകളുമാണ്. സമ്മതിച്ചു. IT എന്നാൽ വെറും കോഡിംഗ് മാത്രമല്ല, മനുഷ്യത്വത്തെ സംരക്ഷിക്കൽ കൂടിയാണെന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും.
2: ശരിയാണ് സാറേ, നമുക്ക് ഈ പ്രോജക്റ്റ് ഉടനെ തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ

0: തടവറയിൽ നിന്ന് തീർച്ചയായിട്ടും മോചിപ്പിക്കണം. അവരുടെ ആത്മവിശ്വാസം ഫിൽട്ടറുകളിൽ നിന്നല്ല, അവരുടെ കഴിവുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
1: നോക്കിയേ, സുനിത ആ മാഗസിൻ അടച്ചു വെച്ചു. അവൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചതാ ഒന്നിച്ചെന്ന് ചിരിക്കുന്നു. ആ നിമിഷം ആ മുഖത്തെ തെളിച്ചം, അതാണ് യഥാർത്ഥ സൗന്ദര്യം. അതൊരേക്ക് നൽകാൻ കഴിയത്തില്ല.
2: സത്യം സാറേ, പിക്സലുകളേക്കാൾ വലുതാണ് ശ്വസിക്കുന്ന മനുഷ്യർ എന്ന് അവരെ തിരിച്ചറിയുന്ന കാലം വരും. അതിന് നമ്മുടെ പരിപാടി ഒരു നിമിത്തമാവട്ടെ.
1: അതെ.
3: വിട പറയാം ഫിൽറ്ററുകളോട്. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സന്ദീപ് സുരേഷ്, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്. ആരണ്യ കേരളം, ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200 താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.

0: ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ആകാശവാണി, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിൻ്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ആദ്യം മോഹനരാഗത്തിൽ ദേവമുകുന്ദ എന്ന് തുടങ്ങുന്ന കുഞ്ചൻ നമ്പ്യാർ കൃതി കേൾക്കാം. ആദ്യതാളം

സുമമാല ധരശ്രീ. രാഗം ദുർഗ. ആദിതാളം മാന്നാർ ഗോപാലൻ നായർ രചിച്ചത്.

ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിൻ്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഇനി കരുണാജലരാസേ, രാഗം ഖരഖരപ്രിയ, ആദ്യതാളം കെ സി കേശവപിള്ള രചിച്ചത്.

അവസാനമായി ധന്യാസി രാഗത്തിൽ കുളിർമതി വദനെ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

0: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.
1: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം അധ്യായം 1 മുതൽ എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ എഴുതി, ജെറി അമൽദേവ് ഈണം നൽകി, ഉണ്ണിമേനോൻ പാടിയത്.

ഗായിക എസ് ജാനകി, വരികൾ ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം എം ബി ശ്രീനിവാസൻ, ചിത്രം മീനമാസത്തിലെ സൂര്യൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം രാജാമണി.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
2: പഴഞ്ചൊല്ലിൽ പതിരില്ല. പഴഞ്ചൊല്ലുകളെ കുറിച്ചുള്ള ഒരു പഴയ ചൊല്ലാണിത്. ഭാഷയുടെ തനിമയും സ്വരൂപവും പ്രതിഫലിക്കുന്നതാണ് പഴഞ്ചൊല്ലുകൾ. പഴയ മൊഴി എന്ന വാക്കിനർത്ഥം പറയാം. എന്നാൽ വാച്യ വ്യംഗ്യാർത്ഥങ്ങളുടെ കലവറയാണ് പഴഞ്ചൊല്ലുകൾ. എല്ലാ ഭാഷകളിലും തനതായ പഴഞ്ചൊല്ലുകൾ ഉണ്ടാകും. പരിമിതമായ വാക്കുകൾ കൊണ്ട് വിപുലമായ

0: ആശയം സന്നിവേശിപ്പിക്കുവാൻ അവയ്ക്ക് കഴിയും. പഴമയിലെ പെരുമ നന്മയുടെ നാൾ വഴി ഒരുക്കുന്നു. വ്യംഗ്യാർത്ഥം ചിന്തിച്ചാൽ വസ്തുതകൾ ഏറെ തെളിയും. എത്ര മുഴുപ്പുള്ള മണികളുള്ള കതിർക്കൊലകളിലും അല്പം പതിരുകൾ സ്വാഭാവികമാണ്. എന്നാൽ പഴഞ്ചൊല്ലുകളിലെ പദങ്ങൾ പരിശോധിച്ചാൽ ശബ്ദഭംഗിയും അർത്ഥദീപ്തിയുമില്ലാത്ത ഒറ്റപദവും ഉണ്ടാകില്ല. രസ സാര സമ്പൂർണമായ അമൃതച്ചെപ്പുകൾ. പഴഞ്ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പാലും പുളിക്കും എന്നാണ് മറ്റൊരു പഴമൊഴി. കേരളത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ ശബ്ദധാരാവലിയിൽ പഴഞ്ചൊല്ലുകളെ വിലയിരുത്തുന്നത് നോക്കൂ. സംഭാഷണത്തിൽ തന്നെ കാര്യഗർഭങ്ങളും ഹൃദയസ്പർശികളും സർവോപരി ഉച്ചാരണത്തിൽ അത്യാധുനിക സൗകര്യത്താൽ സമുന്നതങ്ങളുമായ അനധി ദീർഘങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. മലയാളത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ ശബ്ദധാരാവലിയിൽ പഴഞ്ചൊല്ലുകളെ വിലയിരുത്തിയിരിക്കുന്നു നോക്കൂ. സംഭാഷണൽ തന്നെ കാര്യഗർഭങ്ങളും ഹൃദയസ്പൃക്കുകളും സർവോപരി ഉച്ചാരണത്തിൽ അത്യന്താധിക സൗകര്യത്താൽ സമുല്ലസിതങ്ങളുമായ അനധി ദീർഘവാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. മതിമറക്കുന്ന മലയാളികൾ ഏതു കാര്യത്തിലും ആശ്രയിക്കുന്നത് ഇംഗ്ലീഷിനെയാണല്ലോ. പ്രോവർബ് എന്നാണ് പഴഞ്ചൊല്ലിന് സമാനമായ ആംഗലേയ പദം. അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറിയിലെ വാക്കുകൾ ശ്രദ്ധിക്കുക. പോപ്പുലർ ഷോർട്ട് സേയിങ് വിത്ത് അഡ്വൈസ് ഓർ വാണിംഗ്. മേൽപ്പറഞ്ഞ ആധികാരിക നിർവചനങ്ങളിൽ പഴഞ്ചൊല്ലുകളുടെ തേജസ്സും ആധികാരികതയും അർത്ഥഗാംഭീര്യവും തെളിയുന്നുണ്ട്. മലയാളത്തിൽ പഴഞ്ചൊല്ലുകൾ നിരവധിയാണ്. കാളം വിറ്റും ഓണമുണ്ണണം എന്നതിലൂടെ കേരളീയരുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ മഹിമയും മേന്മയും തനിമയും തെളിയുന്നുണ്ട്. ഒത്തുപിടിച്ചാൽ മലയും പോരും, മിന്നുന്നതെല്ലാം പൊന്നല്ല, അക്കരെ നിൽക്കുമ്പോൾ കരപ്പച്ച, ചക്കിക്കൊത്ത ചങ്കരൻ, കാക്കയ്ക്കും തൻപിള്ള പൊൻപിള്ള, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ, ഒരുമ തന്നെ പെരുമ എന്നിങ്ങനെ എത്രയെങ്കിലും പഴഞ്ചൊല്ലുകൾ പറയാൻ കഴിയും. ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഉത്തമ ജീവിതത്തിന് വഴിയൊരുക്കുന്ന അമൂല്യനിധികളാണ് പഴഞ്ചൊല്ലുകൾ. സ്നേഹം, ഐക്യം, ശാന്തി, കർത്തവ്യബോധം, പ്രവർത്തനക്ഷമത എന്നീ ഉത്തമ സ്വഭാവഗുണങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പഴഞ്ചൊല്ലുകൾ ഭാഷയുടെ അനർഹനിധികളാണ്, നിത്യജീവിത മാർഗദർശികളാണ്.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 31-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.